ആകാശവാണി 103.6 റിയൽ FM. സമയം 5 മണി കഴിഞ്ഞ് 53:21. 103.6 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 5, കൊല്ലവർഷം 1201, കർക്കിടകം 11, 2026 ജൂലൈ 27 തിങ്കളാഴ്ച. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം കെ പോക്കർ സുല്ലമി.
1: വിദ്യാഭ്യാസ മേഖല ഇന്ന് നിർണായകമായ ഒരു വഴിത്തിരിവിലാണ്. ഇന്നത്തെ വിദ്യാർത്ഥികൾ മനഃശാസ്ത്രപരമായും സാമൂഹികമായും ഡിജിറ്റലായും മുൻ തലമുറകളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെയാണ് വളരുന്നത്. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഡിജിറ്റൽ പഠനത്തിൻ്റെയും കാലത്ത് അധ്യാപകരില്ലാതെ തന്നെ അറിവിൻ്റെ വിശാലമായ ഒരു ലോകമാണ് വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത്. അതിനാൽ അധ്യാപകരുടെ റോൾ അറിവ് പകരുന്നതിൽ മാത്രം പരിമിതമല്ല. കുട്ടികൾക്ക് വഴികാട്ടിയാവുക, വൈകാരിക പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും നൽകുക, അവർക്കെല്ലാ അർത്ഥത്തിലും പ്രചോദനമായി വർത്തിക്കുക, വിദ്യാർത്ഥികളിൽ നല്ല മൂല്യങ്ങളും ജീവിത നൈപുണികളും വളർത്തിയെടുക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക, ആരോഗ്യ കായിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, നല്ല ബന്ധങ്ങൾ വളർത്തിയെടുക്കുക എന്നിവയെല്ലാം അവരുടെ ദൗത്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതര സൃഷ്ടിജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യതിരിക്തനാക്കുന്ന പ്രധാന ഘടകമാണ് വിശേഷബുദ്ധി. പഠനത്തിലൂടെയും മനനത്തിലൂടെയും ഗവേഷണത്തിലൂടെയും പുരോഗതി കൈവരിക്കുക എന്നത് മനുഷ്യൻ്റെ മാത്രം പ്രത്യേകതയാണ്. ചരിത്രം രേഖപ്പെടുത്തുക എന്നതും മനുഷ്യനിൽ മാത്രം കാണുന്ന പ്രതിഭാസമാണ്. ഇത്തരം സവിശേഷതകളെ വളർത്തിയെടുക്കാനുള്ള പ്രക്രിയയാണ് വിദ്യാഭ്യാസം. മാനവികതയും മൃഗീയതയും മനുഷ്യനിൽ അന്തർലീനമാണ്. മാനവികതയെ പരിപോഷിപ്പിച്ച് മൃഗീയതയെ നിഷ്കാസനം ചെയ്യുമ്പോഴാണ് ഒരാളുടെ വ്യക്തിത്വം വികാസം പ്രാപിക്കുന്നത്. വെറും തൊഴിൽ ഉപാധിയായും വിവരശേഖരണ പ്രക്രിയയായും മാത്രം പഠനത്തെ കാണുന്നത് അതിൻ്റെ മഹത്വത്തിന് തന്നെ മങ്ങലേൽപ്പിക്കുന്നു. വിദ്യാഭ്യാസം സർഗാത്മകതയിലേക്കുള്ള യാത്രയും സത്യാന്വേഷണത്തിലേക്കുള്ള

0: അതെയുമാണ്. ജാതീയവും മതപരവുമായ അസഹിഷ്ണുത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും വിശ്വമാനവൻ എന്ന കാഴ്ചപ്പാട് വിസ്മരിക്കപ്പെടുകയും ചെയ്യുന്നു. എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളെയും അസമത്വങ്ങളെയും അവസാനിപ്പിക്കാനുള്ള ഊർജവും കരുത്തും വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യണം. എല്ലാ രംഗത്തുമുള്ള സാംസ്കാരിക ജീർണതകളെയും ചൂഷണങ്ങളെയും പ്രതിരോധിക്കാനും യുവതലമുറയെ സജ്ജമാക്കേണ്ടതുണ്ട്. ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങൾ, വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള പരിഗണനയില്ലായ്മ, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ അഭാവം തുടങ്ങി കേരളം അഭിമുഖീകരിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളെ അഭിസംബോധനം ചെയ്യാത്ത ഒരു പാഠ്യപദ്ധതിക്കും നമ്മുടെ സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാനാവില്ല. ഇതോടൊപ്പം ദേശീയവും അന്തർദേശീയവുമായ വിഷയങ്ങളും കൈകാര്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. വിദ്യാർത്ഥികളെ അവരുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതിൽ അനല്പമായ പങ്കാണ് അധ്യാപക സമൂഹത്തിനുള്ളത്. ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവുകൾ തിരിച്ചറിയാനും അവനിൽ അന്തർലീനമായ പ്രതിഭയുടെ സ്ഫുരണങ്ങൾ കണ്ടെത്താനും അധ്യാപകന് സാധിക്കണം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ആവശ്യമായ പ്രതിഭാശാലികളെ കണ്ടെത്തുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം. മനുഷ്യൻ്റെ സർഗാത്മകതയുടെ വികാസത്തിന് തടസ്സമായി നിൽക്കുന്ന മുഴുവൻ ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനമാണ് വിദ്യാഭ്യാസത്തിലൂടെ സാധ്യമാവേണ്ടത്. സമൂഹത്തിന് മൊത്തത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപമാനഭീകരണം, വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതയും ആക്രമണോത്സുകതയും, ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങൾ തുടങ്ങി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം വിദ്യാഭ്യാസ രംഗത്തും നേരിടുന്ന വെല്ലുവിളികൾ കൂടിയാണെന്ന് നാം തിരിച്ചറിയണം. വിദ്യാഭ്യാസം ജീവിത പരിശീലനമാണ്. ബുദ്ധിയുടെ വളർച്ചയും മനസ്സിൻ്റെ വികാസവും വ്യക്തിത്വത്തിൻ്റെ സമഗ്രമായ വളർച്ചയും അത് ലക്ഷ്യം വയ്ക്കുന്നു. നല്ല വിദ്യാഭ്യാസം അക്കാദമിക യോഗ്യതകൾക്കപ്പുറം കുട്ടികളുടെ മാനസികവും സാൻമാർഗികവുമായ സ്വഭാവ രൂപവൽക്കരണം കൂടി ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അഥവാ പുതുതലമുറയെ കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും മുതൽക്കൂട്ടാവുന്ന ഉത്തമ പൗരന്മാരും രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാക്കുന്നവരുമായി വളർത്തിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരത അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. ആരെങ്കിലും അറിവ് തേടി പുറപ്പെട്ടാൽ അവന് ദൈവം സ്വർഗത്തിലേക്കുള്ള വഴികൾ എളുപ്പമാക്കുമെന്നുള്ള പ്രവാചക വചനം നമുക്ക് പ്രചോദനമാകട്ടെ.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് MK പോക്കർ സുല്ലമി.

FM പ്രധാന വാർത്തകൾ. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്ക് ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രമുഖ സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നീലേക്കനിയുടെ അധ്യക്ഷതയിലാണ് ആറംഗ ദൌത്യസേന രൂപീകരിച്ചത്. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി ഇന്നലെ നടത്തിയ പരിശോധനയിൽ 64 കേസുകളിലായി 75 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 7980 ഉയർന്നു. കണ്ണൂർ നഗരത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനും ചൊവ്വ മേൽപ്പാലം ഉൾപ്പെടെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനും തിരുവനന്തപുരത്ത് രാവിലെ അവലോകന യോഗം. മന്ത്രി പി കെ ബഷീറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. കെ എം അഭിജിത്ത് എംഎൽഎയുടെ ഓഫീസ് വൈകിട്ട് കോഴിക്കോട് കല്ലാച്ചയ്ക്ക് സമീപം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. മുൻ കേന്ദ്ര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുഖ്യാതിഥിയാകും. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിന് നാളെ തുടക്കം. മലങ്കര മെത്രോപൊലീത്ത പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ അധ്യക്ഷനാവും. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവിന് സ്വർണം. ഗ്ലാസ്ഗോയിൽ വനിതകളുടെ 48 കിലോ വിഭാഗത്തിലാണ് മീരാഭായ് ചാനു സ്വർണം നേടിയത്. FM പ്രധാന വാർത്തകൾ 8 മണിക്ക്.

ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:10 കാവ്യാഞ്ജലി, പ്രേംജി രചിച്ച കവിത കാത്തിരിപ്പ്, ആലാപനം കെ രാജീവ്. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐക്യ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിമോൾ ചുറ്റുവട്ടം. 6:55 പാരിസൻസ് ചായ ഹാപ്പി ജേർണി, തുടർന്ന് പാരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജക ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം, ഞാൻ എന്റെ വായന. 7:15 ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവഗാനം, സഹപ്രായോജക വെനീസിയ ബാദ്വേ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം, പ്രായോജക ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം, സഹപ്രായോജക നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയ നില, സഹപ്രായോജക വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം, പട്ടുനൂൽപ്പുഴു എസ് ഹരീഷ് എഴുതിയ നോവൽ. 8:20 പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ഡോക്ടർ ശ്രീകാന്ത് ഐക്യ ആൻഡ് റിസർച്ച് സെന്റർ ആർട്ട് കഫേ. 9:20 ഗാനോപഹാരം. 9:15 ബി എം എച്ച് ആരോഗ്യജാലകം. 9:30 വാർത്താ തരങ്കിണി. 10:20 ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. തുടർന്ന് പ്രിയഗീതം. 11:20 യുവർ ചോയ്സ്. 12:20 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. ഉച്ചയ്ക്ക് 1:20 ഗാനോത്സവം.

നാലു ദിവസവും നാലാണ്ടു പോലായിമേ. ചാലേ നിൻവരവും കൊതിച്ചിവിട ഞാൻ ഉത്കണ്ഠയാവാണിടും കാലേ. ഹന്ത നിമേഷവും യുഗസമം തോന്നുന്നു നീളുന്നതായി.

0: മുഖം നേരിട്ടു കാണട്ടെ ഞാൻ.
1: പ്രേംജിയുടെ കാത്തിരിപ്പ് എന്ന കവിത ആലപിച്ചത് കെ രാജീവ്.
2: കാവ്യാഞ്ജലി.

103.6 റിയൽ എഫ്എമ്മിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാതവന്ദനത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ആദ്യ ഗാനം പി. ജയചന്ദ്രൻ പാടിയത്.

0: പ്രഭാതവന്ദനം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ അടിമകൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പി സുശീല പാടിയത്, വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

0: ഗൾഫിലെ കുട്ടികളുടെ അവധിക്കാലം വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. നാട്ടിലെത്തുമ്പോ അമ്മയുടെ തിമിര ശസ്ത്രക്രിയ, അച്ഛന്റെ കണ്ണട മാറ്റല്, കുട്ടികളുടെ വർഷം തോറുമുള്ള കാഴ്ച പരിശോധന, വർഷങ്ങളായി എല്ലാം ശ്രീകാന്ത് കണ്ണാശുപത്രിയിൽ തന്നെ. ഇപ്പോൾ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
1: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ, ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്. ഫോൺ 9640002 9645000 32.
2: ഇനി കേൾക്കാം എന്റെ ഗ്രാമം എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്, വിദ്യാധരന്റെ സംഗീതം.
3: കൽപ്പാന്തകാലത്തോളം

0: സ്മൃതി മധുരം
1: 103.6 റിയൽ എഫ്എം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐക്യ സ്മൃതി മധുരത്തിൽ ശംഖുപുഷ്പം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ രചന, എം കെ അർജുനന്റെ സംഗീതം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിച്ചത്.
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ.

0: കൊട്ടൂളി, കോഴിക്കോട്.
1: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
2: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
1: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
4: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
3: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
5: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
6: ശോഭിക വെഡിംഗ്സ്,
7: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
8: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
9: കോഴിക്കോട് നഗരത്തിൽ ഇന്ന് നടക്കുന്ന ചില പ്രധാന പരിപാടികൾ: കൈരളി വേദി ഹാളിൽ സാംസ്കാരിക പ്രതികരണ വേദിയുടെ വിവിധ പുരസ്കാര ജേതാക്കളായ UK കുമാരനും PP ശ്രീധരൻ ഉണ്ണിക്കും സ്വീകരണം. ഉദ്ഘാടനം ചെയ്യുന്നത് സുഭാഷ് ചന്ദ്രൻ. വൈകുന്നേരം 4:30 പരിപാടി. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ചിന്ത രവീന്ദ്രൻ അനുസ്മരണത്തോടനുബന്ധിച്ച് നടത്തുന്ന ചിത്രപ്രദർശനം 11:00 ആരംഭിക്കും. എക്കോസ് ഓഫ് ആൻ അൺഫിനിഷ്ഡ് ഡ്രീം. 5:30 ടൗൺ ഹാളിൽ ഗായിക KS ചിത്രയ്ക്ക് ഗാനോപഹാരം. ഉദ്ഘാടനം ചെയ്യുന്നത് സംവിധായകൻ VM വിനു. വൈകിട്ട് 5:00 ചാവറ കൾച്ചറൽ സെന്ററിൽ മാനവ മഹത്വം എന്ന വിഷയത്തിൽ സെമിനാർ, ആർച്ച് ബിഷപ്പ് റൈറ്റ് റവറൻ വർഗീസ് ചക്കാലിക്കൽ.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ. മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
4: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ. സമർപ്പിക്കുന്നത്
5: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
6: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്ക് ഉന്നതാധികാര ദൗത്യസേന രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവിന് സ്വർണം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്ക് ഉന്നതാധികാര ദൗത്യസേന രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാമൂഹിക മാധ്യമ വീഡിയോയിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. പ്രമുഖ സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേക്കനിയുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച സമിതിയിൽ മുൻ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ ദേക്ക, ISRO മുൻ ചെയർമാൻ എസ് സോമനാഥ്, IIT മദ്രാസ് ഡയറക്ടർ വി കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൾ, ലോജിസ്റ്റിക്സ് വിദഗ്ധൻ അമൃത്ലാൽ മീണ എന്നിവരും അംഗങ്ങളാണ്. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ ദൗത്യസേന ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഇതിന്റെ ശിപാർശകളുടെ അടിസ്ഥാനത്തിൽ ഭാവിയിലെ പരീക്ഷകളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പരീക്ഷാ സംവിധാനം തികച്ചും വിശ്വസനീയവും സുതാര്യവും സാങ്കേതികവിദ്യയുടെ പരമാവധി ഉപയോഗം

0: ഉറപ്പാക്കുന്നതുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. മത്സരപരീക്ഷകളുടെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കുന്നതിനും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുന്നതിനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയിൽ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയിൽ നിയമം ഭേദഗതി ചെയ്യുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുകയും അതിവേഗ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വികസിത ഇന്ത്യയുടെ ചാലകശക്തിയും അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളും യുവതയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിലെ പങ്കാളികളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
1: ദേശീയ വെല്ലുവിളികൾ നേരിടുന്നതിലേക്കും

0: ചാലകശക്തിയും അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളും യുവതയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിലെ പങ്കാളികളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
1: ദേശീയ വെല്ലുവിളികൾ നേരിടുന്നതിലേക്കും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിലേക്കും യുവജനങ്ങളുടെ ഊർജം വിനിയോഗിക്കുമ്പോൾ രാജ്യത്തിന്റെ ഭാവി കൂടുതൽ ശോഭനമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യുവാക്കൾ നാടിന്റെയും സമൂഹത്തിന്റെയും അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിലേക്ക് ഇന്ത്യയുടെ യാത്ര ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. രാജ്യത്തെ അതിർത്തി ഗ്രാമങ്ങൾ സന്ദർശിക്കാനും അവയെക്കുറിച്ച് മനസ്സിലാക്കാനും അവിടെ സജീവമായി ഇടപെടാനും യുവാക്കളെ പ്രചോദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വികസിത് വൈബ്രന്റ് വില്ലേജ് പദ്ധതി ആവിഷ്കരിച്ചത്. പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് യുവാക്കളിൽ നിന്ന് ലഭിച്ചതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വികസിത ഭാരതത്തിന്റെ അടിസ്ഥാനം വികസിത ഗ്രാമങ്ങളാണെന്നും ഈ ലക്ഷ്യം കൈവരിക്കുന്നതിൽ യുവാക്കൾക്ക് നിർണായക പങ്കുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു.
0: ഇന്ന് മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം അനുസ്മരണ ദിനം. ഇന്ത്യയുടെ മിസൈൽമാനായി അറിയപ്പെടുന്ന അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണ് ജൂലൈ 27 അനുസ്മരണ ദിനമായി ആചരിക്കുന്നത്. ഡോക്ടർ കലാമിനോട് ആദരസൂചകമായി ഈ ആഴ്ച ഗുരുപൂർണിമ പുണ്യോത്സവം ആഘോഷിക്കുമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അറിയിച്ചിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി ഇന്നലെ നടത്തിയ പരിശോധനയിൽ 64 കേസുകളിലായി 75 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 7,980 ഉയർന്നു. ആകെ 8,589 പേരെ അറസ്റ്റ് ചെയ്തു. 6,389 ഗ്രാമിലധികം MDMA 726 കിലോയിലധികം കഞ്ചാവും 4,626 ഗ്രാമിലധികം ഹാഷിഷോയിലും ഇതുവരെ പിടിച്ചെടുത്തു. മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ 9 വിദ്യാനഗറിലെ പൊതുപരിപാടിയിൽ പങ്കെടുത്ത ശേഷം നായന്മാർ മൂല TAHSSൽ ഓപ്പറേഷൻ തൂഫാൻ ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. KM അഭിജിത്ത് MLA ഓഫീസ് വൈകിട്ട് കോഴിക്കോട് കല്ലാച്ചിക്ക് സമീപം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുഖ്യാതിഥിയാകും. കണ്ണൂർ നഗരത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനും സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി, ചൊവ്വാ മേൽപ്പാലം ഉൾപ്പെടെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനും മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നാളെ അവലോകന യോഗം ചേരും. കണ്ണൂർ ജില്ലാ ഭരണകൂടം, പൊതുമരാമത്ത് ദേശീയപാതാ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് TO മോഹനൻ MLA അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനു സ്വർണം നേടി. ഗ്ലാസ്ഗോയിൽ വനിതകളുടെ 48 കിലോ വിഭാഗത്തിലാണ് മീരാഭായ് ചാനുവിന് സ്വർണം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അമിത്ഷാ എന്നിവർ മീരാഭായ് ചാനുവിനെ അഭിനന്ദിച്ചു. ഈ വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ മെഡലാണിത്. രാജ്യത്തിനുവേണ്ടി സ്ഥിരമായി മെഡൽ നേടുന്ന ചാനുവിന്റെ പ്രകടനങ്ങൾ അസാധാരണമായ സമർപ്പണത്തെയും പരിശ്രമത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ ഭാരോദ്ധ്വഹനത്തിലെ മഹത്തായ അധ്യായമാണിതെന്നും മീരാഭായ് ചാനു ഓരോ ഇന്ത്യക്കാരനും പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിൽ ഹാട്രിക് സ്വർണ്ണ മെഡലുകൾ നേടുന്ന ഇന്ത്യയുടെ ആദ്യ ഭാരോദ്ധ്വഹന താരമെന്ന നിലയിൽ ചാനുവിന്റെ പേര് ചരിത്രത്തിൽ ഇടം നേടിയതായി അമിത്ഷായും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 60 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ ഭാരോദ്ധ്വഹന താരം ശ്രീകാന്ത സിംഗ് ചനമ്പം വെള്ളി മെഡലും ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ ജണ്ടുകുമാർ വെങ്കലവും നേടിയിട്ടുണ്ട്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യയുടെ പുരുഷ ഭാരോദ്ധ്വഹന താരം ഋഷികാന്ത സിംഗ് ചനമ്പത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. ഇന്ത്യക്കായി ഉയർന്ന തലത്തിൽ മെഡൽ കരസ്ഥമാക്കിയ ചാനമ്പത്തിന്റെ നേട്ടങ്ങൾ രാജ്യത്തെ അഭിമാനഭരിതമാക്കിയിട്ടുണ്ടെന്നും വരും വർഷങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതൽ വിജയം ആശംസിക്കുന്നതായും ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഹരാരയിൽ ആതിഥേയരായ സിംബാബ്വെയെ 35 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ജയം. ഇന്ത്യ ഉയർത്തിയ 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വെയ്ക്ക് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. മസ്തിഷ്ക മരണത്തെ തുടർന്ന് മരിച്ച പ്രശസ്ത സീരിയൽ നാടക നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മുരുകൻ പനവിള 5 പേർക്ക് പുതുജീവനേകും. കരൾ, ഹൃദയവാൽവ്, 2 നേത്രപടലങ്ങൾ, ചർമ്മം എന്നിവയാണ് ദാനം ചെയ്തത്. മാതൃകാപരമായ തീരുമാനമെടുത്ത മുരുകന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി K. മുരളീധരൻ ആദരമറിയിച്ചു. കുടുംബത്തിന്റെ വിയോഗത്തിൽ പങ്കുചേരുന്നതായും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ബേപ്പൂർ മാറാടിന് സമീപം വെളിച്ചെണ്ണ മില്ലിൽ തീപിടുത്തമുണ്ടായി. ഇന്നലെ രാത്രിയുണ്ടായ തീപിടുത്തത്തിൽ കെട്ടിടത്തിന്റെ മേൽക്കൂര ഉൾപ്പെടെ

0: കത്തിനശിച്ചു. ശ്രീരാമപാദമുദ്രയും ജടായുശില്പവുമൊക്കെയായി രാമായണ കഥാസന്ദർഭങ്ങളുടെ ദൃശ്യാനുഭവം സമ്മാനിക്കുന്നതാണ് കൊല്ലം ജടായുപാറയിലെ കോദണ്ഡ രാമസ്വാമി ക്ഷേത്രദർശനം. രാമായണ മാസത്തിൽ ധാരാളം വിശ്വാസികൾ ക്ഷേത്രദർശനത്തിനെത്തുന്നു. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
1: കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് രാമായണ കഥയുമായി ബന്ധപ്പെട്ട ജടായുപാറ. ജടായുപാറ മുകളിലെ നിലയ്ക്കാത്ത കാറ്റും കാഴ്ചകളും സന്ദർശകരുടെ മനസ്സിൽ രാമായണ കഥാമുഹൂർത്തങ്ങൾ നിറയ്ക്കും. രാവണൻ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് പുഷ്പക വിമാനത്തിൽ പോകവേ തടഞ്ഞ് ധീരമായി പോരാടിയ പക്ഷിശ്രേഷ്ഠൻ ജടായു രാവണന്റെ ചന്ദ്രഹാസം കൊണ്ടുള്ള വെട്ടേറ്റ് വീണതും പിന്നീട് ശ്രീരാമനെത്തി ജടായുവിന് മോക്ഷം നൽകിയതും ഈ പാറമുകളിലാണെന്ന് വിശ്വസിക്കുന്നു. കൂറ്റൻ ജടായു ശില്പത്തിനടുത്താണ് ശ്രീ കോദണ്ഡ രാമക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമ വിഗ്രഹത്തിന് 13 അടി ഉയരമുണ്ട്. സീതാദേവി, ലക്ഷ്മണൻ, വീര ജടായു തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. ശ്രീരാമന്റെ ഇടതുപാദം പാറമുകളിൽ പതിഞ്ഞതെന്ന് വിശ്വസിക്കുന്ന അടയാളം പവിത്രമായി കാണുന്നു. രാമായണ മാസത്തിൽ വിശ്വാസികൾ കുടുംബസമേതം ക്ഷേത്ര ദർശനം നടത്തി പുരാണ കഥാസന്ദർഭങ്ങൾ പുതുതലമുറയ്ക്ക് വിശദീകരിച്ച് നൽകാൻ ഇഷ്ടപ്പെടുന്നു.
0: ഈ മാസം 30 മുതൽ ഓഗസ്റ്റ് 2 വരെ ഇരുവഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലുമായി സംഘടിപ്പിക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവൽ രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥം സൺഡേ ഫൺ റൈഡ് ബുള്ളറ്റ് യാത്ര സംഘടിപ്പിച്ചു. കാലിക്കറ്റ് ബുള്ളറ്റ് ക്ലബിന്റെയും ഫോഗി മൗണ്ടൻ അമ്യൂസ്മെന്റ് പാർക്ക് ആൻഡ് റിസോർട്ടിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണന് മന്ത്രിസ്ഥാനം വാഗ്ദാനം നൽകി തട്ടിപ്പിന് ശ്രമിച്ച കേസിൽ പിടിയിലായ 2 ഡൽഹി സ്വദേശികളെ കോഴിക്കോട്ടെത്തിച്ചു. ഈസ്റ്റ് ഡൽഹി സ്വദേശികളായ ഗൗരവ്, നിതിൻ കുമാർ എന്നിവരെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് കോഴിക്കോട് സിറ്റി സൈബർ ക്രൈം പോലീസ് ഡൽഹി ഗാസിപ്പൂരിൽ അറസ്റ്റ് ചെയ്തത്. വർഷങ്ങളായി വാടക വീടുകളിൽ കഴിഞ്ഞ രോഗികളായ വിദ്യാർത്ഥികൾക്ക് സമഗ്ര ശിക്ഷ കേരള അർബൻ സൗത്ത് റിസോഴ്സ് സെന്റർ സ്നേഹ വീടൊരുക്കി. മസ്കുലാർ ഡിസ്ട്രോഫി രോഗം ബാധിച്ച ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 12-ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കും മീഞ്ചന്ത ഗവൺമെന്റ് ഹൈസ്കൂൾ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കുമാണ് വീടൊരുക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്ക് ഉന്നതാധികാര ദൗത്യസേന രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് സ്റ്റേഷൻ വഴി കടന്നുപോകുന്ന ട്രെയിനുകളിൽ 7:37 യശ്വന്തപൂരിൽ നിന്നും കണ്ണൂരിലേക്കുള്ള എക്സ്പ്രസ് 10 മിനിറ്റും 8:27 മംഗലാപുരത്തു നിന്നും കന്യാകുമാരി വരെ പോകുന്ന പരശുരാം എക്സ്പ്രസ് 15 മിനിറ്റും വൈകി ഓടുന്നു. മറ്റ് ട്രെയിനുകൾ ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
2: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
5: കാത്തിരുന്നു മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
2: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
6: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: സ്വർണം ഇന്നലെ വിപണിയിൽ 1 ഗ്രാമിന് 13,285 രൂപ, പവന് 1,06,280 രൂപ.
6: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
7: ക്യൂറാ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്.
8: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
7: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
8: ഹൃദയസ്പന്ദനം നിലച്ചുപോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ്

0: ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
1: സ്ത്രീ സാന്ത്വനം ഹോമിയോപതിയിലൂടെ. സീതാലയം, സ്ത്രീകൾ നേരിടുന്ന ശാരീരിക, മാനസിക, വൈകാരിക, ഗാർഹിക പ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരമാർഗം. സീതാലയം പദ്ധതിയുടെ സേവനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ഹോമിയോ ആശുപത്രി, കണ്ടംകുളങ്ങര, പാവങ്ങാട്, എരിഞ്ഞിക്കൽ റോഡിൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ 2 മണി വരെ ലഭ്യമാണ്. ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്കുള്ള വിദഗ്ധ ഹോമിയോ ചികിത്സ, ലേഡി സൈക്കോളജിസ്റ്റിന്റെ സേവനം എന്നിവ സ്ത്രീകൾക്ക് സൌജന്യമായി ലഭിക്കുന്നു. പ്രീ മാരിറ്റൽ കൌൺസിലിംഗും ലഭ്യമാണ്. മുൻകൂർ ബുക്ക് ചെയ്യാൻ ബന്ധപ്പെടുക 8078041353.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

കെ എസ് ചിത്ര എന്ന പേര് മലയാളി ചേർത്ത് വെച്ചിരിക്കുന്നത് ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ്. മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ തുടങ്ങി ഒട്ടനവധി ഭാഷകളിലായി 25,000-ലധികം പാട്ടുകൾ. മലയാളത്തിലെ വാനമ്പാടിക്ക് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള 6 ദേശീയ അവാർഡുകൾ എന്ന റെക്കോർഡ് കൂടി സ്വന്തം. കൂടാതെ നിരവധി തവണ വിവിധ സംസ്ഥാനങ്ങളുടെ അവാർഡും നേടിയ ചിത്രയെ രാജ്യം പത്മശ്രീയും പത്മഭൂഷണും നൽകി ആദരിച്ചു. ഇന്ന് ജൂലൈ 27 കെ എസ് ചിത്രയുടെ ജന്മദിനം. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ആദ്യ ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത സിന്ധു ഭൈരവി എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന വൈരമുത്തു, സംഗീതം

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
3: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: ഫോൺ 0495-233-4300.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
6: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
7: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
8: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
7: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
8: മൈജി ലാഭമഴ,
7: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
9: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ. സമർപ്പിക്കുന്നത്
0: കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് കരുതലോടെ വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വേങ്ങേരി, കോഴിക്കോട്. ഹേ പിണങ്ങളെ കണ്ണേ,
10: കരളെന്ന് വിളിക്കല്ലാണ്ട് എത്ര ദിവസമായി എന്റെ കണ്ണ് കാണിക്കാൻ പോകാൻ പറയുന്നു.
0: നല്ലൊരു ഐ ഹോസ്പിറ്റൽ ഏതാന്ന് ആലോചിക്കുക.
10: അതപ്പോ നന്നായ വേങ്ങേരിയില് വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഇല്ലേ, അതാകുമ്പോ മെഡിസപ്പ് അംഗീകൃതമാണ്.
0: എന്നാ റെഡി ആയിക്കോ കണ്ണേ, നിന്റെ കണ്ണ് ശരിയാക്കിയിട്ട് തന്നെ കാര്യം.
11: വായന ഒരിക്കലും ഒരൊറ്റ അഗ്രത്തിലൂടെ മാത്രം നീങ്ങുന്ന ഒരു വൺ വേ ട്രാഫിക് അല്ല, അത് ഒരു ഹൈവേ പോലെ നീളുന്നതല്ല, ഒരു ഗ്രാമീണ പാത പോലെ, ഒരു ഉൾനാടൻ പാത പോലെയാണ് എപ്പോഴും ഒരു വായനയുടെ സ്വഭാവം.
12: ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് നിരൂപകനും എഴുത്തുകാരനുമായ ഡോക്ടർ പി കെ രാജശേഖരൻ തന്റെ ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവച്ചതിന്റെ ആദ്യ ഭാഗം ശ്രോതാക്കൾ കഴിഞ്ഞ ആഴ്ച കേട്ടിരിക്കുമല്ലോ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
11: എന്റെ വായനയുടെ എങ്കിലും, കാരണം ഈ വഴിയിൽ നിന്ന് അനേകം വഴികൾ പിരിഞ്ഞു പോവുകയും ഒരുപാട് വഴികൾ വന്നു ചേരുകയും ഒക്കെ ചെല്ലുന്ന ആകെ ബഹളം നിറഞ്ഞ ഒരു രീതിയുണ്ട് വായനയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രധാനപ്പെട്ട സാഹിത്യ സിദ്ധാന്തങ്ങളോ ക്ലാസിക്കുകളോ മാത്രമല്ല, അതേസമയം തന്നെ എന്നെ ആകർഷിച്ചുകൊണ്ടിരുന്ന അനേകം നോൺ ഫിക്ഷൻ എന്ന് പറയുന്ന പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളുടെ വായനയാണ് എന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ അപ്ഡേറ്റിംഗ് എനിക്ക് എന്നെ സംബന്ധിച്ച് ആവശ്യം. പിന്നീട് ഞാൻ എൻ്റെ ഗവേഷണം ഒക്കെ കഴിഞ്ഞ് ഞാൻ പത്രപ്രവർത്തനം ഒരു തൊഴിലായി സ്വീകരിച്ചപ്പോൾ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് എന്നെ നിരന്തരം അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ ഒരു അക്കാഡമിക് വശം അതാണ്. അപ്പോൾ രാഷ്ട്രീയം, ചരിത്രം, നിരന്തരമായി വരുന്ന ഈ ഭൗമരാഷ്ട്രീയത്തിലെയും ലോകരാഷ്ട്രീയത്തിലെയും പരിവർത്തനങ്ങൾ, ദേശീയ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ, ഭരണഘടന, ചരിത്രവും രാഷ്ട്രീയവും ഒരു പ്രധാന വായനാ വസ്തുവായി എനിക്ക് മാറിയിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മുടെ താല്പര്യങ്ങൾ പല വഴിക്ക് നീങ്ങിപ്പോവുമല്ലോ. അങ്ങനെ എൻ്റെ ഇൻട്രസ്റ്റുകൾ പലതിൻ്റെ സാഹിത്യ ഗവേഷണത്തിൻ്റെയും പഠനത്തിൻ്റെയും ഭാഗമായിട്ട് പത്രപ്രവർത്തനേതരമായ താല്പര്യങ്ങളിൽ ഈ വായന, പുസ്തകം എന്ന് പറഞ്ഞ ഒരു വസ്തു എന്നെ ആകർഷിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചും കേരളത്തിലെ പുസ്തകത്തിൻ്റെ ചരിത്രം, എങ്ങനെയാണ് ആദ്യകാല അച്ചടി നടന്നത്, നമ്മുടെ ടൈപ്പ്ഫേസസ് അല്ലെങ്കിൽ അച്ചുകൾ എങ്ങനെ വികസിച്ചു വന്നു, ഈ ഡിസൈനുകൾ എങ്ങനെ ഉണ്ടായി, നമ്മൾ ആദ്യകാല പ്രസാധകർ ആരായിരുന്നു, അവർ എന്തുമാതിരി കഷ്ടപ്പാട് സഹിച്ചായിരിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്തത്, ഇങ്ങനെ നിരന്തരമായി ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ട് പിൽക്കാലത്ത് ഞാൻ ബുക്സ്റ്റാൾജിയ എന്ന് പറഞ്ഞ് ഒരു

പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ഒരു പുസ്തക വായനക്കാരൻ്റെ ഗൃഹാതുരത്വങ്ങൾ എന്നൊരു സബ് ടൈറ്റിലോട് കൂടിയ ഒരു പുസ്തകമാണ്. അതിനകത്ത് സാധാരണ ആരും പുസ്തകങ്ങളായി പരിഗണിക്കാത്ത പുസ്തകങ്ങൾ, അതായത് പാഠപുസ്തകങ്ങൾ, ലഘുലേഖകൾ, അല്ലെങ്കിൽ വലിയ ലൈബ്രറികളിലോ ഗവേഷണ സ്ഥാപനങ്ങളോ സർവകലാശാലകളോ ഒന്നും സൂക്ഷിച്ചു വയ്ക്കാത്ത മന്ത്രവാദ ഗ്രന്ഥങ്ങൾ, പോപ്പുലർ ലിറ്ററേച്ചർ, ഡിറ്റക്റ്റീവ് നോവലുകൾ, ഇങ്ങനെയുള്ള പുസ്തകങ്ങളെക്കുറിച്ചും അവയുടെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ അന്വേഷിക്കുന്ന ലേഖനങ്ങളാണ് അതിനകത്തുണ്ടായിരുന്നത്. അതിന് പുറമേ നമ്മുടെ ആദ്യകാലത്തെ പ്രിന്റർമാർ, അച്ചുകുത്തികൾ, ആദ്യകാല പ്രസാധകർ, ഇവരുടെ ഒരിടവും രേഖപ്പെടുത്താത്ത ചരിത്രങ്ങളും രേഖപ്പെടുത്താനുള്ള ഒരു ശ്രമം ആ പുസ്തകത്തിലുണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ അത് എൻ്റെ വായനയുടെ ഒരു ഹിസ്റ്റോറിയോഗ്രഫി ആയിട്ടാണ് ഞാൻ ആ പുസ്തകത്തെ കാണുന്നത്. നമ്മുടെ വായനയെ വായിച്ച് ആസ്വദിച്ച് നമുക്കുണ്ടാകുന്ന മാനസിക അനുഭൂതി, ആനന്ദം മാത്രമല്ല, വായനയ്ക്ക് അങ്ങനെ ഒരു ലിംഗ്വിസ്റ്റിക് വശം, അല്ലാതെ ഭാഷാപരമായ അല്ലെങ്കിൽ സൗന്ദര്യാത്മകമായ വശമല്ലാതെ പുസ്തകത്തെ ഒരു ഭൗതിക വസ്തുവായി കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെ കാണുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ അതിൻ്റെ അച്ചടിയിലേക്കും അച്ചുകളുടെ ചരിത്രത്തിലേക്കും ഒക്കെ നീങ്ങിയത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കഠിനമായി അധ്വാനിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം കുറച്ച് ആശ്വാസവും വേണമല്ലോ. എല്ലായ്പ്പോഴും വലിയ തടിച്ച സൈദ്ധാന്തിക പുസ്തകങ്ങൾ വായിക്കുകയും ദസ്തയേവ്സ്കിയുടേതുപോലുള്ള അല്ലെങ്കിൽ തോമസ് മന്നേതുപോലുള്ള വലിയ ഗഹനങ്ങളായ നോവൽ വായിക്കുകയും ചെയ്തുകൊണ്ട് മാത്രം ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞായറാഴ്ച ഒരു വിശ്രമം വേണമെന്നാണല്ലോ പണ്ടേ തന്നെ സങ്കല്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ആശ്വാസ വായന ആവശ്യമുണ്ട്. ഈ ആശ്വാസ വായന എനിക്ക് കുട്ടിക്കാലം മുതൽ തുടങ്ങിയിട്ടുണ്ട്. അത് ക്രൈം നോവലുകളിലാണ് ഞാൻ എൻ്റെ, അല്ലെങ്കിൽ അവസർപ്പക നോവലുകൾ എന്ന് നമ്മൾ പറയുമല്ലോ, ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ഇതെല്ലാം ചേർത്ത് പറയാവുന്ന വാക്കാണ് ക്രൈം ഫിക്ഷൻ അല്ലെങ്കിൽ കുറ്റാന്വേഷണ നോവൽ. ഈ ക്രൈം ഫിക്ഷൻ പോപ്പുലർ ലിറ്ററേച്ചറിൻ്റെ ഏറ്റവും ഉന്നത രൂപം എന്ന് പറയാവുന്ന അതാണ് ഈ ക്രൈം ഫിക്ഷൻ. ക്രൈം ഫിക്ഷൻ എന്നെ എന്നും ആകർഷിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് നമ്മളെല്ലാവരും ഈ നാട്ടുമ്പുറത്ത് വായനശാലയിൽ നിന്ന് വായിക്കുന്നവർ അവസാനത്തെ പേജില്ലാത്ത ക്രൈം നോവൽ വായിച്ചാണല്ലോ വായിച്ച് വരിക. ഒരു ക്രൈം നോവലിനെ സംബന്ധിച്ച് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൈം അതിൻ്റെ അവസാനത്തെ പേജ് നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ്. ഈ നമുക്ക് കഥാന്ത്യത്തെക്കുറിച്ചുള്ള ആകാംക്ഷയാണല്ലോ ക്രൈം നോവലുകളെയൊക്കെ എല്ലാ വായനക്കാരെയും പിടിച്ചു നിർത്തുന്നത്. അത് നാട്ടുമ്പുറത്തെ വായനശാലയിലെ പുസ്തകത്തിൽ മിക്കവാറും അവസാനത്തെ പേജ് നിരന്തരം ആളുകൾ വായിച്ച് വായിച്ച് ഇളകിപ്പോയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളെ ആകാംക്ഷയെ സംബന്ധിച്ച ഒരു വലിയ ചുഴി തന്നെ പെട്ട് വായിച്ച് വളരുകയാണ് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് ആ മലയാളത്തിലുള്ള ക്രൈം ഫിക്ഷനുള്ള താല്പര്യം എനിക്ക് നഷ്ടപ്പെട്ടു. കാരണം പിന്നീട് ഇംഗ്ലീഷിൽ ഞാൻ ഉയർന്ന നിലവാരമുള്ള ആളുകൾ എഴുതുന്ന ക്രൈം നോവലുകൾ വായിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് മലയാളത്തിൽ വളരെ ശരാശരിയിലും താഴെ നിലവാരമുള്ള കൃതികൾ മാത്രമേ എഴുതപ്പെടുന്നുള്ളൂ. ഏതാണ്ട് മലയാളത്തിലെ അവസ്ഥ ഇന്നും വ്യത്യസ്തമൊന്നും അല്ല. യൂറോപ്യൻ ഭാഷകളിൽ വിശേഷിച്ച് ഇംഗ്ലീഷിലും സ്പാനിഷിലും ഫ്രഞ്ചിലുമൊക്കെ ക്രൈം ഫിക്ഷൻ രംഗത്ത്, ഈ ഭാഷകളിലൊക്കെ ക്രൈം ഫിക്ഷൻ വളരെ വൈകിയാണ് ഉദിച്ചത്. ഇംഗ്ലീഷിൽ മാത്രമേ ക്രൈം ഫിക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇംഗ്ലീഷ് കഴിഞ്ഞ ഫ്രഞ്ചിൽ മാത്രമാണ് യൂറോപ്യൻ ഭാഷകളിൽ ക്രൈം ഫിക്ഷൻ ഉണ്ടായിരുന്നത്. ഈ പല യൂറോപ്യൻ ഭാഷകളിലും ഈ അടുത്ത സമയത്താണ് ക്രൈം ഫിക്ഷൻ വലിയ തരംഗമായിട്ട് വികസിച്ചു വരുന്നത്. പക്ഷേ ഇപ്പോഴും ഈ ഭാഷകളിലെ കുറ്റാന്വേഷണ നോവൽ സാഹിത്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ നിരന്തരമായ വികാസങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോഴും എൻ്റെ രാത്രി വായനകൾ ഞാൻ ക്രൈം ഫിക്ഷന് വേണ്ടിയാണ് മാറ്റിവെച്ചുള്ളൂ. രാത്രി കിടക്കാൻ നേരത്ത് വായിക്കുമ്പോൾ ക്രൈം ഫിക്ഷൻ വായിച്ചിരിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു ശാന്തമായി വായിക്കാനുള്ള, നമ്മൾ പഠനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ കുറേ കൂടി ഗൗരവമുള്ള സാഹിത്യ ചിന്തയ്ക്ക് വേണ്ടിയോ സാഹിത്യാസ്വാദനത്തിന് വേണ്ടിയോ അല്ലാത്ത ആശ്വാസ വായന എന്ന് പറയുന്നത് പ്രദാനം ചെയ്യാനായിട്ട് ഈ ക്രൈം ഫിക്ഷന് കഴിയും. അത് ഈ പുസ്തകങ്ങളിൽ നിന്ന് ഞാൻ പതുക്കെ ഈ ബുക്കിലേക്ക് മാറിക്കഴിഞ്ഞു. കാരണം കിടന്നുകൊണ്ട് വായിക്കുമ്പോൾ ലൈറ്റ് അണയ്ക്കുക എന്നുള്ള ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഈ റീഡർ അണച്ചു വെച്ചാൽ മതി, അതിനകത്ത് ലൈറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ടാബ്ലറ്റിൽ വായിക്കുക. ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ വലിയ വിലയെ പേടിക്കുകയും വേണ്ട, കാരണം ഈ ബുക്കിന് വില കുറവാണ്. അതുകൊണ്ട് എൻ്റെ ആശ്വാസ വായനയ്ക്ക് വേണ്ടി ഞാൻ പതുക്കെ പുസ്തകത്തിൽ നിന്ന്, അച്ചടിച്ച പുസ്തകത്തിൽ നിന്ന്, കടലാസിൽ നിന്ന് ഈ ബുക്കിലേക്ക് മാറിയിരിക്കുന്നു. അത് എനിക്ക് ഈ ബുക്കിലേക്ക് മാറാൻ പ്രത്യേകിച്ച് ആഗ്രഹം ഉണ്ടായിട്ടല്ല. കടലാസിനോടും ആ കടലാസിൻ്റെ മഷിയുടെ മണത്തോടും, പുതിയ പുസ്തകം കിട്ടിയാൽ ഇപ്പോഴും മണത്തു പോകുന്ന ഒരു സ്കൂൾ കുട്ടി എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അത് എല്ലാ വായനക്കാരുടെ ഉള്ളിലും ആ മഷിയുടെ മന്ദാരഗന്ധത്തോടുള്ള ഒരാഗ്രഹം ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്ന കൗതുകം. അതിൽ നിന്ന് കാലം അല്ലെങ്കിൽ സാങ്കേതികവിദ്യയുടെ മാറ്റം പതുക്കെ ഈ റീഡിങ്ങിലേക്ക്, ഈ ബുക്കിലേക്ക് നമ്മളെ എല്ലാവരെയും മാറ്റിക്കൊണ്ട് വരികയാണ്. അച്ചടിച്ച പുസ്തകം എത്ര കാലം നിലനിൽക്കും എന്നുള്ള ആശങ്കകൾ ലോകത്ത് വളരെ സജീവമായിട്ടുണ്ട്. കാരണം പണ്ട് നമ്മൾ സ്ലേറ്റിലാണല്ലോ എഴുതി പഠിച്ചത്, അതൊരു ടാബ്ലറ്റായിരുന്നു. ടാബ്ലറ്റ് എന്നാണ് ആ കളിമൺ പലകകളെ, ക്യൂണിഫോമൊക്കെ എഴുതിയിരുന്ന കളിമൺ പലക പറയുന്നത്. സത്യത്തിൽ ഇന്നും നമ്മൾ വായിക്കുന്നതും കമ്പ്യൂട്ടറധിഷ്ഠിതമായ ഒരു ടാബ്ലറ്റിൽ ആണത്. ഡിജിറ്റലാണ് അതിൻ്റെ സ്ക്രീൻ എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ടാബ്ലറ്റിലോ അക്ഷരമാലയിലോ മാറിയിട്ടില്ല. കടലാസ് എന്ന മാധ്യമം മാറുന്നു. ഒരു പക്ഷേ നാളെ കടലാസ് പതുക്കെ പതുക്കെ അദൃശ്യമാവും. എങ്കിലും അച്ചടിച്ച പുസ്തകം വായിക്കുക എന്നുള്ളതാണ് ഇപ്പോഴും എൻ്റെ ഏറ്റവും ഗാഢമായ മോഹം. കാരണം വായനയാണ് എൻ്റെ അസ്തിത്വത്തെ സാധ്യമാക്കിയതാണെന്ന് എനിക്കറിയാം. ഈ വായന ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നൊരാൾ ഒരുപക്ഷെ വോട്ടേഴ്സ് ലിസ്റ്റിലെ പേരായിട്ടോ
കരം തീർക്കുന്ന ഒരാളായിട്ടൊക്കെ ജീവിച്ച് മരിച്ചു പോകുമായിരുന്നു. പക്ഷെ ഞാൻ ജീവിച്ചു എന്നുള്ളത് അർത്ഥവത്തായിത്തീരുന്നത്,

0: ഞാനിതുവരെ വായിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എൻ്റെ അസ്തിത്വത്തെ നിർവചിക്കുന്നത് ഞാൻ വായിച്ചു, വായനയിൽ നിന്ന് ഞാൻ പല ലോകങ്ങൾ കണ്ടു എന്നുള്ളതാണ് എന്നാണ് ഞാൻ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. വായനയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പൊതുവെ ചോദിച്ചു കേൾക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകങ്ങൾ? സത്യത്തിൽ ഇതിന് ഉത്തരം പറയുക വളരെ ബുദ്ധിമുട്ടാണ്. ഒരു വായനക്കാരനെ സംബന്ധിച്ച് എല്ലാ പുസ്തകങ്ങളും പ്രിയപ്പെട്ടതാണ്. നോവലോ കഥയോ സാഹിത്യമോ ചരിത്രമോ ട്രാവലോഗോ അതുപോലുള്ള അനേകം ജനസുകളുണ്ട്. ചില ജനസിലെ മറ്റൊരു പുസ്തകം ഇല്ലെങ്കിൽ ഒരൊറ്റ പുസ്തകം മാത്രം പ്രിയപ്പെട്ടതായി തീരും. ചിലപ്പോൾ നമ്മൾ നിത്യവായനയുടെ അല്ലെങ്കിൽ സാഹിത്യ വായനയുടെ അല്ലെങ്കിൽ വിനോദത്തിന് വേണ്ടിയുള്ള വായനയുടെ ഭാഗമല്ലാത്ത ബൈബിളോ മഹാഭാരതമോ പോലുള്ള പുസ്തകങ്ങൾ അത് നമുക്ക് പ്രിയപ്പെട്ടതായി തീരാം. ഇതൊന്നുമല്ലാതെ വിചിത്രങ്ങളായ ചില പുസ്തകങ്ങളുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളിൽ ഒന്ന് എൻ്റെ പാഠപുസ്തകങ്ങളായിരുന്നു, കേരള പാഠാവലികൾ. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ച പാഠപുസ്തകത്തിലാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ സുരേഷ് ഉണ്ടായിരുന്നു. അതിപ്പോഴും നമ്മുടെ പോപ്പുലർ ഇമാജിനേഷൻ്റെ ഭാഗമായിട്ട് തുടരുന്ന ക്രൂ ക്രൂ ക്രാ ക്രാ സുരേഷ് തിരിഞ്ഞു നോക്കി, അതാ മുറ്റത്തൊരു മൈന എന്ന് പറഞ്ഞൊരു പാഠഭാഗം ഉണ്ടായിരുന്നു. പോപ്പുലർ സിനിമയിൽ ഉൾപ്പെടെ ഈ പാഠത്തിൻ്റെ ഭാഗം റെഫറൻസ് വരാറുണ്ട്. ആ 3ാം ക്ലാസ്സിലെ പാഠങ്ങൾ എന്നെ അത്രയധികം ആകർഷിച്ചിരുന്നു. അതുകൊണ്ട് ആ പാഠപുസ്തകങ്ങളോട് എനിക്ക് അത്രയ്ക്കിഷ്ടമുണ്ട്.
1: നിരൂപകനും എഴുത്തുകാരനുമായ ഡോക്ടർ പി കെ രാജശേഖരനാണ് ഇതുവരെ സംസാരിച്ചത്. ഞാൻ എൻ്റെ വായന സമാപിക്കുന്നു.

0: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. സമർപ്പിച്ചത്
1: ഗ്ലോക്കോമ ക്ലിനിക്, കുട്ടികളുടെ നേത്രപരിചരണ വിഭാഗം, ഡേ കെയർ, പിൻഹോൾ, തിമിര ശസ്ത്രക്രിയ തുടങ്ങിയ സേവനങ്ങളുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
2: വിദഗ്ധ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ രോഗി കേന്ദ്രീകൃതവും കരുതലോടെയുമുള്ള സേവനം.
1: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
3: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
4: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
3: Phoenix Volkswagen ഷോറൂം സന്ദർശിക്കൂ.
5: മൈജയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
6: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
5: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
6: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
1: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമൽ കോഴിക്കോട്.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്ത്വേഴ്സ് NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
0: അപൂർവ ഗാനം.

മലയാളത്തിന്റെ വാനമ്പാടി, ദക്ഷിണേന്ത്യയുടെ ചിന്നക്കുയിൽ, അങ്ങനെ വിശേഷണങ്ങളേറെയുള്ള പ്രിയ ഗായിക കെ എസ് ചിത്രയ്ക്ക് ആദ്യ ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് 1986 പുറത്തിറങ്ങിയ സിന്ധു ഭൈരവി എന്ന ചിത്രത്തിലെ പാടറിയേൻ പഠിപ്പറിയേൻ എന്ന ഗാനത്തിലാണ്. തൊട്ടടുത്ത വർഷം മലയാളത്തിലെ നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിൽ നിന്നും മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്ന ഗാനം ആലപിച്ചുകൊണ്ട് വീണ്ടും മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടി. തുടർച്ചയായി മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാര നേട്ടം എന്ന അപൂർവതയും ചിത്രയ്ക്ക് സ്വന്തം.

0: ഏറ്റവും നൂതനമായ ശ്രവണ സഹായികൾ, ലോകോത്തര ബ്രാൻഡുകൾ,
1: രണ്ട് വർഷം വാറന്റി, ENT സ്പെഷ്യലിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ മികച്ച സർവീസ്.
0: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
2: പറഞ്ഞത് ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്? അതിന്റെ ഒരു
3: കാര്യം മുത്തല്ലേ.
4: ബെനീസിയ ബാത്ത്വെയേഴ്സ് ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
5: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
0: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
5: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: ബെനീസിയ ബാത്ത്വെയേഴ്സ്, NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
7: സൈമൺ ഐ ഹോസ്പിറ്റൽ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്
8: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
9: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
8: ഇനി കാഴ്ച ക്ലിയർ ആകും.
9: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
10: നമ്മുടെ ദൈനംദിന സംഭാഷണങ്ങളിൽ മലയാളത്തോടൊപ്പം മലയാളം ആണ് എന്ന രീതിയിൽ അന്യഭാഷാ വാക്കുകൾ കടന്നു വരാറില്ലേ? ഇതിൽ ഏറിയ പങ്കും ഇംഗ്ലീഷ് വേർഡ്സ് ആണ്. മലയാളത്തിൽ എഴുത്തും ഉച്ചാരണവും ചേർന്നു പോകുന്നു, അതായത് എഴുതുന്നത് പോലെ തന്നെയാണ് ഉച്ചരിക്കുക.

0: എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനെ ആവണം എന്നില്ല. പല വാക്കുകളുടെയും ഉച്ചാരണവും സ്പെല്ലിങ്ങും തമ്മിൽ വലിയ അന്തരം അനുഭവപ്പെട്ടേക്കാം. ഇതിന് ഒരു കാരണം, ഇംഗ്ലീഷിലെ പല വാക്കുകളുടെയും വേരുകൾ ഫ്രഞ്ച്, ലാറ്റിൻ, ഇറ്റാലിയൻ മുതലായ മറ്റേതെങ്കിലും ഭാഷകളിലായിരിക്കും ആഴ്ന്നിരിക്കുന്നത്. ലോകമേ തറവാട് എന്ന് പറയാറില്ലേ, ഭാഷകളിലേക്ക് വരുമ്പോൾ അത് ഏറെക്കുറെ ശരിയാണ് താനും. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് എ ലോട്ട് ഓഫ് ഇംഗ്ലീഷ് വേർഡ്സ് ഫിഗർ ഇൻ ആ മലയാളം കോൺവെർസേഷൻസ്. വി ഹാവ് ഇൻഫാക്ട് ഫൊഗോട്ടൺ ദാറ്റ് ദീസ് ആർ ഇംഗ്ലീഷ് വേർഡ്സ് ആൻഡ് നോട്ട് മലയാളം. എ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം വെൻ ഇറ്റ് കംസ് ടു പ്രൊനൗൺസിയേഷൻ ഇസ് ദാറ്റ് മലയാളം പ്രൊനൗൺസിയേഷൻ എക്സാക്ട്ലി ഫോളോസ് ദ റിട്ടൺ സ്ക്രിപ്റ്റ്, വെറാസ് ഇൻ ഇംഗ്ലീഷ് ഇറ്റ് ഇസ് നോട്ട് ഓൾവേസ് സോ. One of the numerous reasons of this characteristic of the English language is that many of the words have their origins rooted in languages such as French, Latin, Italian and many more. Yes, when it comes to language, the world is indeed one big family. മലയാളത്തിൽ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ചില ഇംഗ്ലീഷ് വാക്കുകൾ, അവയുടെ ഉച്ചാരണം കേൾക്കാം. ബാങ്ക്, ബി എ എൻ കെ, ബാങ്ക് എന്നാണ് ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷൻ. അമേരിക്കൻ പ്രൊനൗൺസിയേഷൻ ഇസ് ബാങ്ക്. എൻ കെ എന്നത് ങായും കായും ചേർന്ന ഇങ്ക് ആണ്, ങായും ഗായും ചേർന്ന ഇങ്ക് അല്ല. ബാങ്ക് ഓർ ബാങ്ക്. മലയാളത്തിൽ ബാങ്ക് അല്ലെങ്കിൽ ബേങ്ക് എന്നാണ് നമ്മൾ എഴുതുക. കാരണം എ എന്ന ശബ്ദത്തിന് നമുക്ക് ലിഖിത രൂപമില്ല. ബാങ്ക് എന്ന പദം എവിടെ നിന്നാണ് രൂപപ്പെട്ടത് എന്നറിയണ്ടേ? പുരാതന ജർമ്മൻ ഭാഷയിലെ ബെഞ്ച് എന്ന അർത്ഥം വരുന്ന ബാങ്കിൽ നിന്നും ബെഞ്ച്, കൗണ്ടർ തുടങ്ങിയ അർത്ഥമുള്ള പഴയ ഇറ്റാലിയൻ ബാങ്കോ എന്ന വാക്കിലൂടെ ബോങ് എന്ന ഫ്രഞ്ച് വാക്കിലെത്തി അവിടെ നിന്നാണ് ഇംഗ്ലീഷിൽ ബാങ്ക് എന്ന പദം വന്നു ചേർന്നത്. പുരാതന കാലത്ത് ഇറ്റലിയിലെ ഫ്ലോറൻസിൽ പച്ച വിരിവിരിച്ച ബെഞ്ചിന് അഥവാ ബാങ്കോവിന് മുകളിൽ നിരത്തിവച്ചായിരുന്നു അത്രേ പണം ക്രയവിക്രയം ചെയ്തിരുന്നത്. ബാങ്ക് നൽകുന്ന സേവനത്തിന് എന്താണ് പറയുക? ബാങ്കിംഗ് സർവീസ്. സർവീസ്, എസ് ഇ ആർ വി ഐ സിഇ, സർവീസ്. സർവീസ് എന്നാൽ സേവനം. മലയാളത്തിൽ ഈ വാക്ക് സർവീസ് എന്നാണ് നമ്മൾ എഴുതാറ്, അങ്ങനെ തന്നെയാണ് വായിക്കുന്നതും. ഇംഗ്ലീഷിൽ ഉച്ചരിക്കുമ്പോൾ ആർ സൈലന്റ് ആണ്, ഇ ശബ്ദത്തിന് ദീർഘമില്ല. സർവീസ്, സർവീസ് അല്ല. ബസ് സേവനം, ബസ് സർവീസ്. ആശുപത്രി സേവനം, ഹോസ്പിറ്റൽ സർവീസ്. സേവന കാലയളവ്, പീരിയഡ് ഓഫ് സർവീസ്. സന്നദ്ധ സേവനം, വോളണ്ടറി സർവീസ്. സേവന ദാതാക്കൾ, സർവീസ് പ്രൊവൈഡേഴ്സ്. സേവന മേഖല, സർവീസ് സെക്ടർ. സേവന വ്യവസായം, സർവീസ് ഇൻഡസ്ട്രി. ദേ പ്രൊവൈഡ് എക്സലന്റ് കസ്റ്റമർ സർവീസ്. വളരെ മികച്ച ഉപഭോക്തൃ സേവനമാണ് അവർ നൽകുന്നത്. ദേ പ്രൊവൈഡ് എക്സലന്റ് കസ്റ്റമർ സർവീസ്. ഒരു സ്വകാര്യം. സർവീസ് എന്ന വാക്കും ഒരു സമ്പൂർണ്ണ ഇംഗ്ലീഷുകാരിയല്ല. ദ വേർഡ് സർവീസ് ഇസ് ഓൾസോ നോട്ട് എ ട്രൂ ബ്ലൂ ഇംഗ്ലീഷ് ലേഡി. സ്ലേവറി അഥവാ അടിമത്തം എന്ന അർത്ഥമുള്ള സർവീഷ്യം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് സർവീസ് എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ ഉൽപ്പത്തി. ബൈ ആൻഡ് ടേക്ക് കെയർ. ഐ വിൽ ബി ബാക്ക് വിത്ത് ലോഡ്സ് ഓഫ് സച്ച് ടൈനി ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ.
1: യു ആർ ലിസണിംഗ് ടു സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് പ്രസന്റഡ് ബൈ സ്മിത മാണിക്കോത്ത്.
2: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: കുട്ടികളിലെ പനിയോട് കൂടിയ അപസ്മാരം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു ശിശുരോഗ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കൃഷ്ണമോഹൻ ആർ.
6: ചെറിയ കുട്ടികളിൽ

0: ഇനി വരുന്ന സന്ദർഭങ്ങളിൽ രക്ഷകർത്താക്കൾ ഏറ്റവും ഭയക്കുന്ന ഒരു സ്ഥിതിയാണ് അതോടൊപ്പം ഉണ്ടാകുന്ന അപസ്മാരം അഥവാ ഫെബ്രൈൽ സീഷേഴ്സ്. ഈ അവസ്ഥ സാധാരണയായി 6 മാസത്തിനും 5 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളിലാണ് കണ്ടുവരുന്നത്. ചില സന്ദർഭങ്ങളിൽ അപസ്മാരം വന്നതിന് ശേഷമാകാം കുട്ടിക്ക് പനി കാണുന്നത്. ഈ രോഗം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് 1 വയസ്സിനും 1.5 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളിലാണ്. ഫെബ്രൈൽ സീഷറിനെ 2 തരംതിരിക്കാം, സിമ്പിൾ ഫെബ്രൈൽ സീഷർ എന്നും കോംപ്ലക്സ് ഫെബ്രൈൽ സീഷർ എന്നും. 15 മിനിറ്റിൽ താഴെ മാത്രം നീണ്ടു നിൽക്കുന്ന, ശരീരത്തെ മൊത്തമായി ബാധിക്കുന്ന, സാധാരണയായി 24 മണിക്കൂറിൽ 1 തവണ മാത്രം കാണുന്ന തരം ഫെബ്രൈൽ സീഷറാണ് സിമ്പിൾ ഫെബ്രൈൽ സീഷർ എന്നറിയപ്പെടുന്നത്. എന്നാൽ കോംപ്ലക്സ് ഫെബ്രൈൽ സീഷർ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അല്പം സങ്കീർണമാണ്. അപസ്മാരം 15 മിനിറ്റിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നു, ശരീരത്തിൻ്റെ ഒരു വശത്തെ മാത്രം ബാധിക്കുന്നു, അല്ലെങ്കിൽ 24 മണിക്കൂറിൽ 1-ൽ അധികം തവണ ഉണ്ടാകുകയും ചെയ്യുന്നു. ഫെബ്രൈൽ സീഷർ 30 മിനിറ്റിലധികം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതിനെ ഫെബ്രൈൽ സ്റ്റാറ്റസ് എപ്പിലിപ്റ്റിക്കസ് എന്ന് പറയുന്നു. 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഫെബ്രൈൽ സീഷർ വരികയാണെങ്കിൽ വീണ്ടും വരാനുള്ള സാധ്യത 50%. 2 അതിലധികമോ തവണ ഫെബ്രൈൽ സീഷർ വന്നവരിൽ 50% പേർക്ക് വീണ്ടും വരാനുള്ള സാധ്യതയുമുണ്ട്. മാതാപിതാക്കളിൽ ആർക്കെങ്കിലും ചെറുപ്പത്തിൽ ഫെബ്രൈൽ സീഷർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപസ്മാരമുണ്ടാകുമ്പോൾ പ്രഥമ ശുശ്രൂഷയായി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ശക്തിയായ പനി ഉണ്ടാകുമ്പോൾ രോഗമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ പനിയുടെ കാഠിന്യം കുറയ്ക്കാനുള്ള മരുന്നുകൾ അഥവാ ആൻറ്റിപയററ്റിക്സ്, പാരസിറ്റമോൾ പോലെയുള്ള മരുന്നുകൾ, അവയാണ് ആദ്യം നൽകേണ്ടത്. ടെപ്പിഡ് സ്പോഞ്ചിങ് അഥവാ ഇളം ചൂടുവെള്ളത്തിൽ നനച്ചു തുടയ്ക്കേണ്ടതും വളരെ പ്രാധാന്യമർഹിക്കുന്നു. വായിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്യേണ്ടതാണ്. വീട്ടിൽ വെച്ച് തന്നെ കൊടുക്കാൻ പറ്റിയ മരുന്നുകൾ ഇപ്പോൾ ലഭ്യമാണ്. മലദ്വാരത്തിലൂടെ കൊടുക്കുന്ന റെക്ടൽ ഡയസപ്പം, നേസൽ സ്പ്രേ അഥവാ മൂക്കിലടിക്കുന്ന സ്പ്രേ ആയി ഉപയോഗിക്കാൻ പറ്റുന്ന മിഡാസോളാം നേസൽ സ്പ്രേ എന്നിവ സുരക്ഷിതമായി ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇതെപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. പെട്ടെന്ന് അപസ്മാരമുണ്ടായാൽ നിയന്ത്രണ വിധേയമാക്കാൻ ഇത് ഉപയോഗിക്കാം. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് ഇതോടൊപ്പം തന്നെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് അസുഖം 5 മിനിറ്റിലധികം നീണ്ടു നിൽക്കുകയാണെങ്കിൽ. തുടർച്ചയായി ഫെബ്രൈൽ സീഷർ വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പനിയോടനുബന്ധിച്ച് സീഷർ വരാതിരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കേണ്ടതാണ്. ആദ്യമായി ഫെബ്രൈൽ സീഷർ വരുന്ന കുട്ടികൾക്ക് അത് സിമ്പിൾ ഫെബ്രൈൽ സീഷറാണെങ്കിൽ സങ്കീർണമായ പരിശോധനകൾ ഒന്നും തന്നെ ആവശ്യമില്ല. എന്നാൽ ജന്മനാ തന്നെ തലച്ചോറുള്ള വൈകല്യങ്ങളുടെ ലക്ഷണങ്ങളുള്ള കുട്ടികൾ, അതുപോലെ തന്നെ വളരെയധികം തവണ ഫെബ്രൈൽ സീഷർ വരുന്ന കുട്ടികൾ എന്നിവർക്ക് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം EEG, അതുപോലെ സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പരിശോധന, CSF പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ലംബാർ പങ്ക്ചർ എന്നീ ടെസ്റ്റുകൾ ചെയ്തു നോക്കാവുന്നതാണ്. 1 തവണ മാത്രം രോഗം വന്ന കുട്ടികൾക്ക് തുടർച്ചയായി മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ജന്മനാ തന്നെ തലച്ചോറിൽ വൈകല്യമുള്ള കുട്ടികൾ, നിരവധി തവണ ഫെബ്രൈൽ സീഷർ വരുന്ന കുട്ടികൾ എന്നിവർക്ക് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇന്റർമിറ്റന്റ് പ്രൊഫൈലാക്സിസ് അഥവാ പനി വരുന്ന അവസ്ഥയിൽ 2-3 ദിവസങ്ങൾ കൊടുക്കുന്ന ആൻറ്റി സീഷർ മെഡിക്കേഷൻസ് കൊടുക്കേണ്ടത് ആവശ്യമാണ്.
1: കുട്ടികളിലെ പനിയോട് കൂടിയ അപസ്മാരം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശിശുരോഗ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കൃഷ്ണമോഹൻ ആർ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
4: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
3: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
4: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
5: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
6: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
7: സീറോ ബാബു പാടിയ ഒരു ഗ്രാമഫോൺ നാടകഗാനം. ഗാനശില്പികൾ മുത്തു, MG മാത്യു. നാടകം മക്ഡോയ് 75.

0: നിങ്ങൾ കേട്ടത് സീറോ ബാബു പാടിയ ഒരു ഗ്രാമഫോൺ നാടകഗാനം. ഗാനശില്പികൾ മുത്തു, എം ജി മാത്യു.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടു മാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: കോഴിക്കോട് നഗരത്തിന്റെ വ്യാപാര സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമാണ് പാളയം പച്ചക്കറി മാർക്കറ്റ്. ഏകദേശം 4 പതിറ്റാണ്ടിനു മുകളിൽ പാരമ്പര്യമുള്ള കെട്ടിടങ്ങളാണ് മാർക്കറ്റിലുള്ളത്. ഇതിന് സുരക്ഷാ ഭീഷണി ഉള്ളത് കാരണം പൊളിച്ചു മാറ്റണമെന്ന റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് മാർക്കറ്റിനെ കല്ലുത്താൻ കടവിൽ കഴിഞ്ഞ വർഷം പുതുതായി നിർമ്മിച്ച മാർക്കറ്റ് സമുച്ചയത്തിലേക്ക് മാറ്റാനുള്ള കോർപ്പറേഷൻ ഉത്തരവ് വന്നിരുന്നു. ഇതിനെതിരെ വ്യാപാരികളും തൊഴിലാളികളും ശക്തമായ എതിർപ്പുകളോടെ മുന്നോട്ട് വന്നിരിക്കുന്നു. ഈ വിഷയത്തിൽ ശ്രദ്ധയിൽ നിന്ന് ആദ്യം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് മനാഫ് കാപ്പാട്.
4: പാളയം പച്ചക്കറി മാർക്കറ്റിലെ കച്ചവടക്കാർക്ക് ബിൽഡിംഗ് അൺഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് അയക്കുമെന്നാണ് കോർപ്പറേഷൻ അറിയിച്ചത്. പക്ഷേ വ്യാപാരികൾക്ക് ഇതുവരെ നോട്ടീസ് കിട്ടിയിട്ടില്ല. നോട്ടീസ് കിട്ടിയാൽ നിയമ നടപടികളുമായി മുമ്പോട്ട് നീങ്ങുന്നതാണ്. അതേപോലെ ഫലമായി ഒഴിപ്പിക്കാൻ ശ്രമിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല. ബിൽഡിംഗ് മോശം അവസ്ഥയിലാണെങ്കിൽ അവിടുത്തെ കച്ചവടക്കാർ തന്നെ OTD അടിസ്ഥാനത്തിൽ റിപ്പയർ ചെയ്യാൻ സന്നദ്ധമാണെന്ന് കോർപ്പറേഷനെ അറിയിച്ചിട്ടുണ്ട്. ഇതിലും

0: അപകടകരമായ ഒരുപടി ബിൽഡിങ്ങുകൾ കോർപ്പറേഷൻ അതിർത്തിയിലുണ്ടായിരിക്കെ പാളയം പച്ചക്കറി മാർക്കറ്റ് പെട്ടെന്ന് പൊളിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും അറിയാവുന്നതാണ്. പുതിയ പച്ചക്കറി മാർക്കറ്റിലേക്ക് കച്ചവടക്കാരെ ഒഴിപ്പിച്ച് അവിടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഇതിനെ ഞങ്ങൾ വിലയിരുത്തുന്നത്. ഒരു കാരണവശാലും സംഘടന അത് അനുവദിക്കുന്നതല്ല. പാളയം പച്ചക്കറി മാർക്കറ്റ് ഓരോ ചെറിയ ഭാഗങ്ങളായി അവിടെ തന്നെ റിപ്പയർ ചെയ്തുകൊണ്ട് അവിടുത്തെ കച്ചവടക്കാർക്ക് പാളയം പച്ചക്കറി മാർക്കറ്റിൽ തന്നെ കച്ചവടം ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങൾ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടത്.
1: പാളയം മാർക്കറ്റിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് പഠനം നടത്തിയ സംഘാംഗം NIT കാലിക്കറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എം അബ്ദുൾ അക്ബർ ശ്രദ്ധയോടെ.
2: പാളയം മാർക്കറ്റിൻ്റെ ഇഷ്യൂസ് നമ്മൾ കാലിക്കറ്റ് കോർപ്പറേഷൻ കൊടുത്ത റിപ്പോർട്ടിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് മെയിൻ ഇഷ്യൂസ് എന്ന് വെച്ചാൽ അത് ഒരു നോൺ എഞ്ചിനീയർ സ്ട്രക്ചറാണ്. ഓൾറെഡി ഇഷ്ടംപോലെ ഡിഫെക്ട്സ് ഉണ്ട്, പല സ്ഥലത്ത് പ്ലാസ്റ്റർ പോയിണ്ട്, പിന്നെ ക്രാക്സ് ഉണ്ട്, അതെല്ലാ സ്ഥലത്തും ഉണ്ട്. മീൻസ് ഈവൻ പ്ലിന്ത് ലെവലിലുണ്ട്, വാൾസിലുണ്ട്, റൂഫിലുണ്ട്. അപ്പൊ ഏതൊരു സ്ട്രക്ചറൽ ഡിഫക്ട് നമ്മൾ റെക്ടിഫൈ ചെയ്യുമ്പോഴും അതിന്റെ ബേസിൽ ഒരു എഞ്ചിനീയറിംഗ് കാൽക്കുലേഷൻ ഉണ്ടാവും. അപ്പൊ ഇതൊരു നോൺ എഞ്ചിനീയർഡ് സ്ട്രക്ചർ ആയ കാരണം നമ്മൾ അതിനൊരു പ്രോപ്പർ ബാക്കപ്പ് ഇല്ല. അഡീഷണലി എത്ര കാലം വരെ ഇനി നിലനിർത്താൻ പറ്റും, ഈവൻ നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്താല്. അപ്പൊ അതൊക്കെ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പിന്നെന്താ വെച്ചാൽ ഈ മെയിൻ്റനൻസ് കുറെ കാലം ആയിട്ട് ഇങ്ങനെ ഇഗ്നോർ ചെയ്ത കുറെ സയൻസ് കണ്ടു. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ക്യുമുലേറ്റീവ് ഡാമേജ് എഫക്ട് എന്ന് പറഞ്ഞാല് സ്ട്രക്ചർ ഓൾറെഡി നന്നായിട്ടൊന്ന് ഡീറ്റീരിയറേറ്റ് ചെയ്തു. മോസ്റ്റ്ലി വൺ സ്റ്റോറി ഷോപ്സിൽ ഫർദർ റീഹാബിലിറ്റേഷനോ അല്ലെങ്കിൽ ഫർദർ സ്ട്രെങ്തനിങ്ങിലും വലിയ സ്കോപ്പ് ഇല്ല, കാരണം ഒരു ഫ്യൂച്ചർ ഇല്ലല്ലോ. ഓൾറെഡി ഷോപ്സ് ആർ വെരി അൺസ്റ്റേബിൾ. ഇപ്പൊ നല്ലൊരു ശക്തമായ മഴയോ കാറ്റൊക്കെ അടിച്ചാൽ തന്നെ പാർഷ്യലി ഓർ ഫുള്ളി കൊലാപ്സ് ചെയ്യുന്ന രീതിയിലാണ് ചില ഷോപ്സ്. പിന്നെ അവിടെ തന്നെ ഓൾറെഡി ചില ഷോപ്പ് ഓണേഴ്സ് ടെമ്പററി കൺസ്ട്രക്ഷൻ കുറച്ച് നടത്തിയിട്ടുണ്ട്, അഡീഷണൽ സൺഷേഡ് അങ്ങനെ ഒരു മേക്ക് ഷിഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര അൺസ്റ്റേബിൾ ആയിട്ട് ആണ് അവിടെ ഉള്ളത്. ഇപ്പം മെയിൻ ഇഷ്യൂസ് ഈവൺ ഒരു എഞ്ചിനീയർഡ് RCC സ്ട്രക്ചറിന് പ്രിപ്പയർ ചെയ്തിട്ട് നിലനിർത്തണമെന്ന് നോക്കുമ്പോൾ നമ്മൾ കോസ്റ്റ് ആസ്പെക്ട് നോക്കും. അങ്ങനെ ഇരിക്കെ ഇതൊരു നോൺ എഞ്ചിനീയർ സ്ട്രക്ചറിന് ഇത്രയും ഓൾറെഡി സിവിയർലി ഡെഫിലേറ്റഡ് കണ്ടീഷനിലുള്ള ഒരു സീരീസ് ഓഫ് ഷോപ്സിൽ റീഹാബിലിറ്റേഷന് വലിയൊരു ഫ്യൂച്ചർ ഇല്ല. അപ്പൊ അതാണ് നമ്മൾ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തത്.
1: പച്ചക്കറി മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുമ്പോൾ കച്ചവടക്കാർക്ക് അത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നും ഒപ്പം അവിടെ കച്ചവടത്തിന് അനുകൂല സാഹചര്യമല്ലെന്നും കോഴിക്കോട് വെജിറ്റബിൾ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് നാസർ കരിമാടം.
3: കോഴിക്കോട് പച്ചക്കറി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർഷമായിട്ട് ഇവിടുത്തെ തൊഴിലാളികളും കച്ചവടക്കാരും ഒരേ സ്വരത്തിൽ ഇവിടെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ സമരം സംഘടിപ്പിക്കുകയും നിവേദനം നൽകുകയും ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിനൊരു ശാശ്വതമായ പരിഹാരം കാണാൻ ബന്ധപ്പെട്ട ആളുകൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ഇന്ന് നിലനിൽക്കുന്ന പച്ചക്കറി മാർക്കറ്റ് ഇവിടെ നിലനിൽക്കുന്ന കച്ചവടക്കാർ നിലനിൽക്കാൻ തന്നെ കാരണം 500 കച്ചവടക്കാരടങ്ങുന്ന അനുബന്ധ മേഖലകളിൽ കൂടിയാണ്. ഫ്രൂട്ട്സ് മേഖല, സ്റ്റേഷനറി മേഖല, അങ്ങനെ നിരവധി മേഖലകൾ എല്ലാം ഒരേ കുടക്കീഴിൽ, അതോട് ബന്ധിച്ച് ബസ് സ്റ്റാൻഡ്, ഇതെല്ലാം കൂടി നിലനിൽക്കുന്നത് കൊണ്ടുമാണ് മാത്രമാണ് ഇപ്പോൾ ഇവിടെ കോഴിക്കോട് പച്ചക്കറി മാർക്കറ്റ് എന്ന ഈ സമുച്ചയം ഇവിടെ നിലനിൽക്കാൻ തന്നെ കാരണം. അതിൽ നിന്ന് കോർപ്പറേഷൻ 153 കച്ചവടക്കാരെ മാത്രമാണ് അങ്ങോട്ട് മാറ്റി പാർപ്പിക്കുന്നത്. അതുമൂലം ബാക്കി വരുന്ന 350 കച്ചവടക്കാരും ഇവിടെ തന്നെ നിലനിൽക്കുന്നത്. കച്ചവടക്കാർക്ക് കച്ചവടം നഷ്ടപ്പെടുകയും തൊഴിലാളികൾക്ക് തൊഴിലില്ലാതെ അവസ്ഥയും നിലനിൽക്കുന്ന 100% നിലനിൽക്കുന്ന ഒരു കാരണം. പച്ചക്കറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ മാർക്കറ്റാണ്, വായു സഞ്ചാരം കൂടുതലുള്ള സ്ഥലങ്ങളായിരിക്കും. ഇപ്പൊ ഉണ്ടാക്കിയ മാർക്കറ്റ് വളരെ ഇടുങ്ങിയതും വായു സഞ്ചാരം ഇല്ലാത്തതും വെന്റിലേറ്റേഷൻ ഇല്ലാത്തതും. എന്താണ് ഇവരുടെ വികസനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നമ്മുടെ കയ്യിൽ ന്യായമുണ്ടെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പുകച്ച് ചാടിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി ബിൽഡിംഗ് അൺഫിറ്റ് ആണെന്നുള്ള ഒരു പുതിയ നയം നമ്മൾ പത്രമാധ്യമങ്ങളോട് വായിക്കാൻ കഴിഞ്ഞു, നമുക്ക് റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇവർ പറയുന്ന ബിൽഡിങ്ങുകൾ, അതായത് ബസ് സ്റ്റാൻഡ് ബിൽഡിങ്, ജയന്തി ബിൽഡിങ്, ഇന്ദിരാ ബിൽഡിങ്, ഇതൊക്കെ ഏതോ കാലത്ത് അൺഫിറ്റ് എഴുതിയ ബിൽഡിങ്ങുകളാ. പക്ഷേ ഇന്ന് നിലനിൽക്കുന്ന ബിൽഡിങ് ഇതിനെക്കാട്ടും ഉറപ്പുള്ള ബിൽഡിങ്ങുകളാണ് ഇത്. അതായത് പുതുതായി നിർമ്മിച്ച ബിൽഡിങ്ങിന്റെ സ്ഥിതി നമ്മൾ കണ്ടതല്ലേ. അതായത് ഉദ്ഘാടനം കഴിഞ്ഞ് 5-6 വിവിധ മഴയിലൂടെ ചോർന്നൊലിച്ച കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അതിനോട് ഉപമിച്ച് നോക്കിയാൽ ഇനിയും 100 നിലനിൽക്കുന്ന ബിൽഡിങ്ങുകളാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും മാറ്റണം എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മളെ കച്ചവടക്കാരെയും തൊഴിലാളികളുടെയും കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ഇവിടുത്തെ അധികാരികൾ തയ്യാറല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
1: നിലവിലുള്ള മാർക്കറ്റിനേക്കാൾ എന്തുകൊണ്ടും സൗകര്യം കൂടിയ മാർക്കറ്റാണ് കല്ലുത്താൻ കടവിൽ നിർമ്മിച്ചിട്ടുള്ളത് എന്നും കച്ചവടക്കാരുടെ പ്രയാസങ്ങൾ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമെന്നും മേയർ O. സദാശിവൻ.
4: നമ്മുടെ കോഴിക്കോട്ടെ കല്ലുത്താൻ

0: ിലെ പുതിയ മാർക്കറ്റ് 2009-ലാണ് ടാറ്റ്കോ കമ്പനിയായി ബന്ധപ്പെട്ടുകൊണ്ട് എഗ്രിമെൻ്റ് ഒപ്പുവെച്ചിട്ടുള്ളത്. ആ എഗ്രിമെൻ്റ് പ്രകാരം 140 ഫ്ളാറ്റുകൾ കോർപ്പറേഷനിലെ വെളുത്താങ്കടവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നവർക്കുടെ പുനരധിവാസം എന്നുള്ള നിലയ്ക്ക് അവർക്ക് പണിതു കൊടുക്കുകയും ബാക്കിയുള്ള നമ്മുടെ ലാൻഡിനകത്ത് ആധുനിക രീതിയിലുള്ള മാർക്കറ്റ് പണിയുക എന്നുള്ളതായിരുന്നു കോർപ്പറേഷൻ അക്കാലത്ത് വിഭാവനം ചെയ്ത പദ്ധതി. അപ്പോൾ അത് പ്രകാരം 2009-ൽ എഗ്രിമെൻ്റ് ഒപ്പുവെച്ചതിന് ശേഷം 2019-ലാണ് ഫ്ളാറ്റിൻ്റെ പണി പൂർത്തീകരിച്ച് 140 പേർക്ക് ഫ്ളാറ്റ് താമസിക്കുന്നതിന് വേണ്ടി മാറ്റി വിട്ടുകൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ മാർക്കറ്റിൻ്റെ പണി ആരംഭിച്ചു. കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് തന്നെ പണി പൂർത്തീകരിച്ചു. നിലവിലുള്ള മാർക്കറ്റിലെ കച്ചവടക്കാരെ പൂർണ്ണമായും, അത് ഹോൾസെയിൽ അതുപോലെ റീറ്റെയിൽ കച്ചവടക്കാരെല്ലാം പൂർണ്ണമായും ഈ പുതിയ മാർക്കറ്റിലേക്ക് പുനരധിവസിപ്പിക്കുക എന്നുള്ളൊരു പാക്കേജ് എന്നുള്ള നിലയ്ക്കാണ് കൗൺസിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാളയം പച്ചക്കറി മാർക്കറ്റിനേക്കാളും 4-5 ഇരട്ടി സൗകര്യങ്ങൾ കൂടുതലുള്ള ആധുനികമായ മാർക്കറ്റാണ് ഇപ്പോൾ പണി പൂർത്തീകരിച്ചുള്ളത്. നിലവിലാണെങ്കിൽ അവരുടെ സൗകര്യങ്ങൾ, ഓരോ ആളുകളും നിലവിൽ പഴയ മാർക്കറ്റിൽ എത്ര സൗകര്യങ്ങളിലാണോ ഉപയോഗിച്ചത്, ആ സൗകര്യങ്ങൾ എത്ര സ്ക്വയർ ഫീറ്റ് എന്നുള്ള കണക്കാക്കി സ്ക്വയർ ഫീറ്റിന് 80 രൂപ നിരക്കിൽ അത് കൗൺസിലൂടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ്. അപ്പോൾ ആ ധാരണയുടെ പുറത്താണ് അങ്ങനെ അന്ന് ഒരു ധാരണ കമ്പനിയായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് പ്രകാരം മാറേണ്ടതായിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞ്. എന്നാൽ കച്ചവടക്കാരിൽ കുറച്ച് പേർ ചില അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഇതൊക്കെ രൂപപ്പെടുകയുണ്ടായി. ഏറ്റവും അവസാനമായി പുതിയ കൗൺസിൽ വന്നതിന് ശേഷം ഞാൻ ആ അസോസിയേഷന്റെ പ്രതിനിധികളായി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞൊരു ഒരു കാരണം, റീറ്റെയിൽ കച്ചവടക്കാർക്ക് താഴെ സൗകര്യം വേണം, ഒന്നാം നിലയിലേക്ക് അവർക്ക് കച്ചവടം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് താഴെ സൗകര്യം ഒരുക്കണം എന്നായിരുന്നു അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം. 2 തവണ ചർച്ച അവരുമായിട്ട് ഞാൻ നടത്തിയിരുന്നു. അപ്പോൾ ആ ചർച്ചയിൽ അവർ പറഞ്ഞൊരു കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേയേറെ റൂമുകൾ, ഏകദേശം എനിക്ക് തോന്നുന്നു 10-50 റൂമുകൾ താഴെ മാർക്കറ്റിൻ്റെ അകത്ത് അവർക്ക് കച്ചവടത്തിന് വേണ്ടി പുതുതായി പണിയാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ആ കച്ചവടക്കാരുമായി സംസാരിച്ചിട്ടുണ്ടാവുന്ന ധാരണ പ്രകാരം പുതുതായി കൗൺസിൽ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ചെയ്തിട്ടുള്ളൊരു കാര്യം. എന്നതിന് ശേഷമാണ് മാറാൻ ആവശ്യമായ കാര്യങ്ങൾ ആലോചിക്കുന്നത്. ഈ പണി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് അവർക്ക് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള നടപടികൾ എടുക്കണമെന്ന് ഉദ്ദേശിച്ചു. അത് പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി കൗൺസിൽ അജണ്ട വന്ന സമയത്താണ് അജണ്ടയുടെ മുകളിൽ പ്രതിപക്ഷ കക്ഷിയുടെ പ്രതിനിധികളെല്ലാം പറയുകയുണ്ടായി, കക്ഷി നേതാക്കൾ ഒന്നുകൂടെ കാര്യങ്ങളിൽ ഒന്നുകൂടെ നമുക്ക് കൂടിയാലോചന വേണം എന്ന് പറയുകയുണ്ടായി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കൗൺസിലിൽ അജണ്ട മാറ്റിവെച്ചതാണ്. അവരുമായി ഇനി എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ പ്രത്യേകം ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതുകൂടെ ചർച്ച ചെയ്തതിന് ശേഷം തീരുമാനമാക്കുക എന്നുള്ള നിലയിലാണ് ആ അജണ്ട മാറ്റിവെക്കുകയുണ്ടായത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇപ്പോഴും എന്താണോ കച്ചവടക്കാരുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ന്യായമായ കാര്യങ്ങൾ കേൾക്കാൻ കോർപ്പറേഷൻ കൗൺസിൽ എന്നുള്ള നിലയ്ക്ക്, കോർപ്പറേഷൻ്റെ ഭരണാധികാരികൾ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രയാസവുമില്ല. അതെപ്പോഴും നമ്മൾ ഈ കാര്യത്തിൽ ഒരു വിശാലമായ കാഴ്ചപ്പാട് തന്നെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ വിഷയങ്ങളിൽ എന്തെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ പരിഹരിച്ച് പുതിയ മാർക്കറ്റിലേക്ക് കച്ചവട സ്ഥാപനങ്ങളെ മുഴുവൻ മാറ്റി പുതിയ മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം എന്ന് തന്നെയാണ് കരുതുന്നത്. അതിനുള്ളൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്.
1: നിലവിലുള്ള മാർക്കറ്റിന്റെ സ്ഥലം മാറുമ്പോൾ മാറുന്നത് കുറച്ച് കെട്ടിടങ്ങളുടെ സ്ഥാനം മാത്രമല്ല, അവിടെ കേന്ദ്രീകരിച്ച് വർഷങ്ങളായി കച്ചവടം നടത്തുന്നവരുടെ ജീവിതം കൂടിയാണ്. അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ എന്ന ഭീതി ഉളവാക്കുന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും ഇത്തരം മാറ്റങ്ങൾ സാധൂകരിക്കപ്പെടേണ്ടത് ബാധിക്കപ്പെടുന്നവരുടെ ആശങ്കകൾക്ക് വിരാമമിട്ടുകൊണ്ടാണ്. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര, ആശയം നിർവഹണം MK ദിലീപ്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
3: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
4: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും 5G ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം

0: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈജി ലാഭമഴ.
1: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് രാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
1: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

ഇത് പഹാടി എന്ന രാഗമാണ്. പഹാടെന്നാൽ ഹിന്ദിയിൽ മല എന്നാണ് അർത്ഥം. മലകളും കുന്നുകളും ഒക്കെയുള്ള ഒരു ആംബിയൻസ് നമ്മുടെ ഉള്ളിലേക്ക് ഈ രാഗം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പേര് ധന്യമായി. പഹാടി ശങ്കരാഭരണത്തിൻ്റെ കറസ്പോണ്ടിങ് ഹിന്ദുസ്ഥാനി രാഗമായ ബിലവൽ എന്ന ധാട്ടിൻ്റെ ജന്യമാണ്. പക്ഷെ ബിലവലിൽ ഇല്ലാത്ത പല അന്യസ്വരങ്ങളും ഇതിൽ വരുന്നുണ്ട്. സാധാരണ ഗാന്ധാരം വരുന്നുണ്ട്, ശുദ്ധ ദൈവതം വരുന്നുണ്ട്, കൈശിക നിഷാദം വരുന്നുണ്ട്. അവിടെ സാധാരണ ഗാന്ധാരവും അന്തരഗാന്ധാരവും ഒരേപോലെ ഉപയോഗിക്കുന്നു. ഇവിടെ ശുദ്ധ ദൈവതം വരുന്നുണ്ട്, ഇവിടെ കൈശിക നിഷാദവും വരുന്നുണ്ട്. 2009 പുറത്തിറങ്ങിയ ലൗഡ് സ്പീക്കർ എന്ന ചിത്രത്തിലെ കാട്ടാറിന് തോരാത്തൊരു പാട്ടുണ്ട് എന്ന ഗാനം പഹാടി അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതിന്റെ സംഗീതം വളരെ ശ്രദ്ധേയനായ ബിജിബാലാണ്. ഈ ഗാനം ഒരു കമ്പോസേഴ്സ് സോങ് ആണ് എന്ന് പറയാവുന്ന തരത്തിലുള്ള അസാമാന്യമായ ഒരു സൃഷ്ടിയാണ്.

അനിൽ പനച്ചൂരാൻ എന്ന കവി മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്കും ഒരു മുതൽക്കൂട്ടാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന മനോഹരമായ ഒരു രചനയും കൂടിയാണിത്.

0: സമർപ്പിക്കുന്നത്
1: സ്റ്റൈലോ ഓപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ് രാമോഹൻ റോഡ്, സ്റ്റൈലോ ഓപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
0: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില, ഇളയരാജയുടെ അതിശയ ലോകം. സമർപ്പിക്കുന്നത്
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
6: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
5: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
4: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
7: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
8: കമൽ ഹസൻ, രജനീകാന്ത്, ശ്രീപ്രിയ എന്നിവരെ ഉൾപ്പെടുത്തി 1978 CV ശ്രീധർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഇളമൈ ഊഞ്ചൽ ആടുകിരത് എന്ന ചിത്രം സംഗീത പ്രധാനമായ ഒരു പ്രണയ സിനിമയായിരുന്നു. ചിത്രത്തിലെ വൈവിധ്യമാർന്ന ഗാനങ്ങൾക്ക് ഈണമിട്ടത് ഇളയരാജ. ചിത്രത്തിൽ നിന്നൊരു മെലോഡിക് ഡ്യുയറ്റ്. പാടിയത് SP ബാലസുബ്രഹ്മണ്യം, വാണി ജയറാം. ഗാനരചന വാലി.

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: നേത്ര പരിശോധനാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
3: സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, രാം മോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
4: സ്റ്റൈലോ ഓപ്റ്റിക്സ്, രാഗപരാഗം.

0: രചന സത്യകുമാർ കൃഷ്ണൻ.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയനീല. സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
6: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
5: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
7: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.
8: എച്ച് എൻ കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. പട്ടുനൂൽ പുഴു, രചന എസ് ഹരീഷ്. സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
9: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
1: തിരിച്ചു പോകാൻ നേരം മാർക്ക് സാർ വഴിമുറിച്ച് കടന്ന് സാംസയുടെ അച്ഛന്റെ കടയിലെത്തി. എടാ വിജയ, നിന്റെ കുട്ടിയുടെ പേരാകുമ്പോ കുറച്ച് വ്യത്യാസമുള്ളത് വേണം. ഞാനിപ്പോ ആലോചിച്ചു, സാംസ എന്നായാലോ? ഏയ്, അതൊരു ഗുണമില്ല. അമ്മയുടെ ജാതി നോക്കി ക്രിസ്ത്യാനി പേരാക്കിയതാണോ? ചെട്ടിയാർ ചോദിച്ചു. സാംസയുടെ അച്ഛനും അതത്ര പിടിച്ചില്ല. വേറെ വല്ലതും നോക്കിയാലോ? ഞാൻ ഒരൈഡിയ തോന്നിയപ്പോൾ പെട്ടെന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. വല്ല പുസ്തകത്തിൽ നിന്നും കിട്ടിയ പേരാണോ? സാംസയുടെ അച്ഛൻ ചോദിച്ചു. അതെ. നല്ല കഥയാണോ? കൊള്ളാവുന്ന ആളാണോ? ലോകത്തിലെ ഏറ്റവും ഗംഭീര പുസ്തകമാണ്. ജർമ്മനാ.

0: നിന്റെ മലയാളം നമ്മുടെ ലൈബ്രറിയിലുണ്ട്.
1: കൊള്ളാവുന്ന ആളാണോ?
0: സാംസയുടെ അച്ഛൻ ആ കഥാപാത്രത്തിന്റെ സ്വഭാവത്തെ ഉദ്ദേശിച്ച് ഒന്നുകൂടി ചോദിച്ചു. ഏറ്റവും പ്രശസ്തനാണ്,
1: പാവം മനുഷ്യൻ.
0: ഗ്രിഗർ സാംസ എന്നാണ് പേര്. നമ്മുടെ ചെറുക്കന് സാംസ മതി.
1: എന്നാൽ അത് മതി,
0: സാംസയുടെ അച്ഛൻ പറഞ്ഞു. വിചിത്ര പേര് ആയി പോകുമോ? ചെട്ടിയാർ സംശയമായി ചോദിച്ചു.
1: ഓ,
0: അതിനെന്താ കുഴപ്പം? നമ്മുടെ അലക്സിന്റെ മൂത്ത ചെറുക്കന്റെ പേര് വോയേജർ എന്നാണ്.
1: ഉപഗ്രഹത്തിന്റെ പേരല്ലേ?
0: മാർക്ക് സാർ പറഞ്ഞു.
1: അതെ,
0: ബെന്നി രാജീവ് ഗാന്ധിയെന്നും സഞ്ജയ് ഗാന്ധിയെന്നും മക്കൾക്ക് പേരിട്ടിട്ടുണ്ട്.
1: ഇതത്രയില്ലല്ലോ,
0: സാംസയുടെ അച്ഛൻ അതിനോട് യോജിച്ചു. സാംസയ്ക്ക് സാംസ എന്ന പേര് വേണു. അപ്രതീക്ഷിതമായി വലിയ സന്തോഷമുണ്ടായാൽ അത് നമ്മളെ മണിക്കൂറുകളോളം ഉത്സാഹപ്പെടുത്തും. അത്രയും മീനുകൾ ഒന്നിച്ചു കിട്ടിയതിന്റെ ആഹ്ലാദം സാംസയ്ക്ക് അന്ന് വൈകുന്നേരവും ഒട്ടും കുറഞ്ഞിരുന്നില്ല. ആ ദൃശ്യം തന്നെ ആലോചിച്ചുകൊണ്ട് അവൻ ലൈബ്രറിയിലേക്ക് നടന്നു. വലിയ ഒരു സമയം മുഴുവൻ എന്തെങ്കിലും അന്വേഷിച്ച് വലയുക, നടന്ന് നടന്ന് അത് കിട്ടില്ലെന്ന് വിചാരിക്കുക, നമ്മളെക്കൊണ്ട് അതിനുള്ള പ്രാപ്തിയില്ലെന്ന് നിരാശപ്പെടുക. അവസാനം ആ പ്രയത്നം ഉപേക്ഷിച്ച സമയത്ത് വിചാരിച്ചതിലും വലുതായി, ഇതിനു മുൻപ് ഒരിക്കലും കിട്ടാത്ത തരത്തിൽ അത് ലഭിക്കുക. അത്രയും സന്തോഷം വല്ലപ്പോഴുമേ ആവർത്തിക്കപ്പെടുകയുള്ളൂവെന്ന് സാംസയ്ക്ക് അറിയാമായിരുന്നു. ഇക്കാര്യം ഇനിയും ആരോടെങ്കിലും പറഞ്ഞാൽ കൊള്ളാമെന്നും അവന് തോന്നി. പന്ത് കളിക്കുന്നിടം വരെ പോകാൻ സാംസയ്ക്ക് തോന്നിയില്ല. അവന് അവരുടെ മുന്നിൽ പെടാതിരിക്കുന്നതാണ് ഇഷ്ടം. അവർ അവനെ പരിഗണിക്കാനിടയുണ്ട്, എന്നാലും അവരുടെ മുന്നിൽ പോകാതിരിക്കുന്നതാണ് അവനിഷ്ടം. വഴിയിലെത്തുമ്പോൾ രണ്ട് പറമ്പുകൾക്കപ്പുറം ഗ്രൗണ്ടിൽ അവരുടെ ബഹളങ്ങൾ കേൾക്കാമായിരുന്നു. അവിടെ കുട്ടികൾ ചിതറി ഓടുന്നത് സാംസ മനസ്സിൽ കണ്ടു. അവൻ ആ ദിശയിലേക്ക് നോക്കാതെ ലൈബ്രറിയിലേക്ക് നടന്നു. ലൈബ്രറിയുടെ ഹാളിൽ കുറച്ചുപേരിരുന്ന് ടി വി കാണുന്നുണ്ട്. അവർ സാംസയെ ശ്രദ്ധിച്ചില്ല. സാംസ അവരുടെ കണ്ണിൽപ്പെടാതെ മാസികകളും പത്രങ്ങളും കിടക്കുന്ന മുറിയിലേക്ക് കയറി. അവിടെ അവന് മുഖപരിചയമുള്ള രണ്ടുപേർ പത്രം വായിക്കുന്നുണ്ട്. മറ്റൊരാൾ മാസികകൾ മറിച്ചു നോക്കുന്നു. ക്യാരം ബോർഡ് മൂലയിൽ ചാരിവെച്ചിരിക്കുന്നു. മേശയോട് ചേർന്ന ബെഞ്ചിലിരുന്ന സാംസയ്ക്ക് അയാളൊരു കുട്ടികളുടെ മാസിക നീക്കിയിട്ട് കൊടുത്തു. അവന് ചെറിയ നീരസം തോന്നി. അയാൾക്ക് 35 വയസ്സ് കാണും. അത് വലിയ പ്രായമാണെന്നും ആ മാസികകളിൽ പറയുന്ന കഥകൾ നിസ്സാരമാണെന്നും താൻ വായിക്കേണ്ടതല്ലെന്നും അയാൾ കരുതുന്നു. അതുപോലെ സാംസയുടെ 13 വയസ്സ് ചെറിയ പ്രായമാണെന്നും വിചാരിക്കുന്നു. അയാൾക്ക് ഒരു കഥയും മനസ്സിലാകാൻ പോകുന്നില്ല, സാംസ വിചാരിച്ചു. അവൻ അവിടെന്നും അദൃശ്യനായി ഇറങ്ങി പുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന മുറിയിലേക്ക് നടന്നു.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. അവതരണം ബോബി സി മാത്യു. സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ,
4: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
5: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
7: FM പ്രധാന വാർത്തകൾ. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ ഭാരോദ്വഹനത്തിൽ സ്വർണം നേടിയ മീരാഭായ് ചാനുവിനെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അമിത്ഷാ എന്നിവർ അഭിനന്ദിച്ചു. ഗെയിംസിൽ വനിതകളുടെ 48 കിലോ വിഭാഗത്തിലാണ് മീരാഭായ് ചാനു സ്വർണം നേടിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടുകയും വ്യക്തിഗത മികവ് കൈവരിക്കുകയും ചെയ്ത ഇന്ത്യയുടെ പുരുഷ ഭാരോദ്വഹന കത്താരം ഋഷികാന്ത സിംഗ് ചനമ്പത്തെയും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. വരും വർഷങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതൽ വിജയം ആശംസിക്കുന്നതായും ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വികസിത ഭാരതത്തിന്റെ അടിസ്ഥാനം വികസിത ഗ്രാമങ്ങളാണെന്നും ഈ ലക്ഷ്യം കൈവരിക്കുന്നതിൽ യുവാക്കൾക്ക് നിർണായക പങ്കുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിലെ പങ്കാളികളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുമ്പോൾ സംസാരിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി ഇന്നലെ നടത്തിയ പരിശോധനയിൽ 64 കേസുകളിലായി 75 പേർ കൂടി അറസ്റ്റിലായി. 6389 ഗ്രാമിലധികം MDMA-യും 726 കിലോയിലധികം കഞ്ചാവും 4626 ഗ്രാമിലധികം ഹാഷിഷ് ഓയിലും ഇതുവരെ പിടിച്ചെടുത്തു. വാടക വീടുകളിൽ കഴിഞ്ഞ

0: രോഗികളായ വിദ്യാർത്ഥികൾക്ക് സമഗ്ര ശിക്ഷ കേരള അർബൻ സൌത്ത് റിസോഴ്സ് സെന്റർ സ്നേഹവീടൊരുക്കി. മസ്കുലാർ ഡിസ്ട്രോഫി രോഗം ബാധിച്ച ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 12-ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കും മീഞ്ചന്ത ഗവൺമെന്റ് ഹൈസ്കൂൾ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കുമാണ് വീടൊരുക്കിയത്. കോഴിക്കോട് ബേപ്പൂർ മാറാടിന് സമീപം വെളിച്ചെണ്ണമില്ലിൽ തീപിടുത്തമുണ്ടായി. മീഞ്ചന്ത ഫയർ യൂണിറ്റ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും പുക ഉയരുന്നതിനാൽ സംഘം ഇപ്പോഴും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിന് നാളെ തുടക്കമാകും. മലങ്കര മെത്രോപൊലീത്ത പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ അധ്യക്ഷനാകും. ഈ മാസം 30 മുതൽ ഓഗസ്റ്റ് 2 വരെ ഇരുവഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലുമായി സംഘടിപ്പിക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവൽ രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥം സൺഡേ ഫൺ റൈഡ് ബുള്ളറ്റ് യാത്ര സംഘടിപ്പിച്ചു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് ആരംഭിച്ച യാത്ര കെ ജയന്ത് MLA ഉദ്ഘാടനം ചെയ്തു. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.
1: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing.
2: മലബാർ
3: മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി, പുതിയറ, കോഴിക്കോട്.
5: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
6: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
5: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
6: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
5: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
6: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും IT പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
5: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
7: മഴവില്ലാടും മലയുടെ മുകളിൽ ഒരു തേരോട്ടം മണിമുക്കിലോട്ടം.
8: എത്ര കണ്ടാലും മതിവരാത്ത മനോഹരമായ ഒരു ആകാശ കാഴ്ചയാണ് മഴവില്ല്. അന്തരീക്ഷത്തിലെ ജലകണങ്ങളിൽ പ്രകാശം തീർക്കുന്നൊരു മാജിക്. നോക്കി കൊതിതീരും മുമ്പേ മാഞ്ഞു പോകുന്നൊരു സുന്ദര കാഴ്ചയെ മനസ്സിൽ ആവാഹിച്ചു നിർത്താൻ കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോകാറുണ്ട് നമ്മൾ. അങ്ങ് മലകൾക്ക് മുകളിൽ ആകാശമെന്ന ക്യാൻവാസിൽ കാലമെന്ന ചിത്രകാരൻ വരച്ചുവെക്കുന്ന മഴവിൽ കാഴ്ചകൾ പാട്ടെഴുത്തിനും മാരിവിൽ ശോഭ പകരുന്നു. തുടർകഥ എന്ന ചിത്രത്തിൽ ചിത്രപാടിയ മഴവില്ലു പോലൊരു ഗാനം. മധ്യമാവധി രാഗത്തിൽ ONV യുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് SP വെങ്കിടേഷ്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. കുഞ്ഞോളങ്ങൾ അലഞ്ഞൊറിയുന്നൊരു തീരത്ത് മഴവിൽ കുതുമ്പിലേറി വന്നൊരു പെൺകുട്ടിയുണ്ട് അദ്വൈതം എന്ന സിനിമയിൽ. തങ്കത്തിടമ്പേറി തേവരെഴുന്നള്ളുന്ന സന്ധ്യയിൽ മഴവില്ലുപോലെ അവൾ വിരിഞ്ഞുനിന്നത് ആർക്കുവേണ്ടിയായിരിക്കും? മംഗളകാരിയായ കല്യാണി രാഗത്തിൽ കേൾക്കുന്ന ഏതൊരു മനസ്സിലും ഉല്ലാസം നിറയ്ക്കുന്ന കൈതപ്രത്തിന്റെ എഴുത്തഴകുള്ള വരികളിൽ ഈണം നിറച്ചത് എം ജി രാധാകൃഷ്ണൻ.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് സിബില.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ്. നേത്ര കവച് പദ്ധതിയിലെ ഇവർക്കും പങ്കാളികളാകാം.
3: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
4: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
5: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
6: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
7: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
6: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
8: അല്പസമയത്തിനകം മോർണിംഗ് ന്യൂസ് കേൾക്കാം ഡൽഹി റിലേ.

0: 5 national skill, reports the Statesman. Financial Express reports solar, wind, power generation jumps over 25%. As per the data shared by Adoption Authority CARA, 5,000 adoptions made last year, highest in a decade. UNESCO adds France's D-Day landing beaches, Greece's Mount Olympus to heritage list, reports the Indian Express. Ladakh gets first school for children with special needs, writes the Tribune. And finally, making it a golden day for India, Mirabai Chanu completes hat-trick of goals at CWG, is a front-page headline in The Pioneer. And with that, it's back to you, Anuja.
1: Thank you, Subhadra. And now, before we end the bulletin, the headlines once again. Government to introduce Public Examinations Prevention of Unfair Means Amendment Bill 2026 in Lok Sabha today. Parliamentary Affairs Minister Kiran Rijiju urges all MPs to participate in discussion on exam reform bill. Prime Minister Narendra Modi announces formation of High Power Task Force led by technology expert Nandan Nilekani. Prime Minister urges young people to strengthen their connection with India's border villages, describes developed villages as foundation of Viksit Bharat. IMD forecasts very heavy rainfall in Odisha and Chhattisgarh today. And India's weightlifting queen Mirabai Chanu wins third successive Commonwealth Games gold medal in women's 48 kg category. Rishikant Singh bagged silver in men's 60 kg class. And with that, we end the morning news. Have a nice day.
2: The Real FM 103.6.
3: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
4: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
5: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
6: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
5: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
6: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
7: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആർട്ട് കഫേ സമർപ്പിക്കുന്നത്,
8: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
7: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
9: ചിത്രം ചിലപ്പോൾ ദീർഘമായ കുറിപ്പുകളേക്കാൾ ശക്തമായ ഒരു കാലത്തെ രേഖപ്പെടുത്തും. ക്യാമറ കണ്ണിലൂടെ തന്റെ കാഴ്ചകളെ പകർത്തുന്ന ഫോട്ടോഗ്രാഫറാണ് റാഫി കൊല്ലം. ആ ഫ്രെയിമുകളിൽ രാഷ്ട്രീയത്തിന്റെ ചൂടും ചലച്ചിത്രത്തിന്റെ നിറങ്ങളും മനുഷ്യജീവിതത്തിന്റെ സ്വാഭാവിക നിമിഷങ്ങളും എല്ലാം അടങ്ങിയിരിക്കുന്നു. പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫിയിലും സിനിമ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിലും തന്റേതായ ഇടം കണ്ടെത്തിയ റാഫി കൊല്ലത്തിന് ഫോട്ടോഗ്രാഫി ഒരു തൊഴിൽ മാത്രമല്ല, വലിയൊരു അഭിനിവേശം കൂടിയാണ്. ക്യാമറയുമായുള്ള തന്റെ യാത്ര, ഓർമ്മയിൽ നിൽക്കുന്ന ചിത്രങ്ങൾ, അവയ്ക്കു പിന്നിലെ കഥകൾ, തന്റെ അനുഭവങ്ങൾ പങ്കുവച്ച് യുവ ഫോട്ടോഗ്രാഫർ റാഫി കൊല്ലം ആർട്ട് കഫേയിൽ ചേരുന്നു. കൂടെ ഫഹദ് റാസ.
10: ഫോട്ടോഗ്രാഫിയിൽ വ്യത്യസ്ത മേഖലകളിൽ ശ്രദ്ധയൂന്നി കരിയർ ഡെവലപ്പ് ചെയ്ത ആളുകളുണ്ട്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി, ഫാഷൻ ഫോട്ടോഗ്രാഫി, ഇങ്ങനെ പല തലങ്ങളുണ്ട്. എച്ച് ആർ മേഖലയിൽ ചെയ്തിരുന്ന ജോലി രാജിവെച്ച് ഫോട്ടോഗ്രാഫിയിലേക്ക് തിരിഞ്ഞ വ്യക്തിയാണ് റാഫി കൊല്ലം. നമസ്കാരം.
11: നമസ്കാരം.
10: ഫിലിമിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ, പ്രധാന രാഷ്ട്രീയ നേതാക്കളുടെയും രാഷ്ട്രീയ സംഭവങ്ങളുടെയും എല്ലാം ചിത്രങ്ങൾ പകർത്തുന്ന പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫർ എന്നീ നിലകളിലാണ് താങ്കൾ ഇന്ന് കൂടുതലായിട്ട് ശ്രദ്ധ നൽകുന്നത്. ഈ പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫി എന്നത് ഇന്ന് എത്രത്തോളം വികസിച്ചിട്ടുണ്ട്? അതിൻ്റെ ഒരു പ്രാധാന്യം താങ്കൾ മനസ്സിലാക്കി അതിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്?
11: നിലവിലെ ലോകത്ത് തന്നെ പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫിക്ക് അതിനൂതനമായ വിദ്യയിലൂടെ കൂടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ. അതായത് വലിയ വലിയ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ സ്പെസിഫൈ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് ഇന്ത്യയിൽ എത്രമാത്രം പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫി മുന്നോട്ട് പോകുന്നു എന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഏകദേശം അത് കേരളത്തിലെ മനോരമയുടെ ഉണ്ടായിരുന്ന മുസ്തഫ സാറാണ് എൻ്റെ എക്സ്പീരിയൻസിലെ ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുള്ളൊരു മനുഷ്യൻ. കാരണം കഴിഞ്ഞു പോയിട്ടുള്ള 5 പ്രധാനമന്ത്രിമാരുടെ ചിത്രങ്ങൾ പകർത്താൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പം നിലവിലുള്ള നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉൾപ്പെടെ. അപ്പോൾ അദ്ദേഹത്തിലൂടെയാണ് പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫിയിലേക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ രാജ്യത്തും കേരളത്തിലുമൊക്കെ

0: ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഞാൻ പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫിയിലേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പം വളരെ വ്യത്യസ്തമായ ഒരു തലമാണ്, രാജ്യത്തുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ സംസ്ഥാനത്തിനകത്തുള്ള ജനങ്ങളെല്ലാം തന്നെയും ഓരോ രാഷ്ട്രീയ നേതാക്കന്മാർ എന്ത് ചെയ്യുന്നു എന്ന് കണ്ണും നട്ടിരിക്കുന്ന ഒരു സന്ദർഭം നമുക്ക് ചുറ്റുപാടുമുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹവുമായി ചർച്ച ചെയ്യുകയും ഒപ്പം തന്നെ എൻ്റെ ട്യൂട്ടറായിരുന്ന ചന്ദ്രകുമാർ സാറും ഒക്കെ സപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫിയിൽ കൂടുതൽ ഊന്നൽ നൽകി. വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുള്ള പ്രധാനമന്ത്രി, അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി, ഇപ്പം നിലവിലുള്ള മുഖ്യമന്ത്രി, അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വ്യത്യസ്തമായ ചിത്രങ്ങൾ പകർത്താൻ അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇന്നത്തെ പുതിയ തലമായിരിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ വളരെ ജനങ്ങളിലേക്ക് അതിവേഗം എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഇവിടെ വന്നിരിക്കാൻ ഒരു അവസരം ഉണ്ടായത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും ഇപ്പം നിലവിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം പോലും ഡൽഹിയിൽ പോയി പകർത്താൻ കഴിഞ്ഞു എന്നുള്ളത് അത് വ്യത്യസ്തമായൊരു മൊമെന്റിലാണ് പകർത്തുന്നതും അതും ആ ഒരു സമയത്ത് ട്രെൻഡായ ഒരു ചിത്രമായിരുന്നു.
1: ഇപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ എല്ലാം ചിത്രം പകർത്തുമ്പോൾ താങ്കൾ ഇപ്പോൾ ഫോട്ടോഗ്രാഫറായിരുന്ന മുസ്തഫയുടെ അനുഭവം പറഞ്ഞു. അദ്ദേഹം ദീർഘകാലം ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനായിരുന്നു അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആയിരുന്ന സമയത്താണ് അത് ചെയ്തിരുന്നത്. അപ്പോൾ താങ്കൾ കേരളത്തിലിരുന്നു കൊണ്ട് ചെയ്യുമ്പോൾ അതിന് കേരളത്തിൻ്റെ ഒരു ലൊക്കാലിറ്റിയിലേക്ക് ഒതുങ്ങുന്നതിൻ്റെ ഒരു പ്രശ്നമില്ലേ?
0: തീർച്ചയായും കേരളത്തിലേക്ക് ഒതുങ്ങുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ നമ്മുടെ മുന്നിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ കേരളം മാത്രമാണ്. അത് ഒരുപക്ഷെ ചിലപ്പോൾ നാഷണൽ ലെവലിലേക്ക് നമുക്കൊരു അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇതിലുള്ള എൻ്റെ നിലപാട്.
1: ഇപ്പോൾ നമ്മൾ ഈ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പറയുമ്പോൾ അതൊരു പെർട്ടിക്കുലർ മൊമെന്റിനെ ക്യാപ്ചർ ചെയ്യുന്ന ഒരു സ്കില്ലാണല്ലോ.
0: അതെ.
1: അപ്പോൾ വളരെ പ്ലാൻഡ് ആയിട്ട് നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കണം ചില നിമിഷങ്ങൾ കിട്ടുന്നത് അല്ലേ?
0: അതെ, തീർച്ചയായും.
1: അങ്ങനെ എടുത്തു പറയാവുന്ന ഇപ്പോൾ താങ്കൾ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ എടുത്തു എന്നുള്ളത്, ആ ഒരു മൊമെന്റ് താങ്കൾക്ക് എങ്ങനെയാണ് ഓർത്തെടുക്കാൻ കഴിയുന്നത്?
0: അതൊരു പ്രൈവറ്റ് ഫംഗ്ഷൻ ആയിരുന്നു യഥാർത്ഥത്തിൽ, എന്നാൽ സെക്യൂരിറ്റി റീസൺസ് ഉണ്ടായിരുന്ന ഒരു ഫംഗ്ഷൻ കൂടിയായിരുന്നു. എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അസംബ്ലി ആയിരിക്കുന്ന കൊല്ലം ജില്ലയിലെ എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു. ആ റിസപ്ഷനിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരു മൊമെന്റ് ആയിരുന്നു ആ ഒരു സന്ദർഭം എനിക്ക് പകർത്താൻ പറ്റിയത്. ആദ്യത്തെ ചിത്രമാണത്. അപ്പോൾ സെക്യൂരിറ്റി റീസൺസ് ഉണ്ടായാൽ പോലും ഈ പറഞ്ഞ പോലെ മൊമെന്റ് എന്ന് പറയുന്ന സാധനം അത് രാഷ്ട്രീയമായിക്കോട്ടെ, വൈൽഡ് ലൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്പോർട്സ് ആയിക്കോട്ടെ, ഏത് മൊമെന്റ് ആയാലും ശരി, നമ്മളെപ്പോഴും ഒരു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് മുന്നേ ചിന്തിച്ച് വേണം ഒരു ഫോട്ടോഗ്രാഫർ എപ്പോഴും ഒരു ചിത്രം പകർത്തേണ്ടത്. സ്വാഭാവികമായി ഇത്രയും വലിയ സെക്യൂരിറ്റിയായിട്ട് പ്രധാനമന്ത്രി എൻട്രി ചെയ്യുന്നു. ആ എൻട്രി ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു ഫ്രെയിം ഉണ്ടായിരുന്നു, അദ്ദേഹം എൻട്രി ചെയ്യുന്നതിനൊപ്പം തന്നെ സെക്യൂരിറ്റികൾക്കിടയിലൂടെ തന്നെ ഒരു ചിത്രം എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ ഷാർപ്പ് ചെയ്തൊരു ചിത്രം പകർത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. അതും ഏറെ ദൂരെ നിന്നുകൊണ്ടാണ് പകർത്തുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഒരു രണ്ട് സെക്കൻഡ് മുന്നേ ഞാൻ ചിന്തിച്ചിരുന്നു ഇന്ന ഒരു സ്പോട്ടിൽ കൃത്യമായി അദ്ദേഹം എത്തും എന്നുള്ളൊരു എൻ്റെ ഒരു ടാർഗറ്റിലാണ് ഞാൻ ആ ഒരു പിക്ചർ ക്ലിക്ക് ചെയ്യുന്നത്. അത് എന്താ പറയുക, നമ്മളുടെ കൃത്യമായ സമയം, ആ സമയം എനിക്ക് മുന്നിൽ കൃത്യമായി ലഭിച്ചതുകൊണ്ട് ഈ പറയുന്ന പോലെ ചുറ്റുമുള്ള സെക്യൂരിറ്റി ഗാർഡ്സിനൊപ്പം ഉള്ളൊരു ചിത്രമായിരുന്നു അത്. അത് അത്യാവശ്യത്തിലധികം ജനങ്ങളിലേക്ക് എത്തിയിരുന്നു ആ ഒരു സമയത്ത്. ഏകദേശം ഇപ്പം 7-8 വർഷത്തിലധികമായി ആ ഒരു ചിത്രം പകർത്തിയത്.
1: വിദഗ്ധരായിട്ടുള്ള ഫോട്ടോഗ്രാഫർമാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ ഒരുപാട് നേരം, മേ ബി മണിക്കൂറുകൾ ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി, ആ ഒരു മൊമെന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറുണ്ടെന്ന്.
0: അതെ.
1: അങ്ങനെ താങ്കൾ കാത്തിരുന്ന് കൃത്യമായ ഒരു ഫ്രെയിമിലേക്ക് കിട്ടിയ ഏതെങ്കിലും ഒരു ഫോട്ടോ ഓർത്തെടുക്കാൻ കഴിയുമോ?
0: അതെ, കാത്തിരുന്ന് കിട്ടിയ ഒരു ചിത്രം എന്ന് പറയുന്നത് ഇന്ത്യ ഒട്ടാകെ വൈറലായ ഒരു ചിത്രം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ആയിരുന്നു. കേരളത്തിലൊരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കടന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ ആരെയും അറിയിക്കാതെ പലയിടത്തും പെട്ടെന്ന് എത്തിപ്പെടുന്ന ഒരു ക്യാരക്ടറോട് മനുഷ്യനായതുകൊണ്ട് ഇദ്ദേഹം എൻ്റെ നാട്ടിലാണ് വന്നത്, കൊല്ലത്താണ് എത്തുന്നത്. അവിടെ നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾക്കൊപ്പം കടലിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതറിയുന്നത് ഞാൻ ഏകദേശം രാത്രി 2 മണിക്കാണ്. അപ്പം എൻ്റെ സുഹൃത്തുക്കൾ അവിടുത്തെ പത്രമാധ്യമ ഫോട്ടോ ജേർണലിസ്റ്റുകളാണ്. അപ്പോൾ അവരെന്നെ ആ സമയത്ത് വിവരം അറിയിച്ചു 2 മണിക്കാണ് അറിയുന്നത്. പക്ഷേ ഇതിനു മുന്നേ നമുക്ക് പ്രിക്കോഷൻസ് ഒന്നുമില്ല, നമുക്ക് കടലിലേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല, ബോട്ടില്ല, ഒന്നുമില്ല, ആ സംവിധാനങ്ങളൊന്നും ഇല്ലാതിരിക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ആ പ്രദേശത്തുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോ ജേർണലിസ്റ്റുകൾ അവരോടൊപ്പം യാത്ര ചെയ്യാൻ പറ്റി. അത് മറ്റൊരു ബോട്ടിലായിരുന്നു. എങ്കിൽ പോലും അവർക്കൊന്നും ലഭിക്കാത്തൊരു ചിത്രം എനിക്ക് ലഭിച്ചു എന്ന് പറയുന്നത് ഏകദേശം 4 മണിക്ക് ഞാൻ ഈ പറയുന്ന നമ്മുടെ ബീച്ച് സൈഡിലേക്ക് ആയിരുന്നു. ബീച്ച് സൈഡ് ചെന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഏകദേശം 6 ആകുമ്പോഴാണ് അദ്ദേഹം കടലിൽ നിന്നും തിരിച്ചു വരുന്നത് ഈ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം. ആ ഒരു മൊമെന്റിൽ വളരെ ദൂരെ നിന്നുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ചിത്രം എങ്ങനെയാണോ പകർത്തിയത് അതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്തെത്താൻ പറ്റുന്നതിന് ആ ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ, സെക്യൂരിറ്റി റീസൺസ്. ഓരോ സെക്കൻഡ്സിനും വിലയുണ്ട് എന്ന് എനിക്ക് തോന്നിയ നിമിഷങ്ങളാണത്. ഇദ്ദേഹം ബോട്ടിൽ നിന്നും ജമ്പ് ചെയ്യുകയാണ്. 2 സെക്കൻഡ് ഞാൻ മുന്നേ ചിന്തിച്ചു ഇദ്ദേഹം ഒരു മാർഷൽ ആർട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണല്ലോ, അപ്പൊ സ്വാഭാവികമായി ഇദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു സാധനം വരാൻ സാധ്യത ഉണ്ട് എന്ന് വെയിറ്റ് ചെയ്തുകൊണ്ട്.

0: ഞാൻ ക്ലിക്ക് ചെയ്യാൻ റെഡി ആയിരുന്നു. അറ്റ് എ ടൈമിൽ ക്ലിക്ക് ചെയ്യുന്നു, ഈ ബോട്ടിൽ നിന്ന് ഇദ്ദേഹം ജമ്പ് ചെയ്യുന്നൊരു ഒറ്റ കൈ കൊണ്ട് ജസ്റ്റ് ഒരു വിരൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ജമ്പ് ചെയ്യുന്ന രീതിയിലാണ് ജമ്പ് ചെയ്തത്. ആ ജമ്പിലടിച്ച ക്ലിക്കാണ് ഇന്ത്യയിലൊട്ടാകെ വലിയൊരു വൈറലായി മാറി. അത് രണ്ട് രീതിയിലും.
1: താങ്കൾ അത് എടുത്തത് എവിടുന്നായിരുന്നു?
0: ഞാൻ അത് അദ്ദേഹത്തിൽ നിന്ന് ഏകദേശം 50 മീറ്റർ ദൂരെ മാറി നിൽക്കുകയാണ്.
1: ഒരു കരയിലാണ്,
0: കരയിലാണ്, ഞാൻ കരയിലാണ്. അദ്ദേഹം കരയിലേക്ക് എൻട്രി ചെയ്യുന്ന സമയം ബോട്ട് കയറുന്നതിനനുസരിച്ച് തന്നെ ഇദ്ദേഹം ഇതിൽ നിന്ന് ജമ്പ് ചെയ്യുകയാണ്. അത് ജമ്പ് ചെയ്യുന്നു, നേരെ വെള്ളത്തിലേക്കാണ് ജമ്പ് ചെയ്യുന്നത്. ആ ഒരു ചിത്രമാണ് വൈറലായത്.
1: അപ്പോൾ ഇത് അവരിലേക്ക് എത്താറുണ്ടോ?
0: അവരിലേക്ക് എത്തിയിരുന്നു ആ ചിത്രം. കാരണം പൊളിറ്റിക്കലായിട്ടുള്ള ചിത്രം വളരെ വൈഡായിട്ട് പോകുന്നതുകൊണ്ടും ആ ഒരു ചിത്രം ആരെടുത്തു എന്നുള്ള അന്വേഷണം പല ഭാഗത്തു നിന്നും വന്നിരുന്നു. ആ ഒരു സമയത്ത് ഞാനായിരുന്നു എന്നുള്ള കാര്യം അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയാണ് അവരെ അറിയിക്കുന്നത്, അവരുടെ ഓഫീസിലെയാണ് അറിയിക്കുന്നത്. അതിനുശേഷം ഈ ചിത്രം ഞാൻ അദ്ദേഹത്തിനൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു.
1: ആ രീതിയിലുള്ള നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും.
0: അതെ അതെ അതെ. കാരണം പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോഴത്തേക്ക് വ്യത്യസ്തമായ ലീഡേഴ്സിനെ അവരുടെ ഒരു സോളായിട്ടൊരു സാധനം ഉണ്ടാവും. ആ സോൾ എപ്പോഴും ജനങ്ങളിലേക്ക് എത്തിക്കുക. എല്ലാവരെയും നമ്മൾ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇപ്പം പ്രധാനമന്ത്രി ആയാലും ശരി, പ്രതിപക്ഷ നേതാവിനായാലും ശരി, എല്ലാവരെയും വിമർശനം ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക് അവരുടെ ഒരു സോൾ സംഭവം ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവരുടെ നന്മ അത് കൃത്യമായി നമ്മൾ എത്തിക്കാം. ഇപ്പം വിഷ്വൽ മീഡിയ ആയാലും ശരി, ഈ പറഞ്ഞ പോലെ സ്റ്റിൽസ് ആയാലും ശരി, അവരുടെ കൃത്യമായ ക്യാരക്ടർ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഉത്തരവാദിത്തം ഫോട്ടോഗ്രാഫേഴ്സിനും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു ഫോട്ടോഗ്രാഫറിന് ഒരു ലീഡറിനെ വളർത്താനും തളർത്താനും കഴിയും എന്നുള്ളതാണ് സത്യം.
1: ഈ പറഞ്ഞ ഫോട്ടോകളെല്ലാം താങ്കൾ എടുത്തിട്ടുള്ളത് അവരുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലൈഫിന്റെ ഭാഗമായിരിക്കുന്ന സമയത്ത് താങ്കൾ ആ മൊമെന്റിനെ ക്യാപ്ചർ ചെയ്യാണ് ചെയ്യുന്നത്.
0: അതെ.
1: ഇതിന് പുറമേയുള്ള മറ്റൊരു കാര്യമാണല്ലോ, അവരുടെ പ്രൊഫൈലിംഗ് പല ആളുകളും ചെയ്യാറുണ്ട്. പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുടെയൊക്കെ വീട്ടിൽ ചെന്ന് അവരുടെ ഒരു ദിവസം ക്യാപ്ചർ ചെയ്യുന്ന രീതിയിലുള്ള ഫോട്ടോസ് ഉണ്ട്. അതിന് താങ്കൾ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ടോ?
0: അങ്ങനൊരു അവസരം നിലവിൽ ലഭിച്ചിട്ടില്ല. എനിക്കൊരു വലിയൊരു ആഗ്രഹമുണ്ട്, പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ ലൈഫ് ക്യാപ്ചർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. കാരണം ഇത്രയും വർഷങ്ങളോളം ഇരിക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്നുള്ളത് വെച്ചിട്ടാണ് എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു ദിവസം എങ്ങനെയാണ് സഞ്ചരിച്ചു പോകുന്നത് എന്നുള്ളത് ക്യാപ്ചർ ചെയ്യാൻ വളരെ കൗതുകമാണ്. കാരണം ഇന്നേവരെയും നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ദിവസത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ വിഷയിലൂടെ മാത്രമേ കാണുന്നത്, ഒരു ചിത്രമായി കണ്ടിട്ടില്ല ഇതുവരെ. അതൊരു ഡോക്യുമെന്റ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെയും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്.
1: ഈ പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫിക്ക് പുറമെ താങ്കൾ ഏറ്റവും ഫോക്കസ് ചെയ്തിട്ടുള്ള മറ്റൊന്ന് ഫിലിമിലാണ്.
0: അതെ.
1: 3 സിനിമകളിൽ താങ്കൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു.
0: അതെ.
1: ആ ഒരു അനുഭവങ്ങൾ ഏതൊക്കെയായിരുന്നു? സിനിമകൾ
0: മലയാള സിനിമകൾ തന്നെ ആയിരുന്നു. ആദ്യം അമല പോളിന്റെ ദ ടീച്ചർ എന്ന് പറയുന്ന ഒരു ചിത്രം, അതിനുശേഷം മോഹൻലാൽ സാറിന്റെ മലൈക്കോട്ടെ വാലിബൻ, അതിനുശേഷം പെപ്പയുടെ ഒരു മറ്റൊരു ചിത്രം ദാവീദ് എന്ന് പറഞ്ഞിട്ട്. ഇതിലെല്ലാം തന്നെയും വ്യത്യസ്തമായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി ലൈഫിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ ചിത്രം. അതിൻ്റെ DOP സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിഗംഭീരമായിട്ടുള്ള വർക്കാണ് നടന്നിട്ടുള്ളത്. അന്ന് എനിക്ക് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം ലാൽ സാറിൽ നിന്ന് തന്നെ ഉണ്ടായി. ഒരു ഫൈറ്റ് സീനിൻ്റെ സമയത്ത് 3 ക്യാമറാസ് ഓൾറെഡി റണ്ണിങ്ങിലിരിക്കെ തന്നെ വ്യത്യസ്തമായ ഒരു ആംഗിളിൽ നിന്ന് ഞാനൊരു ചിത്രം പകർത്തിയിരുന്നു. അന്നുണ്ടായിരുന്ന ഫൈറ്റ് മാസ്റ്റർ എൻ്റെ ആ ഒരു ആംഗിൾ വെച്ചിട്ട് അദ്ദേഹം കാണുകയും ആ ഒരു ആംഗിളിൽ നിന്നും ക്യാമറ ഫിക്സ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറ്റ് എ ടൈമിൽ ഒരു ഷോട്ട് കഴിഞ്ഞ് അടുത്ത ഷോട്ടിലേക്ക് നടന്നു വന്നിരുന്ന ലാൽ സാറ് എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുന്നല്ലോ എന്നുള്ള രീതിയിൽ വളരെ നമ്മളെ തമാശ രൂപേണ അദ്ദേഹം അടുത്തു വരികയും എന്താണെന്ന് ഫൈറ്റ് മാസ്റ്ററോട് ചോദിക്കേണ്ടായി. ഫൈറ്റ് മാസ്റ്റർ ഇപ്പോൾ പറഞ്ഞ് വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു ആംഗിളുണ്ട് സാർ, ഇത് നമുക്ക് യൂസ് ചെയ്യാം, റാഫി എടുത്തിട്ടുള്ള ആംഗിളാണ്, ഇവിടെ ക്യാമറ ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ വെറും സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്. ഇതിനകത്ത് 3 സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉള്ള സമയത്താണ് ഞാനും ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് ലാൽ സാറെ ഒപ്പം തന്നെ ഞാൻ താഴെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം എന്നെ കൈ വലിച്ചു പൊക്കിയിട്ട് നീ വന്നേന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വലിച്ചെടുത്തുകൊണ്ട് അദ്ദേഹം ലിജോ സാറിൻ്റെ അടുത്തേക്ക് പോയി. ഡയറക്ടറാണല്ലോ ലിജോ സാറ്. എൻ്റെ ക്യാമറ വാങ്ങിയിട്ട് ഇത് റാഫി എടുത്തൊരു ആംഗിളാണ്, എനിക്ക് അവിടെ ഒരു ആംഗിളിൽ ഒരു ക്യാമറ വെച്ച് ഒരു ഫ്രെയിം കൂടി സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. DOP വളരെ സീനിയർ ആയിട്ടുള്ള മധുസാറാണ്. ആക്ച്വലി മധുസാറിൻ്റെ ആംഗിൾസാണ് അവിടെ ഏറ്റവും വിലയുള്ളത്. എന്നെ പോലുള്ള സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ചിത്രം പകർത്തു എന്നുള്ളതേ ഉള്ളൂ. DOP ഒരു വർക്കും നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ എന്തുകൊണ്ടോ DOP മധുസാറ് അപ്രൂവൽ ചെയ്തു. അപ്പം തന്നെ അവിടെ ക്യാമറ വെച്ചു. അത് വളരെ വ്യത്യസ്തമായൊരു അനുഭവമാണ്. ഒരിക്കലും ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സിന് അങ്ങനെ ഒരു അനുഭവം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് എൻ്റെ ലൈഫിലെ ഏറ്റവും ഭയങ്കര ഒരു പ്രഷ്യസ് മൊമെന്റ് ആയിട്ട് ഞാൻ കാണുന്നു.
1: കാരണം ആ ഫ്രെയിം കണ്ടെത്തിയത് താങ്കളാണല്ലോ.
0: അതെ.
2: യുവ ഫോട്ടോഗ്രാഫർ റാഫി കൊല്ലവുമായി ഫഹദ്രാസ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം നാളെ ആർട്ട് കഫേയിൽ കേൾക്കാം.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: ഗൾഫിലെ കുട്ടികളുടെ അവധിക്കാലം വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. നാട്ടിലെത്തുമ്പോ അമ്മയുടെ തിമിര ശസ്ത്രക്രിയ, അച്ഛന്റെ കണ്ണട മാറ്റല്, കുട്ടികളുടെ വർഷം തോറുമുള്ള കാഴ്ച പരിശോധന, വർഷങ്ങളായി എല്ലാം ശ്രീകാന്ത് കണ്ണാശുപത്രിയിൽ തന്നെ. ഇപ്പോൾ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
1: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ, ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്. ഫോൺ 9645600002 9645500032.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആർട്ട് കഫേ സമർപ്പിക്കുന്നത്,
3: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
4: ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
5: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
4: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
6: अरे मोहन भाई, काफी बिजी लग रहे हो.
7: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
6: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
7: सच?
6: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
7: समझ गया.
8: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
9: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
8: മൈ ജി ലാഭമഴ ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

ആർട്ട് കഫെ ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് സ്വാഗതം. ആദ്യം ജൂൺ എന്ന ചിത്രത്തിനായി അമൃത സുരേഷ ആലപിച്ച ഗാനം കേൾക്കാം. വിനായക് ശശികുമാറിന്റെ രചന, ഇഫ്തിയുടെ സംഗീതം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ചിത്രം കോക്ടെയിൽ പാടിയത് വിജയ് യേശുദാസ്, തുളസി യതീന്ദ്രൻ. അനിൽ പനച്ചുരാന്റെ രചന, രതീഷ് വേഗയുടെ സംഗീതം.

0: സ്ത്രീ സാന്ത്വനം ഹോമിയോപ്പതിയിലൂടെ സീതാലയം. സ്ത്രീകൾ നേരിടുന്ന ശാരീരിക, മാനസിക, വൈകാരിക, ഗാർഹിക പ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരമാർഗം. സീതാലയം പദ്ധതിയുടെ സേവനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ഹോമിയോ ആശുപത്രി, കണ്ടംകുളങ്ങര, പാവങ്ങാട്, എരിഞ്ഞിക്കൽ റോഡിൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ 2 മണി വരെ ലഭ്യമാണ്. ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്കുള്ള വിദഗ്ധ ഹോമിയോ ചികിത്സ, ലേഡി സൈക്കോളജിസ്റ്റിന്റെ സേവനം എന്നിവ സ്ത്രീകൾക്ക് സൗജന്യമായി ലഭിക്കുന്നു. പ്രീ മാരിറ്റൽ കൌൺസിലിംഗും ലഭ്യമാണ്. മുൻകൂർ ബുക്ക് ചെയ്യാൻ ബന്ധപ്പെടുക 8078041353.
1: FM പ്രധാന വാർത്തകൾ. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ ദൌത്യസേന ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഇതിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഭാവിയിലെ പരീക്ഷകളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമൂഹിക മാധ്യമ വീഡിയോയിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. പരീക്ഷാ പരിഷ്കരണ ബിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ എംപിമാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജു. യുവതലമുറയുടെ അഭിപ്രായങ്ങളും വിദ്യാർത്ഥികളുടെ ഭാവിയും കണക്കിലെടുത്താണ് ബിൽ കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യസമര സേനാനിയും സ്വതന്ത്ര കേരളത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന പട്ടം എ താണുപിള്ളയുടെ ചരമവാർഷിക ദിനം ഇന്ന്. 1948 തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ അദ്ദേഹം 1970 ജൂലൈ 27 അന്തരിച്ചത്. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ സമയം പുനഃക്രമീകരിച്ച് ദക്ഷിണ റെയിൽവേ. ഇന്ന് രാവിലെ 5:10 തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന ദ്വൈവാര എക്സ്പ്രസിന്റെ സമയമാണ് ക്രമീകരിച്ചത്. ട്രെയിൻ രാത്രി 11:45 പുറപ്പെടും. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം പാൽക്കുളങ്ങരയിൽ യുവാവിനെ പട്ടാപ്പകൽ വെട്ടിക്കൊന്ന കേസിൽ മുഖ്യപ്രതി അയൽവാസി പ്രദീപും സംഘവും പോലീസ് പിടിയിൽ. 4 പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പ് നടപടികൾ ആരംഭിച്ചതായി വഞ്ചിയൂർ പോലീസ് അറിയിച്ചു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഹരാരയിൽ ആതിഥേയരായ സിംബാബ്വെയെ 35 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ജയം. FM പ്രധാന വാർത്തകൾ, ഇനി 10 മണിക്ക്.
2: സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.

93.6 Real FM. ഗാനോപഹാരത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന ചിത്രത്തിനായി അഭയും മെറിൻ ഗ്രിഗറിയും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. ഗാനശില്പികൾ റഫീഖ് അഹമ്മദ്, വിദ്യാസാഗർ.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ഗാനോപഹാരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹായ് നന്ന എന്ന ചിത്രത്തിനായി അരുൺ ആലാട്ട് രചിച്ച് ഹിഷാം അബ്ദുൽ വഹാബ് ഈണം നൽകി. ഹിഷാം അബ്ദുൽ

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ഗാനോപഹാരം 103.6
3: Real FM. ഡിയർ വാപ്പി എന്ന ചിത്രത്തിനായി ജോബ് കുര്യനും പല്ലവി രതീഷും സംഘവും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. രാഹുൽ കാവ്യയുടെ രചന, കൈലാസിന്റെ സംഗീതം.

0: The Real FM 103.6.
1: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: സർപ്പിപ്പെട്ട ആവി എന്താന്ന് പറഞ്ഞു, പക്ഷെ പലർക്കും ഒരു സംശയം ഉണ്ടാവും, ഇതെങ്ങനെയാണ്? സർജറി അല്ലെന്നും പറഞ്ഞു, പക്ഷെ ഇതെങ്ങനെയാണ് ഒരു വാൽവ് റിപ്ലേസ് ചെയ്യാന്നൊരു സംശയം ഉണ്ടാവും, ഇതെങ്ങനെയാണ്?
3: ഓക്കെ, അത് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് ആവിക്ക് രണ്ട് തരം വാൽവുകൾ ഉപയോഗിക്കപ്പെടാറുണ്ട്. ഒരു തരം വാൽവിന്റെ പേര് സെൽഫ് എക്സ്പാൻഡിങ് വാൽവ്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ വാൽവ് നമുക്ക് ചുരുട്ടി ഒരു ട്യൂബിന്റെ ഉള്ളിലേക്ക് കടത്താം. ആ ട്യൂബ് നമ്മുടെ ശരീരത്തിൽ വേണ്ട സ്ഥലത്ത് എത്തിച്ചതിന് ശേഷം ട്യൂബ് പിന്നോട്ട് വലിക്കുന്നതനുസരിച്ച് വാൽവ് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതായിരിക്കും. രണ്ടാമത്തേത് ബലൂൺ എക്സ്പാൻഡബിൾ വാൽവ്. ബലൂൺ എക്സ്പാൻഡബിൾ വാൽവിൽ ഈ വാൽവിന്റെ അകത്ത് ഒരു ബലൂൺ ഉണ്ടാകും. ആ ബലൂൺ വികസിച്ചു കഴിഞ്ഞാൽ വാൽവ് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ നിക്ഷേപിക്കപ്പെടും. ഈ ഒരു ട്യൂബ് വഴിയാണ് നമ്മൾ ടാവി ചെയ്യാൻ പോകുന്നത്. ഈ ട്യൂബ് തുട വഴി കടത്തി അയോർട്ട എന്ന് പറഞ്ഞ രക്തധമനിയിലൂടെ വന്ന് തിരിഞ്ഞ് വാൽവിലൂടെ അകത്ത് കടത്തി, അതാണ് നമ്മൾ ടാവി വഴി ചെയ്യുന്നത്. മുന്നേ ഇത്രയും വലിയൊരു സർജറി വേണ്ടിയിരുന്ന സമയത്ത് നമുക്ക് ഇത്ര ചെറുപേരലിനേക്കാൾ ചെറിയ ഒരു ശുഷിരത്തിലൂടെ വാൽവ് മാറ്റി വെക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ നേരത്തെ ചുരുട്ടി ചെറുതാക്കിയ വാൽവ് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എക്സ്റേയിൽ നോക്കിക്കഴിയുമ്പോൾ ഇങ്ങനെയിരിക്കും. ഇത്രയുണ്ട് ആ വാൽവിൻ്റെ നീളം. നമ്മൾ നേരത്തെ കടത്തിവിട്ട ആ വയറിൻ്റെ മുകളിലൂടെ നമ്മൾ ചെറിയൊരു ബലൂൺ വഴി ബലൂൺ കൊണ്ടുപോയി ആ വാൽവ് ഒന്ന് ചെറുതായി വികസിപ്പിക്കും. അതുവഴി ഒരു പഴുതുണ്ടാക്കും. അതിൽ കൂടിയാണ് നമ്മൾ പുതിയ വാൽവ് കൊണ്ടുപോകാൻ പോകുന്നതും നിക്ഷേപിക്കാൻ പോകും. വാൽവ് സ്വന്തമായി പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുന്നു. വാൽവിനെ അവിടെ എത്തിക്കാൻ നമുക്ക് സഹകരിച്ച ഈ ട്യൂബ് പുറത്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. ഇത് എല്ലാ
2: ഏത് തരത്തിലുള്ള പേഷ്യൻസിനും ഈ ടാവി നമുക്ക് ചെയ്യാൻ പറ്റുമോ, അതായത് ഇപ്പൊ പ്രായമുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ അതോ
3: പ്രായമുള്ള ആൾക്കാരിലാണ് ചെയ്യുന്നത്? അതായത് ഒരു 70-80 വയസ്സുള്ള ആൾക്കാരിലാണ് കൂടുതലും നമ്മൾ ഈ ടാവി ചെയ്യുന്നത്. ഒരു യങ്ങർ ഏജ് ഗ്രൂപ്പ്, അപ്പൊ നമ്മുടെ ഒക്കെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വാൽവിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാധാരണ ഇപ്പോഴും സർജറി തന്നെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. ടാവി ബേസിക്കലി ഒരു ഹൈ സർജിക്കൽ റിസ്ക് പേഷ്യൻസിലാണ് ചെയ്ത് വരുന്നത്. പക്ഷെ നമ്മൾ അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ കൂടി വരുംതോറും നമ്മൾ ലോവർ റിസ്ക് ആൾക്കാരിലും ചെയ്യുന്നുണ്ട്. എങ്കിലും ഒരു 70-80 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സർജറിക്ക് റിസ്ക് ജാസ്തി ആയിട്ടുള്ള ആൾക്കാരിലാണ് ടാവി പ്രധാനമായിട്ടും ചെയ്യപ്പെടുന്നത്.
2: സാർ പറഞ്ഞു ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ടാവി നമ്മൾ ചെയ്യുന്നതെന്ന്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് സാർ പേഷ്യന്റിനുള്ളതും അല്ലെങ്കിൽ ഡോക്ടേഴ്സിനാണെങ്കിൽ തന്നെ എന്താണ് അതിന്റെ അഡ്വാൻറ്റേജസ്?
3: പേഷ്യനെ സംബന്ധിച്ചോളം വളരെ സിമ്പിൾ പ്രൊസീജിയറാണ് ടാവി എന്ന് പറയുന്നത്. പക്ഷേ അത് പറയുമ്പോഴും എന്താ വെച്ചാൽ, ഒരു നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രക്തധമനി നമ്മൾ മാറ്റിവെക്കണം. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗൗരവമുണ്ട്. സർജറി എന്ന് പറയുമ്പോൾ വെച്ചാൽ നമുക്ക് നെഞ്ഞ് തുറന്ന് ചെയ്യേണ്ട ഒരു ഓപ്പറേഷനാണ്. അപ്പം നെഞ്ഞ് തുറന്ന് മുറിവുണ്ടാവും, പിന്നെ ഹാർട്ട് നിശ്ചലാക്കണം, വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ശ്വസിപ്പിക്കണം, ഹാർട്ടിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി ഹാർട്ട് ലങ് മെഷീനെ ഏൽപ്പിക്കണം.

0: അതിനുശേഷമാണ് പുതിയ വാൽവ് കഴിച്ചു പിടിപ്പിക്കുന്നത്. മനസ്സിലായോ? ടാബി എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊന്നുമില്ല. ടാബി സാധാരണ രീതിയിൽ പലപ്പോഴും അനസ്തീഷ്യ ഒരു കരിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വളരെ സിക്കായിട്ടുള്ള ആൾക്കാരിലൊക്കെ നമുക്ക് ചിലപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. എങ്കിൽ പോലും മറ്റേതിന്റെ അത്ര ഒരു ലെങ്തി പ്രൊസീജിയേഴ്സോ അങ്ങനത്തെ ഒന്നും അല്ല ടാബി എന്ന് പറയുന്നത്. പക്ഷെ അത് പറയുമ്പോഴും നിസ്സാരമായി കാണരുത് കേട്ടോ. ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടാവരുത്. കാരണം വെച്ചാൽ ഇത് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രക്തധമനി നമ്മൾ മാറ്റിവെക്കുകയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എല്ലാ ഗൗരവവും ഉണ്ട്. ഒരു സർജറിയുടെ എല്ലാ ഗൗരവവും ഉണ്ട്. കാര്യം നമ്മൾ പുറമേ നിന്ന് സിമ്പിൾ എന്ന് കാണുന്നുണ്ടെങ്കിലും മാത്രമല്ല, ഇപ്പോഴും ഞാൻ പറയുന്നു അത് എല്ലാവർക്കും ഉള്ള ട്രീറ്റ്മെന്റ് അല്ല. അത് ടാബി എന്ന് പറഞ്ഞത് ഒരു റിസ്ക് കൂടിയ 70-80 വയസ്സുള്ള ആൾക്കാരിൽ അവരിലാണ് പ്രധാനമായിട്ടും ടാബി ചെയ്യപ്പെടുന്നത്.
1: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്. BMH ആരോഗ്യജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ FM-ൽ. ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാൻ വാട്സ്ആപ്പ് ചെയ്യുക 7012999929. നമ്പർ ഒരിക്കൽ കൂടി 7012999929. നന്ദി.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമ കെയർ.
3: ഇപ്പോൾ കോഴിക്കോട് BMH-ൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.
4: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
5: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
4: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
6: ഗാനോപഹാരം 103.6 റിയൽ FM.
7: ഗാനോപഹാരം തുടരുന്നു. അടുത്ത പാട്ട് തുടക്കം എന്ന ചിത്രത്തിൽ നിന്നും.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
0: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
2: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
3: ഗാനോപഹാരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അഞ്ചു സുന്ദരികൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് നേഹ നായർ, രചന റഫീഖ് അഹമ്മദ്, സംഗീതം യാക്സൻ ഗാരി പെരേര.

0: The Real FM 103.6
1: ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനം, ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് തുടക്കം, യുനെസ്കോ സാഹിത്യ നഗര പ്രവർത്തനങ്ങളിൽ കൈകോർത്ത് കില, ഓണം ഖാദിമേള, ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. മലബാറിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ പരിവർത്തനം സൃഷ്ടിച്ച കാലിക്കറ്റ് സർവകലാശാല 58 വർഷം പൂർത്തിയാക്കി. മലബാർ മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമാക്കി 1968 സ്ഥാപിതമായ കാലിക്കറ്റ് സർവകലാശാല വിസ്തൃതിയിലും അഫിലിയേറ്റഡ് കോളേജുകളുടെ എണ്ണത്തിലും സംസ്ഥാനത്തെ ഏറ്റവും വലിയ സർവകലാശാലയാണ്. 400+ അഫിലിയേറ്റഡ് കോളേജുകളാണ് സർവകലാശാലയ്ക്ക് കീഴിൽ. സർവകലാശാല സ്ഥാപക ദിനം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി ടി സിദ്ദീഖ്.
2: നിയമസഭയിൽ വെച്ചുകൊണ്ട് സിഎച്ചിന്റെ മനോഹരമായിട്ടുള്ള പ്രസംഗമുണ്ട്. ആ സിഎച്ചിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, കാലിക്കറ്റ് എന്ന് ഇതിന് ഗവൺമെന്റ് പേര് നൽകാൻ ഉള്ള കാരണത്തെ കുറിച്ച് പറയുന്നു. അതിന്റെ ഇംഗ്ലീഷിനോടുള്ളതായിരിക്കുന്ന മമതയല്ല, മലയാളത്തിനോടുള്ളതായിരിക്കുന്ന വിരക്തിയുമല്ല. എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ, ലോകത്തെ സ്വാംശീകരിക്കാനും, ലോകത്തിലേക്ക് വൈജ്ഞാനിക വിസ്ഫോടനത്തിന്റെ കതിർ മുഴുവൻ ഇട്ടുകൊടുക്കാനുമുള്ളതായിരിക്കുന്ന ആശയമാണ് എന്നുള്ള മനോഹരമായിട്ടുള്ള സംസാരം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. മലബാർ മേഖല നമുക്കറിയാം, മധ്യകേരളം പോലെ, തിരുവിതാംകൂർ പോലെയല്ല. നമ്മൾ ആലോചിക്കണം, ഏറ്റവും വലിയ പ്രയാസവും കെടുതിയും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് അന്യം നിന്നുപോയതായിരിക്കുന്ന ആളുകളും പിന്നോക്കാവസ്ഥയുമുള്ളതായ ഒരു മേഖലയിൽ മലബാറിൽ ഒരു സർവകലാശാല വേണം എന്നുള്ളതായിരിക്കുന്ന ദൈക്ഷണികമായിട്ടുള്ള ചിന്തയെ പ്രായോഗിക തലത്തിലേക്കെടുത്ത് വിന്യസിപ്പിച്ച് യാഥാർത്ഥ്യമാക്കി കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക്കിലെ ചെറിയൊരു മന്ദിരത്തിൽ നിന്ന് 600 ഏക്കറുള്ളതായ മഹാസാമ്രാജ്യത്വത്തിലേക്ക് കുടിയിരുത്താൻ നടത്തിയതായ ആ വലിയൊരു കഠിനാധ്വാനമാണ്. ആ കഠിനാധ്വാനം ഇന്ന് 58 നിൽക്കുമ്പോൾ എവിടേക്കൊക്കെ നമ്മൾ പോയി, എവിടേക്കൊക്കെ പാളിച്ചകൾ പറ്റി, എവിടെയെല്ലാം ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുത്തു, അതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന ചിന്തയും പ്രായോഗികമായിട്ടുള്ള വിശകലനങ്ങളും അതിന്റെ ഗ്യാപ് ഫില്ലിംഗ് പ്രോസസ്സുമാണ് ഈ സന്ദർഭത്തിൽ സർവകലാശാലയുടെ ഉന്നത നേതൃത്വത്തിന്റെയും ഭരണ നേതൃത്വത്തിന്റെയും മുന്നിൽ നിന്ന് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യം.
1: വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രമുഖർ പഠിച്ച സർവകലാശാല ഇന്ന് ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളുടെയും പുതുതലമുറ കോഴ്സുകളുടെയും പാതയിലാണ്. നൈപുണ്യ വികസനം ലക്ഷ്യമിടുന്ന വിവിധ സംരംഭങ്ങൾക്കും സർവകലാശാല മുൻകൈയെടുക്കുന്നു. വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി.
3: 1968 കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിതമായത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ അക്കാലത്ത് വിദ്യാഭ്യാസപരമായും സാമൂഹികമായും എല്ലാം ഏറെ പിന്നോക്കം നിന്നിരുന്ന മലബാർ മേഖല ഒരു നവോത്ഥാനത്തിന്റെ തുടക്കമായിരുന്നു കാലിക്കറ്റ് സർവകലാശാലയുടെ തുടക്കം. അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ സി എച്ച് മുഹമ്മദ് ഗോയ അവർകളും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ എം എസ് നമ്പൂതിരിപ്പാട് അവരെല്ലാം ചേർന്ന് മലബാറിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള തിരി കൊളുത്തുകയായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് കാലിക്കറ്റ് സർവകലാശാല ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് കാലിക്കറ്റ് സർവകലാശാല സ്പർശിക്കാത്ത ഒരു കുടുംബവും മലബാറിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. നമ്മളൊരു കൈത്തിരി നാളമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചലഞ്ചസ് പലപ്പോഴും മറ്റു സർവകലാശാലകളുടെ ചലഞ്ചുകൾ പോലെയല്ല. വെറും അക്കാദമിക് മികവ് മാത്രമല്ല, അതിനൊപ്പം തന്നെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരെ ചേർത്ത് നിർത്തി അറിവിന്റെ ഈ പാതയിൽ മുന്നേറുക എന്ന മഹത്തായൊരു ദൗത്യത്തിന്റെ ഭാഗമാണ് നമ്മൾ. നമ്മുടെ സർവകലാശാലകൾ ഇന്ന് ക്യാമ്പസിൽ 3000+ കുട്ടികളാണ് പഠിക്കുന്നത്. 600 ഏക്കർ സ്ഥലം നമ്മൾ ഏതാണ്ട് 550+ ഏക്കർ സ്ഥലം നമുക്കുണ്ട്. നമുക്ക് നല്ലൊരു സ്റ്റേഡിയം ഉണ്ട്. നമുക്ക് 38 ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. എനിക്ക് തോന്നുന്നത് അടുത്തൊരു 10 വർഷത്തിന്റെ ഉള്ളിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം നമുക്ക് ഒരു 30,000 വിദ്യാർത്ഥികളുടെ എണ്ണമായി വർദ്ധിപ്പിക്കാൻ കഴിയണം. അത് എണ്ണം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സംസ്ഥാനത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥികളായി വരണം.
1: സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ LP UP വിഭാഗങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കാനും വിപുലീകരിക്കാനും ലക്ഷ്യമിട്ട് ആവിഷ്കരിക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് തുടക്കം. 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈറ്റ് വഴി നടപ്പാക്കുന്ന പദ്ധതി 1 മുതൽ 7 വരെ ക്ലാസുകളിലെ കുട്ടികളിൽ കളിയിലൂടെ പഠനം, സർഗാത്മകത, സ്വയം പഠനശേഷി എന്നിവ വികസിപ്പിക്കാൻ വഴിയൊരുക്കും. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മലപ്പുറത്ത് നിർവഹിച്ച് മന്ത്രി എൻ ഷംസുദ്ദീൻ.
4: ഡിജിറ്റൽ സ്ക്വയർ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ IT പഠനം നിലവിലുണ്ടെങ്കിലും LP UP തലങ്ങളിൽ ഇത് പലപ്പോഴും വേണ്ടത്ര കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല. അതൊരു വസ്തുതയാണ്. അപ്പോ അതിന്റെ

0: പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളും അതിലൂടെയുള്ള പഠനാവസരങ്ങളും എല്ലാ വിഭാഗം കുട്ടികളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഡിജിറ്റൽ സ്ക്വയർ എന്ന ആശയം ഇവിടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് കളികളിലൂടെയുള്ള പഠനം, സ്വയം പഠനശേഷി, സർഗാത്മകത എന്നിവ വളർത്തിയെടുക്കാനാണ് ഡിജിറ്റൽ സ്ക്വയർ വഴി ലക്ഷ്യം. കൈറ്റാണ് ഇതിന് പണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. കാലത്തിനനുസൃതമായ പഠന രീതി എന്ന് പറയുമ്പോൾ ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്നും ഇല്ലാതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ കുട്ടികൾ പ്രാഥമിക തലങ്ങളിൽ അതൊന്നും പഠിക്കാതെ പോയാൽ അതിന്റെ ഒരു പ്രയാസം അവർക്ക് തുടർന്നുണ്ടാവും. പ്രാഥമിക തലങ്ങളിൽ കിട്ടേണ്ട ടെക്നോളജിയെ സംബന്ധിച്ച പരിചയം ഇല്ലാതെ പോകുമ്പോൾ അതുണ്ടാക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം സൈബർ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രോട്ടോകോൾ 2026 സൈബർ സുരക്ഷാ പ്രോട്ടോകോൾ ഈ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ്.
1: കോഴിക്കോടിന്റെ യുനെസ്കോ സാഹിത്യനഗര പദവി നിലനിർത്താൻ നടത്തിവരുന്ന പ്രവർത്തനങ്ങളിൽ കൈകോർത്ത് കില. ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയും കിലയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു. 2023 യുനെസ്കോ സാഹിത്യനഗര ശൃംഖലയിൽ കോഴിക്കോട് ഇടം നേടിയത്. 4 വർഷത്തിലൊരിക്കൽ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് പദവി നിലനിർത്തുക. ഇതിനോടനുബന്ധിച്ച പ്രവർത്തനങ്ങളിലാണ് കില ഭാഗമാകുന്നത്. ധാരണാപത്രത്തെക്കുറിച്ച് കോഴിക്കോട് മേയർ ഒ സദാശിവൻ.
2: യുനെസ്കോ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി തെരഞ്ഞെടുത്തത് നമ്മുടെ നഗരത്തെയാണ്. 2023 ഒക്ടോബർ 31 സാഹിത്യനഗര ശൃംഖലയിൽ നമ്മുടെ നഗരം ഇടം നേടി. കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് മുൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, NIT, കോഴിക്കോട്ടെ പത്ര സ്ഥാപനങ്ങൾ, സാംസ്കാരിക പ്രവർത്തകർ, സാഹിത്യകാരന്മാർ, എഴുത്തുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധിയായ പ്രവർത്തനങ്ങളാണ് ഈ പദവി ലഭ്യമാക്കുന്നതിന് നമുക്ക് അവസരമൊരുക്കിയത്. 4 വർഷം കൂടുമ്പോൾ സാഹിത്യ നഗരത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് ആ പദവി നിലനിർത്തുക. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് കിലയുടെ നേതൃത്വത്തിൽ ഇനി ഉണ്ടാവുക. കോഴിക്കോട് നഗരത്തിന്റെ പുറത്തേക്ക് സാഹിത്യ നഗരത്തിന്റെ ബ്രാൻഡിംഗ് എത്തിക്കുകയാണ് പ്രധാനം. യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൽ കോഴിക്കോടിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും കോഴിക്കോടിന്റെ സാഹിത്യ പൈതൃകം, സാംസ്കാരിക ആസ്തികൾ, സൃഷ്ടിപരമായ വ്യവസായങ്ങൾ, ഉത്സവങ്ങൾ, പൊതുയിടങ്ങൾ, സമൂഹാധിഷ്ഠിത സാംസ്കാരിക സംരംഭങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കോഴിക്കോടിനെ ഒരു സാംസ്കാരിക ടൂറിസം കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക. മറ്റ് യുനെസ്കോ നഗരങ്ങളുമായുള്ള സഹകരണവും ജ്ഞാന വിനിമയവും പ്രോത്സാഹിപ്പിക്കൽ, കേരളത്തിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായും മറ്റ് പങ്കാളികളുമായും സഹകരിച്ച് സ്ത്രീകൾ, കുട്ടികൾ, യുവാക്കൾ, മുതിർന്ന പൗരന്മാർ, സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ എന്നിവർക്കിടയിൽ വായനാ സംസ്കാരം, സാഹിത്യപരമായ ഇടപെടൽ എന്നിവ വളർത്തിയെടുക്കുക തുടങ്ങി വിശാലമായ കാഴ്ചപ്പാടാണ് കോർപ്പറേഷനും കിലയും തമ്മിലുള്ള ധാരണാപത്രം മുന്നോട്ട് വയ്ക്കുന്നത്.
1: സാഹിത്യത്തെ കലകളുമായി ചേർത്ത് നിർത്തി സംഗീതം, ഭക്ഷണം, ഡിസൈൻ, ആർക്കിടെക്ചർ തുടങ്ങിയ മേഖലകളിലെല്ലാം സാധ്യതകൾ പ്രയോജനപ്പെടുത്താനും അതിലൂടെ സർഗാത്മക സമ്പദ്വ്യവസ്ഥ വളർത്താനും സാധിക്കും. സാഹിത്യത്തിനൊപ്പം നാടിന്റെ വിനോദസഞ്ചാര, സാമ്പത്തിക മേഖലകളിലെല്ലാം മുന്നേറ്റമുണ്ടാക്കാനും സാധ്യതകൾ ഏറെയാണ്. പ്രവർത്തനങ്ങളിൽ കിലയുടെ പങ്കിനെക്കുറിച്ച് കില ഡയറക്ടർ ജനറൽ എൻ ദേവിദാസ്.
3: യുനെസ്കോയുടെ സിറ്റി ഓഫ് ലിറ്ററേച്ചർ പദവി കോഴിക്കോട് നഗരത്തിന് ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നഗരസഭയുമായി കില ഏർപ്പെട്ടിട്ടുള്ള കരാർ പ്രകാരം കിലക്ക് നിർവഹിക്കേണ്ടതായിട്ടുള്ള സുപ്രധാനമായ കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത് 2027 കൂടിയിട്ട് കോഴിക്കോട് നഗരത്തെ ഏറ്റവും നല്ല രീതിയിൽ യുനെസ്കോ അംഗീകാരം ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംരംഭങ്ങൾ, അതുപോലെ തന്നെ ഇതിന്റെ കർമ്മ പദ്ധതി തയ്യാറാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് കില ചെയ്യുന്നത്. കോഴിക്കോടിന്റെ സാഹിത്യ പാരമ്പര്യം, സാംസ്കാരിക സമ്പത്ത്, സർഗാത്മക വ്യവസായങ്ങൾ, ഉത്സവങ്ങൾ, പൊതു ഇടങ്ങൾ, സമൂഹത്തെ അടിസ്ഥാനമാക്കിയുള്ള സാംസ്കാരിക സംരംഭങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നഗരത്തെ ഒരു സാഹിത്യ സാംസ്കാരിക വിനോദ സഞ്ചാര കേന്ദ്രമായി ഉയർത്തിക്കാട്ടുന്നതിനുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷന്റെ സിറ്റി ഓഫ് ലിറ്ററേച്ചർ ഓഫീസ് മേൽനോട്ടം വഹിക്കുക, കോഴിക്കോട് സിറ്റി ഓഫ് ലിറ്ററേച്ചർ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി അതിനെ വികസിപ്പിക്കുകയും ചെയ്യുക എന്നത് ഒരു പ്രധാന ദൗത്യമാണ്. സാംസ്കാരിക സഹകരണം, സംയുക്ത പരിപാടികൾ, ഗവേഷണം, നൂതന ആശയങ്ങൾ, ശേഷി വികസനം, സർഗാത്മക സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യയിലും വിദേശത്തുമുള്ള മറ്റ് യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റികളുമായും ഈ പദവി ആഗ്രഹിക്കുന്ന നഗരങ്ങളുമായും സഹകരണം, വിജ്ഞാന കൈമാറ്റം എന്നിവ വളർത്തുക. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി മറ്റു പങ്കാളികളുമായി സഹകരിച്ച് സ്ത്രീകൾ, കുട്ടികൾ, യുവാക്കൾ, മുതിർന്ന പൗരന്മാർ, കുടിയേറ്റ വിഭാഗങ്ങൾ, ഭിന്നശേഷിക്കാർ, സമൂഹത്തിലെ മറ്റ് വിവിധ വിഭാഗങ്ങൾ എന്നിവർക്കിടയിൽ വായനാശീലം, സാഹിത്യപരമായ ഇടപെടലുകൾ, ആജീവനാന്ത പഠനം, തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള

0: സമഗ്രമായ പരിപാടികളാണ് ചില ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്.
1: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേളയ്ക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഓഗസ്റ്റ് 25 വരെയാണ് മേള. ഇക്കാലയളവിൽ ഖാദി വസ്ത്രങ്ങൾക്ക് 30% വരെ റിബേറ്റ് ലഭിക്കും. കൂടാതെ ഗിഫ്റ്റ് കൂപ്പണുകൾ വഴി സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് സർവോദയ സംഘം ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയത്തിൽ സംഘടിപ്പിക്കുന്ന മേള ഉദ്ഘാടനം ചെയ്ത് മന്ത്രി എ പി അനിൽകുമാർ.
2: ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ദേശീയ പ്രസ്ഥാനം ഏറ്റവും ശക്തമായി ജനങ്ങൾക്കിടയിൽ ഒരു മുദ്രാവാക്യമായി എടുത്ത് നമ്മുടെ നാടിന്റെ സ്വന്തം ഉൽപ്പന്നം എന്നുള്ള രീതിയിൽ ഖാദിയുടെ പ്രചരണവും അത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടാക്കിയ ചലനവും ഒക്കെ വളരെ വലുതാണ്. കാലത്തിന്റെ മാറ്റം എല്ലാവരും ഉൾക്കൊള്ളുന്നു. നമുക്ക് പുതിയ മാറ്റം ഉൾക്കൊണ്ടു തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. അതോടൊപ്പം ഖാദിയെ പോലെയുള്ള പ്രസ്ഥാനം തീർച്ചയായിട്ടും നിലനിൽക്കേണ്ടത് അനിവാര്യവുമാണ്. ആ അനിവാര്യത തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് പഴയ രീതിയിൽ കാലത്തിനനുസരിച്ച് ഖാദി മേഖലയിൽ വൈവിധ്യം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ആ വൈവിധ്യവൽക്കരണം അത് നല്ല രീതിയിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എല്ലാ ഉൽപ്പന്നങ്ങളും ഇന്ന് ലഭ്യമാകുന്നു. ഏറ്റവും നല്ല രീതിയിൽ ഇന്ന് ഖാദി ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന സാഹചര്യം നമുക്കുണ്ട്. അത് കൂടുതൽ പ്രചരിപ്പിക്കുകയും ഖാദി മേഖലയിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിലനിൽക്കുന്ന ഒരു പ്രശ്നം ഖാദിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ, അത് ഖാദി ഗ്രാമോദ്യോഗ ഭവനിലായാലും അതല്ലെങ്കിൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളായാലും അവർക്ക് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ വേണ്ടത്ര ലഭ്യമാകാത്ത സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഇന്ന് നിലനിൽക്കുന്നു. അതുകൊണ്ട് അതിനൊക്കെ അതിജീവിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഗവൺമെന്റ് ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ഈ മേഖലയിൽ നിൽക്കുന്നവർക്ക് അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാവിധ പിന്തുണയും നൽകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ എല്ലാവരും ഈ ഖാദിയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ പരമാവധി നമുക്ക് പൂർണ്ണമായിട്ടില്ലെങ്കിലും ജീവിതത്തിൽ ഒരു ഭാഗമാക്കിയെങ്കിലും അതിന് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഉൽപ്പന്നങ്ങളൊക്കെ കൂടുതൽ വിറ്റഴിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഓണക്കാലത്ത് ഖാദി ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് ലഭിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്.
1: നാളെ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കരളിനെ ബാധിക്കുന്ന ഗുരുതരമായ രോഗങ്ങൾക്കും കരൾ അർബുദത്തിനും കാരണമാകുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് പ്രതിബന്ധങ്ങൾ പരിഹരിക്കാം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. രോഗികൾക്കും ആരോഗ്യ സേവനങ്ങൾക്കുമിടയിലെ തടസ്സങ്ങൾ നീക്കാൻ ഈ സന്ദേശം ആഹ്വാനം ചെയ്യുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. ജില്ലയിൽ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയും മെഡിക്കൽ കോളേജ് ആശുപത്രിയുമാണ് ദേശീയ വൈറൽ ഹെപ്പറ്റൈറ്റിസ് നിയന്ത്രണ പരിപാടിക്ക് കീഴിലെ ചികിത്സാ കേന്ദ്രങ്ങൾ. ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ദേശീയ വൈറൽ ഹെപ്പറ്റൈറ്റിസ് നിയന്ത്രണ പരിപാടിയുടെ കോഴിക്കോട് ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ ഹസീന കരീം.
3: നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നായ കരളിന്റെ ആരോഗ്യത്തെ കുറിച്ച് സംസാരിക്കാനും കൂടുതൽ ജാഗ്രത പുലർത്താനും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് ജൂലൈ 28. ലോകമെമ്പാടുമുള്ള 10,00,000 ആളുകളെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ലളിതമായി പറഞ്ഞാൽ കരളിൽ ഉണ്ടാകുന്ന വീക്കത്തെയാണ് നാം ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കുന്നത്. ഇതൊരു വൈറസ് അണുബാധയാണ്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് 5 തരമാണ് ഉള്ളത്: ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ഡി, ഹെപ്പറ്റൈറ്റിസ് ഇ. ഇതിൽ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നിവ ഏറ്റവും കൂടുതൽ അപകടകാരികളാകുന്നു. ഈ രോഗബാധയുടെ തുടക്കത്തിൽ പലപ്പോഴും യാതൊരുവിധ രോഗലക്ഷണങ്ങളും പുറത്തു കാണിക്കാറില്ല. ഇതുകൊണ്ട് തന്നെ ഇതിനെ ഒരു നിശബ്ദ കൊലയാളി അഥവാ സൈലന്റ് കില്ലറായി നമ്മൾക്ക് വിശേഷിപ്പിക്കാം. ഈ രോഗം വളരെ വൈകിയാണ് കണ്ടെത്തുക. ഇതുമൂലം ലിവർ സിറോസിസ്, ലിവർ ക്യാൻസർ തുടങ്ങിയ ഗുരുതര അവസ്ഥയിലേക്ക് പെട്ടെന്ന് തന്നെ മാറിക്കഴിയും. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ എന്നിവ ശുചിത്വമില്ലാത്ത വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയും ആണ് പ്രധാനമായും പകരുന്നത്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നിവ അണുവിമുക്തമല്ലാത്ത സൂചികൾ, സുരക്ഷിതമല്ലാത്ത രക്തദാനം, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, ഗർഭാവസ്ഥയിൽ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് എന്നീ വഴികളിലൂടെ രോഗം പകരുന്നു. കടുത്ത ക്ഷീണം, വിശപ്പില്ലായ്മ, പനി, വയറുവേദന, കണ്ണിലും മൂത്രത്തിലും ഉണ്ടാകുന്ന മഞ്ഞ നിറം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. കൃത്യമായി മുൻകരുതൽ എടുത്തുകൊണ്ട് ഈ രോഗം പൂർണ്ണമായും തടയാൻ സാധിക്കും. ഹെപ്പറ്റൈറ്റിസ് ബി തടയാൻ ഫലപ്രദമായ വാക്സിൻ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. കുട്ടികളിൽ ജനന സമയത്ത് തന്നെ ഈ വാക്സിൻ നൽകി വരുന്നു. ഹെപ്പറ്റൈറ്റിസ് എ തടയാനുള്ള വാക്സിനും വിപണിയിൽ ലഭ്യമാണ്.
1: വാർത്ത തരങ്കിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് വി കെ സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് YP ഹബീബ് റഹ്മാൻ. വാർത്താ തരങ്കിണി ഇനി

103.6 റിയൽ എഫ്എമ്മിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അധിപൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത് ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
2: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
1: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: മെജോ ജോസഫ് സംഗീതം നൽകി ചിത്രപാടിയ ഗാനം കെയർ ഓഫ് സൈറ ബാനു എന്ന ചിത്രത്തിൽ നിന്ന്.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: FM പ്രധാന വാർത്തകൾ. ഇന്ന് CRPF സ്ഥാപക ദിനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ സേനാംഗങ്ങൾക്കും കുടുംബങ്ങൾക്കും ആശംസ നേർന്നു. രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, ആഭ്യന്തര സുരക്ഷ എന്നിവ സംരക്ഷിക്കുന്നതിൽ CRPF അമൂല്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ധീരസൈനികരുടെ ത്യാഗത്തിനും അചഞ്ചലമായ സമർപ്പണത്തിനും രാഷ്ട്രം അവരെ അഭിവാദ്യം ചെയ്യുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ രാഷ്ട്രപതി ഡോ APJ അബ്ദുൾ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഇന്ന് തുടക്കം. പരിപാടിയുടെ ഭാഗമായി റാലികളും അനുസ്മരണ സമ്മേളനങ്ങളും നടത്തും. KM അഭിജിത്ത് MLA ഓഫീസ് വൈകിട്ട് കോഴിക്കോട് കല്ലാച്ചിക്ക് സമീപം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. മുൻ കേന്ദ്ര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുഖ്യാതിഥിയാകും. പ്ലസ് വൺ പ്രവേശനം നേടിയവരിൽ സ്കൂൾ കോഴ്സ് മാറ്റം വേണ്ടവർക്ക് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിവരെ അപേക്ഷിക്കാം. ഇതിനുശേഷം ഒഴിവുകൾ 2 സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അടുത്ത മാസം 1 പ്രസിദ്ധീകരിക്കും. കണ്ണൂർ ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 1 പ്രതി ഡോ MK റാമിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയേക്കും. SC ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് വാറണ്ട് പുറപ്പെടുവിച്ചത്. മസ്തിഷ്കമരണം സംഭവിച്ച പ്രശസ്ത സീരിയൽ നാടക നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ മുരുകൻ പനവിള 5 പേർക്ക് പുതുജീവനേക്കും. കരൾ, ഹൃദയവാൽവ്, 2 നേത്രപടലങ്ങൾ, ചർമ്മം എന്നിവയാണ് ദാനം ചെയ്തത്. ഇന്ത്യൻ താരം അനാഹത് സിംഗ് ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻ. കാനഡയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ ഈജിപ്തിന്റെ റുഖിയ സലീമിനെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. FM പ്രധാന വാർത്തകളിനി 11 മണിക്ക്.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: കേൾക്കാം അനുരാഗ കരിക്കിൻ വെള്ളം എന്ന ചിത്രത്തിലെ ഗാനം. ഹരിശരനും മാതംഗിയും പാടിയത്. BK ഹരിനാരായണന്റെ വരികൾ പ്രശാന്ത് പിള്ളൈ സംഗീതം നൽകിയത്.

0: ആർക്കും മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
1: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
0: അതെന്താ മാഷേ?
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: നടക്കാൻ പോവല്ലേ? കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
3: പക്ഷെ മൈജി ലാഭ മഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
4: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭ മഴ.
5: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
6: കേൾക്കാം ചമയം എന്ന ചിത്രത്തിലെ ഗാനം. കൈതപ്രം രചിച്ച് ജോൺസൺ സംഗീതം നൽകി ചിത്ര പാടിയത്.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
3: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വില മതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
2: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
4: മാലിക് എന്ന ചിത്രത്തിലെ ഗാനം ചിത്രയും സൂരജ് സന്തോഷും പാടിയത്. അൻവർ അലിയുടെ വരികൾ, സുഷിൻ ശ്യാമിന്റെ സംഗീതം.

പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജാസ്മി. പരീക്ഷാ പരിഷ്കരണങ്ങൾക്ക് രാജ്യത്ത് ഉന്നതാധികാര ദൗത്യസേന രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാമൂഹിക മാധ്യമ വീഡിയോയിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. പ്രമുഖ സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നീലേഖനിയുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച സമിതിയിൽ ഇന്റലിജൻസ് ബ്യൂറോ മുൻ ഡയറക്ടർ തപൻ ദേക്ക, ISRO മുൻ ചെയർമാൻ എസ് സോമനാഥ്, IIT മദ്രാസ് ഡയറക്ടർ വി കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൾ, ലോജിസ്റ്റിക്സ് വിദഗ്ധൻ അമൃത്ലാൽ മീണ എന്നിവരും അംഗങ്ങളാണ്. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ ദൗത്യസേന ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഇതിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഭാവിയിലെ പരീക്ഷകളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പരീക്ഷാ സംവിധാനം തികച്ചും വിശ്വസനീയവും സുതാര്യവും സാങ്കേതികവിദ്യയുടെ പരമാവധി ഉപയോഗം ഉറപ്പാക്കുന്നതുമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. മത്സര പരീക്ഷകളുടെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കുന്നതിനും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുന്നതിനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയാൻ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുകയും അതിവേഗ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. പരീക്ഷാ പരിഷ്കരണ ബിൽ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പാർലമെന്റിലെ എല്ലാ അംഗങ്ങളോടും അഭ്യർത്ഥിച്ചു. യുവതലമുറയുടെ അഭിപ്രായങ്ങളും വിദ്യാർത്ഥികളുടെ ഭാവിയും കണക്കിലെടുത്ത് ബിൽ കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി കർശനമായ ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ന് CRPF സ്ഥാപക ദിനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ എല്ലാ സേനാംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ആശംസ നേർന്നു. രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, ആഭ്യന്തര സുരക്ഷ എന്നിവ സംരക്ഷിക്കുന്നതിൽ CRPF അമൂല്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ധീരസൈനികരുടെ ത്യാഗത്തിനും അചഞ്ചലമായ സമർപ്പണത്തിനും രാഷ്ട്രം അവരെ അഭിവാദ്യം ചെയ്യുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. അചഞ്ചലമായ ധൈര്യത്തിന്റെയും അസാധാരണമായ പ്രൊഫഷണലിസത്തിന്റെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും പ്രതീകമാണ് CRPF എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. രാജ്യത്തിന്റെ സമാധാനവും പുരോഗതിയും സംരക്ഷിക്കുന്നതിൽ സേന കാണിച്ച സമാനതകളില്ലാത്ത വീര്യത്തെയും നക്സലിസം തുടച്ചു നീക്കുന്നതിൽ അവർ വഹിച്ച നിർണായക പങ്കിനെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രശംസിച്ചു. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ ഉറപ്പിച്ചു നിർത്തുന്നതിലൂടെയും ഭീകരവാദം, തീവ്രവാദം തുടങ്ങിയ വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടുന്നതിലൂടെയും CRPF ഉദ്യോഗസ്ഥർ സുരക്ഷാ സംവിധാനത്തിൽ സമാനതകളില്ലാത്ത പങ്ക് വഹിക്കുന്നുണ്ടെന്നും ഓം ബിർള പറഞ്ഞു. ഇന്ന് മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം അനുസ്മരണ ദിനം. ഇന്ത്യയുടെ മിസൈൽമാനായി അറിയപ്പെടുന്ന അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണ് July 27 അനുസ്മരണ ദിനമായി ആചരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ മിസൈൽ പദ്ധതികളുടെ ശില്പിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാമെന്ന് അമിത്ഷാ പറഞ്ഞു. കലാം കോ സലാം രാജ്യവ്യാപക പ്രചരണ പരിപാടികൾക്കും ഇന്ന് തുടക്കമാകും. BJP ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായി റാലികളും അനുസ്മരണ സമ്മേളനങ്ങളും ഇന്ന് നടക്കും. മൻ കി ബാത്തിൻ്റെ കഴിഞ്ഞ പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും പശ്ചിമബംഗാൾ വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ ഇന്നലെ നടത്തിയ പരിശോധനയിൽ 64 കേസുകളിലായി 75 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 7980 ഉയർന്നു. ആകെ 8589 പേരെ അറസ്റ്റ് ചെയ്തു. 6389 ഗ്രാമിലധികം MDMA യും 726 കിലോയിലധികം കഞ്ചാവും 4620

0: 26 ഗ്രാമിലധികം ഹാഷിഷ് ഓയിലുമാണ് ഇതുവരെ പിടിച്ചെടുത്തത്. മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ വിദ്യാനഗറിലെ പൊതുപരിപാടിയിൽ പങ്കെടുത്ത ശേഷം നായന്മാർ മൂല TIA HSSൽ ഓപ്പറേഷൻ തൂഫാൻ ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. KM അഭിജിത് MLA ഓഫീസ് വൈകിട്ട് കോഴിക്കോട് കല്ലാജിക്ക് സമീപം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുഖ്യാതിഥിയാവും. കണ്ണൂർ നഗരത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനും സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി, ചൊവ്വാ മേൽപ്പാലം ഉൾപ്പെടെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനും മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നാളെ അവലോകന യോഗം ചേരും. കണ്ണൂർ ജില്ലാ ഭരണകൂടം, പൊതുമരാമത്ത് ദേശീയപാത ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് TO മോഹനൻ MLA അറിയിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ ഭാരോദ്ധഹനത്തിൽ മീരാബായ് ചാനു സ്വർണം നേടി. ഗ്ലാസ്ഗോയിൽ വനിതകളുടെ 48 കിലോ വിഭാഗത്തിലാണ് മീരാബായ് ചാനുവിന് സ്വർണം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അമിത്ഷാ എന്നിവർ മീരാബായ് ചാനുവിനെ അഭിനന്ദിച്ചു. ഈ വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണം മെഡലാണിത്. രാജ്യത്തിന് വേണ്ടി സ്ഥിരമായി മെഡൽ നേടുന്ന ചാനുവിന്റെ പ്രകടനങ്ങൾ അസാധാരണമായ സമർപ്പണത്തെയും പരിശ്രമത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ ഭാരോദ്ധഹനത്തിന്റെ മഹത്തായ അധ്യായമാണിതെന്നും മീരാബായ് ചാനു ഓരോ ഇന്ത്യക്കാരനും പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിൽ ഹാട്രിക് സ്വർണ്ണ മെഡലുകൾ നേടിയ ഇന്ത്യയുടെ ആദ്യ ഭാരോദ്ധഹന താരമെന്ന നിലയിൽ ചാനുവിന്റെ പേര് ചരിത്രത്തിൽ ഇടം നേടിയതായി അമിത്ഷായും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 60 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ ഭാരോദ്ധഹന താരം ശ്രീകാന്ത സിംഗ് ചനമ്പം വെള്ളി മെഡലും ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ ജണ്ടുകുമാർ വെങ്കലവും നേടിയിട്ടുണ്ട്. ഋഷികാന്ത സിംഗ് ചാനമ്പത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. ഇന്ത്യയ്ക്കായി ഉയർന്ന തലത്തിൽ മെഡൽ കരസ്ഥമാക്കിയ ചാനമ്പത്തിന്റെ നേട്ടങ്ങൾ രാജ്യത്തെ അഭിമാനഭരിതമാക്കിയിട്ടുണ്ടെന്നും വരും വർഷങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതൽ വിജയം ആശംസിക്കുന്നതായും ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഹരാരയിൽ ആതിഥേയരായ സിംബാബ്വെയെ 35 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ജയം. ഇന്ത്യ ഉയർത്തിയ 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വെക്ക് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. പ്ലസ് വൺ പ്രവേശനം നേടിയവരിൽ സ്കൂൾ കോഴ്സ് മാറ്റം വേണ്ടവർക്ക് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിവരെ അപേക്ഷിക്കാം. ഇതിനുശേഷം ഒഴിവുകൾ 2nd സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അടുത്ത മാസം 1 പ്രസിദ്ധീകരിക്കും. കണ്ണൂർ ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 1st പ്രതി ഡോക്ടർ MK റാമിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയേക്കും. SC ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയാണ് വാറണ്ട് പുറപ്പെടുവിച്ചത്. പത്തനംതിട്ട കോന്നിയിൽ രാവിലെ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ കോന്നി മെഡിക്കൽ കോളേജ്, കോന്നി താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിച്ചു. വാഹനാപകടത്തിൽ ജനൻ TV തിരുവനന്തപുരം ബ്യൂറോ ക്യാമറമാൻ മരിച്ചു. പാറശാല സ്വദേശി അഭിജിത് ശ്രീകുമാറാണ് മരിച്ചത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിന് നാളെ തുടക്കമാവും. സഭാ ആസ്ഥാനമായ ദേവലോകം കത്തോലിക്കേറ്റ് അരുമനയിൽ ചേരുന്ന സുന്നഹദോസിന് സഭാധ്യക്ഷനും മലങ്കര മെത്രപൊലിത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് ത്രിതീയൻ കാത്തോലിക്ക ഭാവ അധ്യക്ഷനാവും. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ സമയം ദക്ഷിണ റെയിൽവേ പുനഃക്രമീകരിച്ചു. ഇന്ന് രാവിലെ 5:10 തിരുനെൽവേലിയിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്ന തിരുനെൽവേലി ജാംനഗർ ദ്വൈവാര എക്സ്പ്രസിന്റെ സമയമാണ് ക്രമീകരിച്ചത്. ട്രെയിൻ രാത്രി 11:45 പുറപ്പെടും. ഇടുക്കി ഉടുമ്പൻചോലയിൽ ഭദിരയും മൂകയുമായ പെൺകുട്ടിയെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ച ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിലായി. മധ്യപ്രദേശ് സ്വദേശിയായ റിമു ആണ് പിടിയിലായത്. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തു. കോഴിക്കോട് ബേപ്പൂർ മാറാടിന് സമീപം വെളിച്ചെണ്ണ മില്ലിൽ തീപിടുത്തമുണ്ടായി. ഇന്നലെ രാത്രി ഉണ്ടായ തീപിടുത്തത്തിൽ കെട്ടിടത്തിന്റെ മേൽക്കൂര ഉൾപ്പെടെ കത്തിനശിച്ചു. മിഞ്ചന്ത ഫയർ യൂണിറ്റ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും പുകയുയരുന്നതിനാൽ സംഘം ഇപ്പോഴും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
3: സ്ത്രീ സാന്ത്വനം ഹോമിയോപതിയിലൂടെ. സീതാലയം, സ്ത്രീകൾ നേരിടുന്ന ശാരീരിക, മാനസിക, വൈകാരിക, ഗാർഹിക പ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരമാർഗം. സീതാലയം പദ്ധതിയുടെ സേവനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ഹോമിയോ ആശുപത്രി, കണ്ടംകുളങ്ങര, പാവങ്ങാട്, എരിഞ്ഞിക്കൽ റോഡിൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ 2 മണി വരെ ലഭ്യമാണ്. ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്കുള്ള വിദഗ്ധ ഹോമിയോ ചികിത്സ, ലേഡി സൈക്കോളജിസ്റ്റിന്റെ സേവനം എന്നിവ സ്ത്രീകൾക്ക് സൌജന്യമായി ലഭിക്കുന്നു. പ്രീ മാരിറ്റൽ കൌൺസിലിംഗും ലഭ്യമാണ്.

0: മുൻകൂർ ബുക്ക് ചെയ്യാൻ ബന്ധപ്പെടുക 8078041353.
1: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
2: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
1: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
3: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
4: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
3: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
4: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: റീഗൽ ജ്വല്ലേഴ്സ്,
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: സ്വർണം ഗ്രാമിന് 13,370 രൂപ, പവന് 1,06,960 രൂപ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ്,
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
1: പ്രിയ ഗീതം.

പ്രിയ ഗീതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. വിളിക്കേണ്ട നമ്പറുകൾ 0495236616174, 0495236616176. ഒരു മൊബൈൽ നമ്പർ കൂടിയുണ്ട്, 9447444800. മലയാളികളുടെ പ്രിയപ്പെട്ട ഗായിക KS ചിത്രയുടെ ജന്മദിനമാണിന്ന്. അപ്പോൾ ചിത്രശേഷിക്ക് 103.6 റിയൽ FM-ന്റെ പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ഒരുപാട് ഗാനങ്ങൾ ഇനിയും നമുക്ക് നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരുപാട് പാട്ടുകൾ ഇന്ന് നമ്മൾ കേൾക്കേണ്ടായി. ഏതായാലും ഇന്നത്തെ പ്രിയഗീതത്തിൽ ആദ്യം കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനത്തോടെയാണ് തുടങ്ങുന്നത്.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: മൈജയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
3: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
2: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
3: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: പ്രിയ ഗീതം
5: ഇന്ത്യൻ ആസ്വാദകർക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം വാനമ്പാടി കെ എസ് ചിത്രയുടെ പിറന്നാൾ സ്പെഷ്യൽ പ്രിയഗീതമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം വൈശാലി എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനത്തിനൊരു പ്രത്യേകതയുണ്ട്. 1989 മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം കെ എസ് ചിത്രയ്ക്ക് നേടിക്കൊടുത്ത പാട്ടാണ്. അതുമാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ള ഗായിക ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, കെ എസ് ചിത്രയാണ്. 6 തവണയാണ് ദേശീയ പുരസ്കാരം വാനമ്പാടിയെ തേടിയെത്തിയിട്ടുള്ളത്. സോ അപ്പോൾ നമുക്ക് ഈ വൈശാലി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഇന്ദുപുഷ്പം ചൂടി നിൽക്കും എന്ന് തുടങ്ങുന്ന പാട്ട്. ഒ എൻ വി കുറുപ്പിൻ്റെ രചന, ബോംബെ രവി സംഗീതം നൽകിയത്. ഈ ഗാനം ആവശ്യപ്പെടുന്നു പ്രഭാകരൻ, പുതിയ കാവുമുക്ക്.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: अरे मोहन भाई, काफी बिजी लग रहे हो।
1: मैं सोच रहा हूँ कि बिजनेस शुरू करूँ। एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी। पेमेंट लिंक भी भेजा है।
0: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है। धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
1: सच?
0: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
1: समझ गया।
2: प्रिय गीतम,
3: മലയാളികളുടെ പ്രിയപ്പെട്ട വാനമ്പാടി കെ.എസ്. ചിത്രയുടെ പിറന്നാൾ ദിനത്തിൽ ഒരുപാട് നല്ല ഗാനങ്ങൾ കേട്ടുകൊണ്ടാണ് നമ്മുടെ പ്രിയ ഗീതം ഇവിടെ അവസാന നിമിഷത്തിലേക്ക്, അവസാന പാട്ടിലേക്ക് കടക്കുകയാണ്. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിന് വേണ്ടി കെ.എസ്. ചിത്രയും വിശ്വനാഥും ശ്രീറാമും പാടിയ ഗാനം, എസ്. രമേശൻ നായരുടെ വരികൾ, വിദ്യാസാഗറിൻ്റെ സംഗീതം. ഈ ഗാനത്തിനായി കാതോർക്കുന്നു കുന്ദമംഗലത്തു നിന്നും അഭിഷേക്.

0: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
1: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
2: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

0: മാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജു. യുവതലമുറയുടെ അഭിപ്രായങ്ങളും വിദ്യാർത്ഥികളുടെ ഭാവിയും കണക്കിലെടുത്താണ് ബില്ല് കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം അനുസ്മരണ ദിനം. ഇന്ത്യയുടെ മിസൈൽ മാനായി അറിയപ്പെടുന്ന അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണ് ജൂലൈ 27 അനുസ്മരണ ദിനമായി ആചരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശന് മലങ്കര സഭാ ആസ്ഥാനമായ ദേവലോകം കാത്തോലിക്കേറ്റ് അരമനയിൽ സ്വീകരണം നൽകി. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. കണ്ണൂർ പോത്താങ്കണ്ടം ആനന്ദഭവനം പയ്യന്നൂരിൽ സംഘടിപ്പിച്ച 41 ദിവസത്തെ തുരീയം സംഗീതോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം കഥാകൃത്ത് TPത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന രോഗി മരിച്ചു. കൊയിലാണ്ടി സ്വദേശിയായ 49-കാരനാണ് മരിച്ചത്. വഞ്ചിയൂർ വിശാഖ് വധക്കേസിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ പോലീസ് കണ്ടെടുത്തു. പ്രതികളെ പിടികൂടിയ പുലയനാർ കോട്ട ആശുപത്രിക്ക് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. പത്തനംതിട്ട കോന്നിയിൽ രാവിലെ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ കോന്നി മെഡിക്കൽ കോളേജ്, കോന്നി താലൂക്ക് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. വാഹനാപകടത്തിൽ TV ക്യാമറാമാൻ മരിച്ചു. ജനം TV തിരുവനന്തപുരം ബ്യൂറോ പാറശാല സ്വദേശി അഭിജിത് ശ്രീകുമാറാണ് മരിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.
1: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
4: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
3: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
4: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി MyG ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
5: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: തത്സമയ ഇഷ്ടഗാന പരിപാടി യുവ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് മെസ്സേജുകൾ അയക്കാം. മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 9400224440 9400224440. സംഗീതയ്ക്ക് വേണ്ടി അക്ഷയ് ആവശ്യപ്പെട്ട ഗാനമാണ് യുവ ചോയ്സിൽ ഇന്നാദ്യം. പാവ എന്ന ചിത്രത്തിന് വേണ്ടി PJ ജയചന്ദ്രൻ പാടിയത്. രചന സന്തോഷ് വർമ്മ, സംഗീതം ആനന്ദ് മധുസൂദനൻ.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: കൊണ്ടോട്ടിയിൽ നിന്നും ദേവികയുടെ ഇഷ്ടഗാനം കേൾക്കാം. ശൃംഗാലവേരൻ എന്ന ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദ് എഴുതി, ബേണി ഇഗ്നേഷ്യസ് ഈണം നൽകി, സുധീപ് കുമാറും ജോത്സ്നയും പാടിയത്.

0: മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിലെ പള്ളിക്കൽ ഡിവിഷനിൽ നടക്കാനിരുന്ന ഉപതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. വോട്ടർ പട്ടിക സംബന്ധിച്ച ആക്ഷേപങ്ങളും അപേക്ഷകളും ഓഗസ്റ്റ് 5 വരെ സ്വീകരിക്കുമെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കലക്ടർ അറിയിച്ചു. ഓഗസ്റ്റ് 5 വരെ ലഭിക്കുന്ന അപേക്ഷകളും ആക്ഷേപങ്ങളും പരിശോധിച്ച് ഓഗസ്റ്റ് 17 മുൻപ് നടപടികൾ പൂർത്തിയാക്കും. ഓഗസ്റ്റ് 19 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്.
1: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈചി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
0: രാവണപ്രഭു എന്ന ചിത്രത്തിനുവേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, സുരേഷ് പീറ്റേഴ്സ് ഈണം നൽകി, പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് മഞ്ചേരിയിൽ നിന്നും കുഞ്ഞുമോൻ കുട്ടിമോൻ.

0: കോഴിക്കോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ബിരുദ കോഴ്സിന് ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള അഭിരുചി പരീക്ഷ മറ്റന്നാൾ നടക്കും. നാഷണൽ കൌൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി നടത്തുന്ന പ്രവേശന പരീക്ഷയ്ക്ക് പ്ലസ് ടു പാസ്സായവർക്കാണ് അപേക്ഷിക്കാനാവുക. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസ് ഇളവ് ലഭിക്കും. ഫോൺ നമ്പറുകൾ ഇതാണ്: 0495238561 9033709 8455.
1: ഹോം അപ്ലയൻസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
2: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
3: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: ആർക്ക് മുന്നിനും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
5: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
4: അതെന്താ മാഷേ?
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശവാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
7: Volkswagen Virtus, നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
8: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
7: Phoenix Volkswagen Showroom സന്ദർശിക്കൂ.
9: Your choice. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവ ചോയ്സിൽ ഇനി ചേലേമ്പ്രയിൽ നിന്നും ശർമ്മിള സുരേഷിന്റെ ഇഷ്ടഗാനമാണ് കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയത്.

0: സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് അംഗങ്ങളുടെ മക്കൾക്കുള്ള 2025-26 വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLC വിജയിച്ച് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ റെഗുലർ കോഴ്സിൽ ഉപരിപഠനം നടത്തുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് അൺഓർഗനൈസ്ഡ് WSSB.org സെപ്റ്റംബർ 30 ഓൺലൈനായി അപേക്ഷിക്കാം. വിദ്യാർത്ഥി നിലവിൽ പഠിക്കുന്ന സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം അപേക്ഷയോടൊപ്പം നൽകണം. ഫോൺ നമ്പർ 0495-237-8480.
1: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
2: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
1: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
0: രാമനാട്ടുകരയിൽ നിന്നും മാളവിക സുരേഷ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. അമ്പിളി എന്ന ചിത്രത്തിനു വേണ്ടി വിനായക് ശശികുമാർ എഴുതി, വിഷ്ണു വിജയ് ഈണം നൽകി, സൂരജ് സന്തോഷും മധുവന്തി നാരായണനും പാടിയത്.

0: जंगल, हर पल चंदन का एहसास।
1: अरे मोहन भाई, काफी बिजी लग रहे हो।
2: मैं सोच रहा हूँ कि बिजनेस शुरू करूँ। एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी। पेमेंट लिंक भी भेजा है।
1: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता। धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
2: सच?
1: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
2: समझ गया।
3: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
4: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
3: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: രാമനാട്ടുകരയിൽ നിന്നും ബാബു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. പഞ്ചാഗ്നി എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പ് എഴുതി, രവി ബോംബെ ഈണം നൽകി ചിത്രപാടിയത്.

0: എംപ്ലോയ്മെന്റ് വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ശരണ്യ സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത വിധവകൾ 7 വർഷത്തിലധികമായി ഭർത്താവിനെ കാണാതാവുകയോ ഭർത്താവ് ഉപേക്ഷിക്കുകയോ ചെയ്തവർ, വിവാഹമോചനം നേടിയ അവിവാഹിതരായ അമ്മമാർ എന്നിവർക്കായാണ് പദ്ധതി. പ്രായപരിധി 18 മുതൽ 55 വയസ്സുവരെ. 50,000 രൂപയാണ് വായ്പ ലഭിക്കുക. വായ്പാ തുകയുടെ 50% വരെ സബ്സിഡിയായിരിക്കും. താൽപര്യമുള്ളവർ ഈ മാസം 30-നകം അപേക്ഷ നൽകണം. വിശദവിവരങ്ങൾ അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഓഫീസിൽ ലഭിക്കും. ഫോൺ നമ്പർ 04-336-202534.
1: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിലെ ഒരു സൂപ്പർ സിനിമയും.
2: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
1: രസം നാലിരട്ടി.
2: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
0: വടകരയിൽ നിന്നും ശ്രീലക്ഷ്മിയാണ് യുവ ചോയ്സിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വടക്കുനാഥൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

മലപ്പുറം ജില്ലയിലെ പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എന്നീ വകുപ്പുകളിലേക്ക് ഹോംഗാർഡ് വിഭാഗത്തിൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് യോഗ്യരായ സ്ത്രീ പുരുഷ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. സൈനിക, അർദ്ധസൈനിക അല്ലെങ്കിൽ സംസ്ഥാന സേനകളിൽ നിന്നും വിരമിച്ചവരും SSLCയും SSLCയുടെ അഭാവത്തിൽ 7-ാം ക്ലാസ്, നല്ല ശാരീരിക ക്ഷമതയുമുള്ള 35-നും 58-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രതിദിനം 870 രൂപ വേതനവും, അതായത് പ്രതിമാസം പരമാവധി 24,360 രൂപ, പ്രതിവർഷം 1,000

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: Volkswagen Virtus nala varshikam aakarshikkukayanu.
2: Volkswagen Virtus nodopam 1.3 lakhs rupaya vare vilavadikkunna pratheeka aanukoolyangalum
1: Phoenix Volkswagen showroom sandarshikku.
3: Your choice. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: മയനാട് നിന്നും അമൃത ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. വാമനപുരം ബസ് റൂട്ട് എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, സോനു ശിശുപാൽ ഈണം നൽകി, MG ശ്രീകുമാർ പാടിയത്.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാലെന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: പാവങ്ങാട് നിന്നും മിനി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. നന്ദനം എന്ന ചിത്രത്തിനുവേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, രവീന്ദ്രൻ ഈണം നൽകി ചിത്രപാടിയത്.

FM പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭാ നടപടികൾ 12 മണിവരെ നിർത്തിവച്ചു. ജന്തർ മന്ദിറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചെന്ന ആരോപണത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ബഹളമുണ്ടാക്കിയത്. രാജ്യസഭയും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 12 മണിവരെ നിർത്തിവച്ചു. സഭാധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ് 12 മണിവരെ സഭ നിർത്തിവയ്ക്കുന്നതായി അറിയിച്ചത്. ഓണമേള അടുത്ത മാസം 8 എറണാകുളത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. അർഹരായവർക്ക് സൌജന്യ ഓണക്കിറ്റ് വിതരണം 5 തുടങ്ങി 10 പൂർത്തിയാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. MDMA കടത്തിൽ പിടിയിലായ അധ്യാപികമാരിലെ കൂരാച്ചുണ്ട് സ്വദേശി കാവ്യയെയും വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിട്ടു. BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിരുന്നു ഇവർ. നാഗാലാന്റിൽ തുടർച്ചയായ മഴ കാരണം റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിയ യാത്രക്കാരെ ഒഴിപ്പിക്കുന്നതിന് ഇന്ത്യൻ വ്യോമസേന നടപടികൾ തുടരുന്നു. ലോങ്ലിംഗ് ജില്ലയിലേക്ക് 2 വ്യോമസേനാ ഹെലികോപ്റ്ററുകൾ വിന്യസിച്ച് കുടുങ്ങിക്കിടന്ന 42 യാത്രക്കാരെ ഒഴിപ്പിച്ചു. ഔട്ട്ഡോർ അഡ്വർടൈസേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കൊമേഴ്ഷ്യൽ ആർട്ടിസ്റ്റുകളുടെ ചിത്രപ്രദർശനം അടുത്ത മാസം 1-5 കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടത്തും. മേയർ O. സദാശിവൻ ഉദ്ഘാടനം ചെയ്യും.

ഇടുക്കി ഉടുമ്പൻചോലയിൽ ഭദ്രയും മൂകയുമായ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ മധ്യപ്രദേശ് സ്വദേശിയായ റിമു ആണ് പിടിയിലായത്. കോട്ടയം പാല മൂന്നിലവ് കട്ടിക്കയം വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. മാമൂട് സ്വദേശി സിജോ ആണ് മരിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി ഒരു മണിക്ക്.

0: Volkswagen Virtus നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: Volkswagen Virtusനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ് വാഗൺ ഷോറൂം സന്ദർശിക്കൂ.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് കാഷ്ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
3: അതിനല്ലേ മൈജി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
2: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
3: മൈജി ലാഭമഴ,
2: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

0: ജിയിൽ വിലക്കുറവിന്റെ ലാഭ മഴ പെയ്യുന്നു.
1: ഹോം അപ്ലയൻസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
0: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
1: മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈ ജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
0: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വിലക്കുറവുമായി മൈ ജി ലാഭമഴ.
1: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈ ജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചു. പുതുതലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്നവരാകണം അധ്യാപകരെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൾ കലാമിന്റെ അനുസ്മരണ ദിനം ഇന്ന്. ഓണക്കാല പൂഴ്ത്തിവയ്പ്പ് തടയാൻ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലെ സ്ക്വാഡ് അടുത്ത മാസം പ്രവർത്തനം തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷത്തിന്റെ ബഹളത്തിനിടയിലായിരുന്നു ബിൽ അവതരണം. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുകയും അതിവേഗ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചു. ജന്തർ മന്ത്രിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചെന്ന ആരോപണത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്ന

ആവശ്യപ്പെട്ടാണ് ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളമുണ്ടാക്കിയത്. ലോക്സഭയും രാജ്യസഭയും രാവിലെ സമ്മേളനം ആരംഭിച്ച സമയത്തും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും 12 മണിവരെ നിർത്തിവച്ചിരുന്നു. ഇന്ന് CRPF സ്ഥാപക ദിനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്രമന്ത്രി അമിത്ഷാ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ എല്ലാ സേനാംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ആശംസ നേർന്നു. രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, ആഭ്യന്തര സുരക്ഷ എന്നിവ സംരക്ഷിക്കുന്നതിൽ CRPF അമൂല്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ധീരസൈനികരുടെ ത്യാഗത്തിനും അചഞ്ചലമായ സമർപ്പണത്തിനും രാഷ്ട്രം അവരെ അഭിവാദ്യം ചെയ്യുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. അചഞ്ചലമായ ധൈര്യത്തിന്റെയും അസാധാരണമായ പ്രൊഫഷണലിസത്തിന്റെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും പ്രതീകമാണ് CRPF എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. രാജ്യത്തിന്റെ സമാധാനവും പുരോഗതിയും സംരക്ഷിക്കുന്നതിൽ സേന കാണിച്ച സമാനതകളില്ലാത്ത വീര്യത്തെയും നക്സലിസം തുടച്ചുനീക്കുന്നതിൽ അവർ വഹിച്ച നിർണായക പങ്കിനെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രശംസിച്ചു. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ ഉറപ്പിച്ചു നിർത്തുന്നതിലൂടെയും ഭീകരവാദം, തീവ്രവാദം തുടങ്ങിയ വെല്ലുവിളികളെ അദമ്യമായ ധൈര്യത്തോടെ നേരിടുന്നതിലൂടെയും CRPF ഉദ്യോഗസ്ഥർ സുരക്ഷാ സംവിധാനത്തിൽ സമാനതകളില്ലാത്ത പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഓം ബിർള പറഞ്ഞു. പുതുതലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്നവരാകണം അധ്യാപകരെന്നും ജീവിതാവസാനം വരെ സ്നേഹവും ബഹുമാനവും കിട്ടുന്ന മേഖലയാണ് അധ്യാപനമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. തിരുവനന്തപുരം ഹിന്ദി പ്രചാരസഭയുടെ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. തിരുവിതാംകൂർ ഹിന്ദി പ്രചാരസഭയുടെ സ്ഥാപകൻ വാസുദേവൻ പിള്ളയുടെ അർദ്ധകായ പ്രതിമയും മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. സ്വാതന്ത്ര്യസമരത്തിലെ ദേശീയതയുടെ കണ്ണിയായിരുന്നു വാസുദേവൻ പിള്ളയെന്നും അതിന്റെ ഭാഗമായി രാജ്യം മുഴുവൻ ഹിന്ദി പ്രചാരണത്തിനുവേണ്ടി അദ്ദേഹം ജീവിതം ഉഴിഞ്ഞുവെച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൾ കലാം അനുസ്മരണ ദിനം. ഇന്ത്യയുടെ മിസൈൽ മാനായി അറിയപ്പെടുന്ന അബ്ദുൾ കലാമിന്റെ ചരമവാർഷികമാണ് July 27 അനുസ്മരണ ദിനമായി ആചരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ മിസൈൽ പദ്ധതികളുടെ ശില്പിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൾ കലാമെന്ന് അമിത്ഷാ പറഞ്ഞു. കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്കും ഇന്ന് തുടക്കമാകും. BJP ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായി റാലികളും അനുസ്മരണ സമ്മേളനങ്ങളും നടക്കും. മൻ കി ബാത്തിന്റെ കഴിഞ്ഞ പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യം അറിയിച്ചത്. ലഹരി മാഫിയയുടെ വേരറുക്കും വരെ ഓപ്പറേഷൻ തൂഫാൻ മുന്നോട്ടു പോകുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ ഒരേ മനസ്സോടെയാണ് തൂഫാനെ സ്വീകരിച്ചതെന്നും പദ്ധതിയിലൂടെ കേരളത്തെ സുരക്ഷിത സംസ്ഥാനമാക്കുമെന്നും മന്ത്രി കാസർകോട്ട് പറഞ്ഞു. 8500 പേർ അറസ്റ്റിലായെന്നും 70 കോടി വില മതിക്കുന്ന മയക്കുമരുന്ന് ഇതിനകം പിടികൂടിയെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. കുമരകം ബോട്ട് ദുരന്തത്തിന്റെ 24th സ്മരണ ദിനം ഇന്ന്. 2002 July 27 വേമ്പനാട്ടുകായലിൽ സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ A29 യാത്രാ ബോട്ട് അപകടത്തിൽപ്പെട്ടത്. PSC പരീക്ഷ എഴുതാൻ പോയ ഉദ്യോഗാർത്ഥികളും തൊഴിലാളികളും ഒരു കുഞ്ഞും ഉൾപ്പെടെ 29 പേർക്കാണ് ബോട്ട് അപകടത്തിൽ ജീവൻ നഷ്ടമായത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ കോളേജിലെ പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാമിനെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു. 5 ദിവസത്തേക്കാണ് തലശ്ശേരി കോടതി കസ്റ്റഡിയിൽ വിട്ടത്. അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന രോഗി മരിച്ചു. കൊയിലാണ്ടി സ്വദേശിയായ 49-കാരനാണ് മരിച്ചത്. ഇയാളുടെ രോഗ ഉറവിടം വ്യക്തമല്ല. കിണറിലെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതായും പ്രദേശത്ത് ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയതായും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്ക് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓണക്കാല പൂഴ്ത്തിവയ്പ്പ് തടയാൻ അടുത്ത മാസം ആദ്യം ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലെ സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. 165,932 മെട്രിക് ടൺ അരി വിപണിയിൽ എത്തിക്കുമെന്നും AY കാർഡ് ഉടമകൾക്ക് സൌജന്യ ഓണക്കിറ്റ് വിതരണം August 5 മുതൽ ആരംഭിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഓണമേള അടുത്ത മാസം 8 എറണാകുളത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്നും അനൂപ് ജേക്കബ് അറിയിച്ചു. കണ്ണൂർ ആറളം ഫാമിലെ കാട്ടാനകളെ തുരത്തുന്ന ഗജമുക്തി ദൌത്യം പുനരാരംഭിച്ചു. കൊട്ടിയൂർ റേഞ്ച് കീഴ്പ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം പഞ്ചായത്ത്, ആറളം വില്ലേജ്, ആറളം ഫാം എന്നിവിടങ്ങളിൽ തമ്പടിച്ച കാട്ടാനകളെ ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിൽ എത്തിക്കുന്ന ദൌത്യമാണ് ആരംഭിച്ചത്. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ് അറിയിച്ചു.
പ്ലസ് വൺ പ്രവേശനം നേടിയവരിൽ

സ്കൂൾ കോഴ്സ് മാറ്റം വേണ്ടവർക്ക് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിവരെ അപേക്ഷിക്കാം. ഇതിനുശേഷം ഒഴിവുകൾ രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അടുത്ത മാസം 1 പ്രസിദ്ധീകരിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ഭാരോദ്ധഹനത്തിൽ മീരാഭായ് ചാനുവാണ് സ്വർണം നേടിയത്. ഗ്ലാസ്ഗോയിൽ വനിതകളുടെ 48 കിലോ വിഭാഗത്തിലാണ് മീരാഭായ് ചാനുവിന്റെ നേട്ടം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അമിത്ഷാ എന്നിവർ മീരാഭായ് ചാനുവിനെ അഭിനന്ദിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 60 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ ഭാരോദ്ധഹന താരം ഋഷികാന്ത് സിംഗ് ചനമ്പം വെള്ളിമെഡലും ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ ജണ്ടുകുമാർ വെങ്കലവും നേടിയിട്ടുണ്ട്. ഋഷികാന്ത് സിംഗ് ചനമ്പത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. ഇന്ത്യയ്ക്കായി ഉയർന്ന തലത്തിൽ മെഡൽ കരസ്ഥമാക്കിയ ചനമ്പത്തിന്റെ നേട്ടങ്ങൾ രാജ്യത്തെ അഭിമാനഭരിതമാക്കിയിട്ടുണ്ടെന്നും വരും വർഷങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതൽ വിജയം ആശംസിക്കുന്നതായും ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ താരം അനാഗത് സിംഗ് ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യനായി. കാനഡയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ ഈജിപ്തിന്റെ റുഖിയ സലീമിനെ പരാജയപ്പെടുത്തിയാണ് അനാഗത് സിംഗിന്റെ കിരീട നേട്ടം. മലബാർ മേഖലയിലെ ധാതുക്കളുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച ഹൈക്കോടതി വിധി ഉടനെ നടപ്പിലാക്കണമെന്ന് KMCOA കോഴിക്കോട്ട് സംഘടിപ്പിച്ച സംസ്ഥാന കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സുപ്രീംകോടതി സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് MKS മേനോൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ പോത്താങ്കണ്ടം ആനന്ദഭവനം പയ്യന്നൂരിൽ സംഘടിപ്പിച്ച 41 ദിവസത്തെ തുരീയം സംഗീതോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം കഥാകൃത്ത് T പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൌരസ്യ മുഖ്യാതിഥിയായി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഹദോസിന് നാളെ തുടക്കമാകും. സഭാ ആസ്ഥാനമായ ദേവലോകം കത്തോലിക്കേറ്റ് അരമനയിൽ ചേരുന്ന സുന്നഹദോസിന് സഭാധ്യക്ഷനും മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ അധ്യക്ഷനാകും. കണ്ണൂർ നഗരത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനും സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി, ചൊവ്വ മേൽപ്പാലം ഉൾപ്പെടെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനും മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നാളെ അവലോകന യോഗം ചേരും. കണ്ണൂർ ജില്ലാ ഭരണകൂടം, പൊതുമരാമത്ത് ദേശീയപാതാ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് TO മോഹനൻ MLA അറിയിച്ചു. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ സമയം ദക്ഷിണ റെയിൽവേ പുനഃക്രമീകരിച്ചു. ഇന്ന് രാവിലെ 5:10 തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന തിരുനെൽവേലി ജാംനഗർ ദ്വൈവാര എക്സ്പ്രസിന്റെ സമയമാണ് ക്രമീകരിച്ചത്. ട്രെയിൻ രാത്രി 11:45 പുറപ്പെടും. വഞ്ചിയൂർ വിശാഖ വധക്കേസിൽ കൊലപാതകത്തിനുപയോഗിച്ച ആയുധങ്ങൾ പോലീസ് കണ്ടെടുത്തു. പ്രതികളെ പിടികൂടിയ പ്രദേശത്തെ കുറ്റിക്കാട്ടിൽ നിന്നാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. പ്രതികളെ ഇന്ന് സംഭവസ്ഥലത്തെത്തിച്ച് വഞ്ചിയൂർ പോലീസ് തെളിവെടുപ്പ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചു. പുതുതലമുറയെ സ്വാധീനിക്കാൻ കഴിയുന്നവരാകണം അധ്യാപകരെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൾ കലാമിന്റെ അനുസ്മരണ ദിനം ഇന്ന്. ഓണക്കാല പൂഴ്ത്തിവയ്പ്പ് തടയാൻ ജില്ലാ കലക്ടർമാരുടെ നേതൃത്വത്തിലെ സ്ക്വാഡ് അടുത്ത മാസം പ്രവർത്തനം തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈ ജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈ ജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈ ജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: മഴയും ചായയും പിന്നെ OTT-യിൽ ഒരു സൂപ്പർ സിനിമയും.
4: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
3: രസം നാലിരട്ടി.
5: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.
4: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
6: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
5: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
7: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: മൈജിയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
3: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
2: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
3: മൈജി ലാഭമഴ, ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: നടക്കാൻ പോവല്ലേ, കൊടുകുടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
0: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
2: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
3: FM പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷത്തിന്റെ ബഹളത്തിനിടയിലായിരുന്നു ബിൽ അവതരണം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചു. ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചെന്ന ആരോപണത്തിൽ കേന്ദ്രമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ബഹളമുണ്ടാക്കിയത്. ലഹരി മാഫിയയുടെ വേരറുക്കും വരെ ഓപ്പറേഷൻ തൂഫാൻ മുന്നോട്ടു പോകുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിലെ ജനങ്ങൾ ഒരേ മനസ്സോടെയാണ് തൂഫാനെ സ്വീകരിച്ചതെന്നും പദ്ധതിയിലൂടെ കേരളത്തെ സുരക്ഷിത സംസ്ഥാനമാക്കുമെന്നും മന്ത്രി കാസർകോട്ട് പറഞ്ഞു. നിതിൻ രാജ് കേസിൽ അറസ്റ്റിലായ അധ്യാപകൻ ഡോക്ടർ റാമിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 5 ദിവസത്തേക്കാണ് റാമിനെ തലശ്ശേരി കോടതി ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടത്. ഓണക്കാലത്തെ പൂഴ്ത്തിവെപ്പ് തടയാൻ അടുത്ത മാസം ആദ്യം ജില്ലാ കലക്ടർമാരുടെ നേതൃത്വത്തിൽ സ്ക്വാഡ് തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. AY കാർഡ് ഉടമകൾക്ക് സൌജന്യ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് ആദ്യവാരം മുതൽ ആരംഭിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കണ്ണൂർ ആറളം ഫാമിലെ കാട്ടാനകളെ തുരത്തുന്ന ഗജമുക്തി ദൌത്യത്തിന് വീണ്ടും തുടക്കം. കൊട്ടിയൂർ റേഞ്ച് കീഴ്പ്പള്ളി സെക്ഷൻ പരിധിയിൽ തമ്പടിച്ച കാട്ടാനകളെ ആറളം ബട്ടർഫ്ളൈ സാങ്ക്ച്വറിയിലെത്തിക്കുന്ന ദൌത്യമാണ് രാവിലെ ആരംഭിച്ചത്. കുമരകം ബോട്ട് ദുരന്തത്തിന്റെ 24th സ്മരണ ദിനം ഇന്ന്. 2002 ജൂലൈ 27 വേമ്പനാട്ടുകായലിൽ ദുരന്തമുണ്ടായത്. 29 പേരാണ് ദുരന്തത്തിൽ മരിച്ചത്. കണ്ണൂർ പയ്യന്നൂരിനടുത്ത് വടക്കുംപാട് മരത്തിന്റെ കൊമ്പ് പൊട്ടിവീണ് ഒരാൾ മരിച്ചു. രാമന്തളിയിലെ ചേനോത്തങ്ങാടിയിൽ ഇസ്മയിലാണ് മരിച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.
0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷേ ഇപ്പോ

0: ജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
1: അതെ, മൈ ജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
0: കൂടെ മൈ ജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. നമസ്കാരം. ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പാട്ടുകളുടെ ഒരുമിച്ചുള്ള യാത്ര നമ്മൾ തുടരുകയാണ്. വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി, തിരിച്ചു വിളിക്കാം. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400224440. 9400224440 ഇതാണ് നമ്പർ. ഇതിലേക്കാണ് ഹായ് ഇടേണ്ടത്. കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിൽ ചിത്രയും മധു ബാലകൃഷ്ണനും പാടിയ ഗാനത്തോടെ പരിപാടി നമുക്ക് തുടങ്ങാം.

0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ഇതാര? ഷൈനയാണോ?
1: അതെ.
0: എവിടുന്നാ ഷൈന?
1: കല്ലായി.
0: കല്ലായിൽ നിന്ന് ഷൈന. പറയൂ, എന്തൊക്കെയാ വിശേഷങ്ങൾ?
1: ഓ, സുഖാണ്.
0: ആ ഷൈന, കുറച്ച് ദിവസമായി, എങ്ങനെങ്കിലും ഒന്ന് വിളിക്കുമോ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ?
1: കൊറേ ആയി ഞാൻ വിളിക്കാറുണ്ട്. നമ്മളെ സ്റ്റാഫ് ഉണ്ട്, ഗീതേച്ചി
0: ആണോ? അതെയാ? അപ്പൊ അങ്ങനെ വിളിക്കാതെ ആവുമ്പോ ചെറിയൊരു ബുദ്ധിമുട്ട്, വിഷമം. ഇവരെന്ത് ആകാശവാണിക്കാരാണ്, വിളിക്കു അയക്കൂ എന്ന് പറയുന്നു, പക്ഷെ വിളിക്കൂ എന്ന് പറയുമ്പോ വിളിക്കുന്നില്ല. അതാണ് എന്റെ സൂത്രവാക്യം അല്ലേ. ഇതാരാ ഗീതേച്ചിയും ബിനീഷൊക്കെ ആരാ? ഇടവും വലവും നിന്ന് നിങ്ങളെ നയിച്ചോണ്ടിരിക്കുന്നവരാണോ?
1: അല്ല, നമ്മളെ മൊയലാളിയാണ് ബിനീഷേച്ചി.
2: എപ്പോഴും പറയും, ഒന്നും ഞാൻ വിളിക്കട്ടെ. അപ്പൊ ഞങ്ങൾ പഠിത്തം വിളിച്ചാണ് സാറിന്, ഞങ്ങൾക്ക് ചീത്ത വെക്കൂ, അതിന് ഞങ്ങൾക്ക് ടൈം ഉണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവളിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു ഇവളിങ്ങനെ ഇട്ടോണ്ട് ആയിങ്ങനെ
0: ഇട്ടുകൊണ്ടിരിക്കണ.
2: ആ, അപ്പൊ അതിന്നൊരു അവസാനൊന്നും ഇല്ല, ഇങ്ങനെ വിളിക്കും. അപ്പൊ ഞാനിങ്ങനെ കല്ലായിന്ന് പറഞ്ഞാൽ തന്നെ സാറിനറിയൂ അതിനെ കൊണ്ട് ഇത് ഞമ്മളാന്നുള്ളത്. നീ തന്നെ സംസാരിക്കുന്നു പറഞ്ഞു. അങ്ങനെ
0: ആയിക്കോട്ടെ, നമ്മുടെ പ്രിയ ശ്രോതാക്കളുമായി സംസാരിക്കാനാണല്ലോ ഇങ്ങനെ ഒരു പരിപാടി. അങ്ങനെ ഷൈന ഇതുപോലെ സംസാരിക്കാൻ ആഗ്രഹിച്ച ഒരാളാണല്ലോ.
2: ആയിക്കോട്ടെ,
0: എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാലും സന്തോഷം കേട്ടോ. അപ്പൊ ഷൈനക്ക് ഏത് പാട്ടാണോ കേൾക്കണ്ടേ, പാടാം. ഓക്കെ, ആ എന്നാ എല്ലാവർക്കും വേണ്ടി ആ പാട്ട് കേൾക്കാം യുവജനോത്സവത്തിൽ. ഓക്കെ, ഞങ്ങളുടെ സ്നേഹാന്വേഷണം അവിടെ എല്ലാവരോടും, സുബുദ്ധരാമയോടും ബാക്കിയുള്ളവരോടൊക്കെ, ബിനീഷ് എല്ലാരും ഇല്ലേ? ആ ബിനി ബിനി. ഓക്കെ ഓക്കെ, എല്ലാവരോടും കേട്ടോ. ഓക്കെ, താങ്ക് യു.

0: ഹലോ.
1: ഹലോ,
0: ആ നമസ്കാരം വിജിത്തേ, ഇതെവിടെയാണ് സ്ഥലം?
1: മാവൂര് കണ്ണിയറമ്പ്.
0: കണ്ണിപ്പറമ്പിൽ നിന്നാണ് വിജിത്തേ. അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ വീട്ടിലുണ്ട്. പ്ലീസ് അമ്മയ്ക്ക്, അമ്മയോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്നത് കഴിഞ്ഞിട്ട് വൈദി വിചാരിച്ചു.
1: അമ്മക്ക് അമ്മ കുറേ ആയിരുന്നു വിളിക്കുന്നത്.
0: ആണോ? അപ്പം വീട്ടിലിപ്പോൾ അമ്മയ്ക്ക് ഒരാളുടെ സഹായം, മകനുണ്ടപ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടല്ലോ വിളിച്ച് കിട്ടാനൊക്കെ, അല്ലേ?
1: അമ്മന്റെ ചെറിയ ഫോണായിട്ടേ
0: മനസ്സിലായി.
1: ആയിരുന്നു കയ്യിൽ.
0: അതെ, കഴിയില്ല. അപ്പം വിജിത്തുള്ളപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കാത്തിരുന്നത്.
1: അതെ,
0: എന്നിപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ അമ്മയായിട്ട് സംസാരിച്ചിട്ട് എന്നെ ബാക്കി കാര്യം. അമ്മയ്ക്കൊന്ന് കൊടുക്കുവോ. എന്താ അമ്മയുടെ പേരെന്താ?
2: ഹലോ,
0: ആ ഹലോ അമ്മേ, നമസ്കാരം.
2: എന്റെ പേര് സുജാത.
0: സുജാത. അപ്പൊ അമ്മ കുറെ ആ കാലമായി ആഗ്രഹിക്കുന്നു, അപ്പൊ വിജിത്ത് ഉള്ളതുകൊണ്ടാണ് ഇന്ന് സൗകര്യപ്പെട്ടത് അല്ലേ? എന്തൊക്കെയാണ് കണ്ണിപ്പറമ്പിൽ വിശേഷങ്ങൾ?
2: നല്ല വിശേഷം.
0: വിജിത്ത് ഇന്ന് ജോലിക്ക് പോയിട്ടില്ലേ? അതോ ഊണ് വയ്ക്കാൻ വന്നതാണോ?
2: അല്ല, അന്ന് പോയിട്ടില്ല.
0: ആ ഹാ, വിജിത്ത് ഒരാളെ ഉള്ളോ?
2: ഏ
0: അല്ല, ഒരാളെ ഉള്ളു. മോനാ ഒരാളെ ഉള്ളു എന്ന് വെക്കാ.
2: അല്ല അല്ല, മൂന്നാളുണ്ട്.
0: ഇവരൊക്കെ അടുത്തടുത്തുണ്ടോ? ഓക്കെ. അപ്പൊ എന്നും പരിപാടി കേൾക്കുമ്പോൾ വിചാരിക്കും ഒന്ന് വിളിക്കണം വിളിക്കണം.
2: ഓക്കെ.
0: വീട്ടിലാരാ സഹായിക്കാനൊക്കെ? ഉണ്ടോ? ആ, കാര്യങ്ങളൊക്കെ നടന്നു പോവും, ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ. എന്താ മരുമകളുടെ പേരെന്താ?
2: ശ്രീകുട്ടി.
0: ശ്രീകുട്ടി. അപ്പൊ ശ്രീകുട്ടിയോടും വിജിത്തിനോടൊക്കെ ഞങ്ങളുടെ സ്നേഹാന്വേഷണം പറയൂ. നമുക്ക് ഏത് പാട്ടാ കേൾക്കണ്ടേ? അമ്പലപ്പറാവിലെ പാട്ട് അല്ലേ? പി ഭാസ്കരൻ, എം എസ് ബാബുരാജ് ടീമിന്റെ പാട്ടാണ്. പഴയ പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം?
2: ഓ അതെ.
0: ഈ പഴയ അമ്പലപ്പറാവ് സിനിമയൊക്കെ വന്ന കാലത്ത് അത് പോയി കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ
2: സിനിമ
0: അങ്ങനെ കാണാറില്ല. പാട്ടിനോട് പ്രിയമാണ് കൂടുതൽ. അതെ അല്ലേ. അപ്പൊ ഏത്, നമുക്ക് സമയം പോകാനും കാര്യങ്ങൾ അറിയാനൊക്കെ ഉപകാരപ്പെടും. അപ്പൊ ശ്രീകുട്ടി ഭക്ഷണം കഴിക്കാറായി എന്ന് പറയാൻ തുടങ്ങിയിട്ടോ? തുടങ്ങിയോ?
2: ഉള്ളൂ.
0: എന്തായാലും അമ്മേ സന്തോഷം, സംസാരിക്കാൻ കഴിഞ്ഞല്ലോ. പാട്ട് കൊടുക്കാട്ടോ. ഓക്കെ.
2: ശരി.

0: ഹലോ, നമസ്കാരം.
1: ആ നമസ്കാരം സാറേ.
0: എന്താണ് മിനി വിശേഷങ്ങൾ?
1: ഞാൻ സുഖാണ് സാറേ.
0: ആഹാ, എന്തൊക്കെ? കുറച്ച് ദിവസമായി തോന്നുന്നു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു അല്ലേ മിനി?
1: ആ കാത്തിരുന്ന് എനിക്ക് മിഞ്ഞാന്ന് കിട്ടി അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട്.
0: ആണോ? അത് ശരി, അപ്പൊ
1: ആ
0: ഇത്
1: കിട്ടി.
0: സെക്കൻഡ് ബോണസ് ആണല്ലോ.
1: ആ അതൊക്കെ ബോണസ് സാറേ, സന്തോഷം. സാറിന് ഒന്ന് കിട്ടണമെന്നുണ്ട്.
0: അതെ, അതാണ് കാര്യം. ഓക്കെ,
1: അതാണ്.
0: എവിടെയാ സ്ഥലം?
1: തിരൂർ ചെമ്പ്ര.
0: ആ ഹാ ഹാ, നമ്മുടെ വയനാട്ടിലൊരു ചെമ്പ്രയുണ്ട്, മേപ്പാടി ചെമ്പ്രയുണ്ട്, തിരൂർ ചെമ്പ്രയുണ്ട്.
1: നമ്മളെ തിരൂർ ചെമ്പ്രയാണ് സാറേ.
0: ആ ഹാ, പേരാമ്പ്ര ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ചെമ്പ്ര?
1: ആ പേരാമ്പ്ര ഉണ്ട്, വള്ളാഞ്ചേരി ചെമ്പ്ര ഉണ്ട്.
0: ആ, ചെമ്പ്രക്കളിയാണ്.
1: ആ ചെമ്പ്രക്കളിയാണ് സാറേ.
0: ഓക്കെ, മിനി വീട്ടിൽ തന്നെയാണോ അതോ ജോലിക്ക് പോകുന്ന ആളാണോ?
1: ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്. ഞാൻ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലില് ക്ലീനിംഗ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാണ്. 10-21 കൊല്ലമായി. പിന്നെ രണ്ടാൺകുട്ടികളാണ്, ഹസ്ബൻഡും ഉണ്ട്. അപ്പൊ നൈറ്റാണ്.
0: എന്നാ ഒരു പാട്ട് കേട്ട് എന്തായാലും കുറച്ചു നേരം ഉറങ്ങിയിട്ട് പോണം. അതിനു മുമ്പ് ഒരു പാട്ട് കേട്ടാൽ നല്ല ഉറക്കം കിട്ടും.
1: പാട്ട് കേട്ടാൽ നല്ലതാ സാറേ,
0: അപ്പൊ സ്വപ്നം കാണാതെ ഉറങ്ങാൻ പറ്റും.
1: ആ അതെ.
0: ഓക്കെ, എന്തായാലും സന്തോഷം കേട്ടോ.
1: ആ സന്തോഷം.
0: പാട്ട് വേണ്ടത് ഹൃദയമൊരു ക്ഷേത്രത്തിലെ മംഗളം നേരുന്നു.
1: ആ മംഗളം നേരുന്നു. നിന്റെ മക്കൾക്ക് വേണ്ടി.
0: എന്താ അവരുടെ പേരെന്താ?
1: പിന്നെ രാഹുൽ കൃഷ്ണൻ ദുബായിലാണ്, ജിതിൻ ലാൽ. പിന്നെ എന്റെ കുടുംബത്തിനും വേണ്ടിട്ട്.
0: ഓക്കെ, ജിതിൻ നാട്ടിലുണ്ടോ?
1: ആ ജിതിൻ നാട്ടിലുണ്ട്.
0: ജോലി നാളാ?
1: ആ ജോലി. അവന് ഇതാണ് ഫയർ സേഫ്റ്റി. രണ്ടാൾക്കും ദുബായിലാണ്.
0: അപ്പൊ മക്കളൊക്കെ വിളിക്കുമ്പോ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയണേ.
1: ആ പറയാ പറയാ സാറേ, തീർച്ചയായും.
0: അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
1: ആ കേക്കാം കേക്കാം.
0: ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ദ
0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം ഗായത്രി.
1: നമസ്കാരം സാറേ.
0: ഗായത്രി, കുറച്ച് കാലമായി ഒന്ന് സംസാരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് കോള് മിസ്സാവുന്നു അല്ലേ?
1: അതെ അതെ,
0: എന്തൊക്കെയാ വിശേഷം? മുജുകുന്നിൽ
1: സുഖം, നന്നായിട്ട് പോകുന്നു. ഫുൾ
0: ഉഷാറ
1: മഴയാണ്,
0: ആണോ? ഇന്ന് മഴയാണ്,
1: ഇന്ന് ഫുള്ള് മഴ തന്നെ, വെയിലില്ല തീരെ.
0: നമുക്ക് മഴയൊക്കെ അത്യാവശ്യം വേണ്ടേ അല്ലേ? നേരെ വേറെ ആരും സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ?
1: വേറെ അച്ഛനുണ്ട് അമ്മയുണ്ട്. അച്ഛനാണ് ഇവിടെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാള്,
0: അതെയോ? അച്ഛനാണ് ഇതിന്റെ.
1: സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളാണ്.
0: ഗായത്രി വീട്ടിൽ ജോലിക്ക് പോകുന്ന ആളാണോ?
1: ഞാനിപ്പം ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്
0: എന്തിന്?
1: വടകര എഞ്ചിനീയറിംഗ് കോളേജില്.
0: എഞ്ചിനീയറിംഗിലോ?
1: എഞ്ചിനീയറിംഗ് കോളേജില് ലാബ് സ്റ്റാഫായിട്ട്
0: ഓക്കെ.
1: ട്രെയിനിങ് ചെയ്തു.
0: അപ്പൊ ഇന്ന് വീട്ടിലുണ്ട് അല്ലേ?
1: ഓ, ഇന്ന് വീട്ടിലുണ്ട്.
0: അച്ഛന്റെ പേരെന്താ?
1: അച്ഛന്റെ പേര് കരുണാകരൻ.
0: അച്ഛനും അമ്മയാണ് വീട്ടിൽ സ്ഥിരം ശ്രോതാക്കളായിട്ടുള്ളത് അല്ലേ? അച്ഛൻ അവിടെ ഉണ്ടോ?
1: ഓ, അച്ഛനും ഉണ്ട്.
0: എന്നാ അച്ഛനോടൊരു വാക്ക് പറഞ്ഞാലോ.
1: ഓ, പറയാം.
2: ഹലോ.
0: ഹലോ കരുണാരേട്ടാ, നമസ്കാരം.
2: നമസ്കാരം.
0: സ്ഥിരമായിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു മകള്.
2: എനിക്ക് വേറെ പണിയൊന്നുമില്ല.
0: നമുക്ക് ഒരു
2: റേഡിയം പണ്ട് പോയി ആദ്യം ഒരു പുതിയ റേഡിയം മേടിച്ചാണ്.
0: ആണോ? ഓഹോ. അപ്പോ
2: 2 മാസമായിക്കോളൂ.
0: അതിനിടയിൽ കുറെ കാലം കേൾക്കാൻ പറ്റാതെ വിഷമിച്ചു.
2: 5-6 കൊല്ലം കേട്ടാ, 3-4 കൊല്ലം കേട്ടാ. ആദ്യം ആർക്കെ ഉള്ള നല്ലൊരു പാട്ട് കേട്ടാ.
0: അതെ അല്ലേ?
2: ഞാൻ സൂരത്ര ആളാണ്.
0: അതെയോ? അപ്പോ റേഡിയോ ഒരു നല്ലൊരു കൂട്ടുകാരനാണ്. അപ്പോ വീട്ടിലിരിക്കുമ്പോ അതെയോ? അപ്പൊ കണ്ണായിട്ട് മുമ്പേ അങ്ങനെയാണോ അതോ പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നതാണോ?
2: അല്ല, ഇത് പിറവിയിൽ വന്നതാണ്.
0: പിന്നീട് വന്ന് പിറവിയിലുള്ളതാ അല്ലേ? ഓക്കെ.
2: ഇപ്പൊ പാട്ട് മാത്രമേ കേൾക്കാനുള്ളൂ. പിറവിയാണ്.
0: അതെ, അതൊരു നല്ല, എല്ലാ വിവരങ്ങളും കിട്ടും ചെയ്യും, നമ്മുടെ നേരം പോവും.
2: ഞാൻ രാവിലെ 5 AM പറഞ്ഞാൽ 8 മണിക്ക് നിർത്തിയിട്ട് പിന്നെ ഒരു 10 മണിക്ക് പ്രിയതെല്ലാം കേട്ട് പിന്നെ അത് 1 മണി 2 മണി
0: തീർക്കും.
2: 2 മണി തീർക്കും.
0: കൃത്യം ടൈം ടേബിൾ പോലെ ചിട്ടയോട് കൂടിയാണ് നമ്മുടെ കേൾവി.
2: പിന്നെ ഒരു 5 മണിക്ക് പറഞ്ഞാൽ ഒരു 9 ആകുമ്പോഴേക്ക് നിർത്തിക്കാറ്.
0: അങ്ങനെയാണ്. അപ്പൊ പലതരം പരിപാടികളും പിന്നെ വാർത്തയും ഉള്ളത് അതിലുള്ളത് കൊണ്ട് എല്ലാതരം വാർത്തകളും കേൾക്കാനും സൗകര്യപ്പെടും.
2: രാമായണം രാവിലെ

0: അറിയത്തിന് മറ്റേ എമ്മിലൊക്കെ
1: രാമായണം കേൾക്കാൻ വേണ്ടി അല്ലേ,
0: കേൾക്കാൻ വേണ്ടിയിട്ട്.
1: എന്തായാലും താങ്കളുമായി സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ സന്തോഷം കേട്ടോ.
0: ആയിക്കോട്ടെ,
1: മകളൊരു ഹൈ ഇട്ടതുകൊണ്ട് നമുക്ക് കാണാനും അല്ല നേരിട്ട് സംസാരിക്കാൻ പറ്റി. അതെയോ?
0: എന്തായാലും
1: അതെ, അച്ഛന്റെ ആഗ്രഹം മകള് മനസ്സിലാക്കിയാണല്ലോ അതൊക്കെ ചെയ്യുന്നേ. സന്തോഷം. എന്നാ നമുക്ക് പാട്ട് കേൾക്കാം. കലാഭവൻ മണിയുടെ പാട്ട് വേണമെന്ന് പറഞ്ഞു, അനന്തഭദ്രം സിനിമയിലെ പാട്ട് കേൾപ്പിക്കാം കേട്ടോ.
0: ആയിക്കോട്ടെ.
1: അപ്പോ ഞങ്ങള് ഭാര്യയോട് ഞങ്ങള് സ്നേഹാന്വേഷണം പറയണേ. എന്താ പേര് ചേച്ചിയുടെ? പേരെന്താ? ചേച്ചിയോട് പ്രത്യേക സ്നേഹാന്വേഷണം. ഓക്കെ,
0: രണ്ട് മക്കളുണ്ട്.
1: ആ, ഒന്ന് ഗായത്രി
0: അല്ല, മരുമകള്.
1: മരുമകളാ? ഓക്കെ.
0: അവരെ
1: ആ, ഇത് മകന്റെ പേരെന്താ?
0: ശരത്.
1: ശരത്തിന്റെ വൈഫാണ്. മറ്റേ
0: മറ്റേ സനൂപ്.
1: ഓക്കെ, സനൂപ് ഇവിടെ വീട്ടിൽ തന്നെയാണോ?
0: രണ്ടാളും വീട്ടിൽ
1: തന്നെയാണ്. അപ്പൊ എല്ലാവരോടും ഞങ്ങൾ സ്നേഹാന്വേഷണം, നമുക്ക് പാട്ട് കേൾക്കാം.
0: ആയിക്കോട്ടെ.
1: ഓക്കെ.

പിന്നുച്ച ഒരു പച്ച കണ കിട്ടി, ഏഴാത്തി ചിന്തി തോരൊറ്റാലും കെട്ടി.

ഭർത്ത തിന്നുച്ച ഒരു പച്ച കണകെട്ടി ഏഴാക്കി ചിന്തി തോരൊക്കാലും കെട്ടി.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400024440. ഈ നമ്പറിലേക്കാണ് ഹായ് ഇടേണ്ടത്, തിരിച്ചു വിളിക്കാം. ഹലോ, നമസ്കാരം.
1: ഹലോ.
0: ഒന്ന്

0: പരിചയപ്പെടുത്താമോ?
1: ആ സാർ, ഇത് പൂനൂര്, താമരശ്ശേരി പൂനൂര്.
0: ആ മനസ്സിലായി. അവിടെ ആരാ?
1: പൂനൂര് പെരിങ്ങളം വയല്.
0: ആ
1: ഓട്ടോറിക്ഷന്റെ വർക്ക്ഷോപ്പ് നടത്തുന്ന
0: ആ
1: ആരാണ്? സന്തോഷം എന്നാണ് പേര്.
0: സന്തോഷിന്റെ വർക്ക്ഷോപ്പ് എന്നാണ് ഇപ്പോൾ കോള് വന്നുകൊണ്ടിരിക്കുന്നത്.
1: അതെ അതെ അതെ.
0: ഓക്കെ. ആ പ്രദേശത്തുള്ള വണ്ടികളൊക്കെ കൂടുതലും സന്തോഷത്തേക്കാണോ വരുന്നത്?
1: ആ പ്രദേശത്ത് നിന്നും. ആ അതെ അതെ, ഞങ്ങൾ BS6 പുതിയ അപ്ഡേഷനിലേക്ക് ചെയ്യുന്ന ആൾക്കാരാണ്.
0: ആ
1: സെൻസർ ഉള്ള വണ്ടികളും പിന്നെ നമ്മളെ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ചെയ്യുന്നതാണ്.
0: ആ ഹാ ഹാ ഹാ. അപ്പോൾ ഈ പുതിയ ഭാരത് 6 സ്റ്റേജിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള കൺവെർഷൻ വണ്ടികളും വരും അല്ലേ?
1: അതെ അതെ അതെ. അപ്പോൾ നമ്മൾ സർവീസും ചെയ്യുന്നുണ്ട്. മഹേന്ദ്രന്റെ സർവീസ് ഉണ്ട്,
0: ആ
1: അതുപോലെ ത്യാഗിന്റെ സർവീസ് ഉണ്ട്.
0: അപ്പോൾ അത്യാവശ്യം തിരക്കുള്ള പണിയ സ്ഥലമെന്നർത്ഥം.
1: അതെ അതെ, അത്യാവശ്യം വർക്കുണ്ട്. ഞങ്ങളൊരു 4 പേരുണ്ട്.
0: ഓക്കെ. അപ്പൊ ഈ ഇലക്ട്രിക് കൂടുതലും ഡീസലുകളൊക്കെ റീപ്ലേസ് ചെയ്ത് ഇലക്ട്രിക് കൂടി കൂടി വരുന്നുണ്ടല്ലോ അല്ലേ?
1: ഓ ഉണ്ടുണ്ട്. നമ്മൾ 30 വർഷമായി ഇവിടെ.
0: അതെ. ഓ, അത്രയും പഴയ വർഷോപ്പാ അല്ലേ?
1: അതെ അതെ. ഞാൻ ഇവിടെ അല്ല, ശരിക്ക് എന്റെ നാട് കൊല്ലത്താണ്.
0: ആ
1: ഞാൻ പിന്നെ ഇവിടെ വന്ന് സെറ്റിൽ ആയതാണ്. അപ്പം മക്കളും 2 കുട്ടികളുണ്ട്. ഭാര്യയും എല്ലാം കൂടെ ഒരുമിച്ചാണ്. മോള് മൂത്തവള് PG ക്കാണ്. രണ്ടാമത്തെ ആള് പിന്നെ +2 കഴിഞ്ഞ എല്ലാത്തേക്ക്
0: പോകുന്നു, വർക്ക് ചെയ്യുന്നു, പഠിക്കുന്നു അല്ലേ?
1: അതെ അതെ അതെ.
0: അങ്ങനെ കൊല്ലത്തുകാരൻ പൂനൂർക്കാരനായി.
1: അതെ, പൂനൂർക്കാരനായി. സ്ഥലമൊക്കെ വാങ്ങി, ചെറിയൊരു 5 സെന്റ് സ്ഥലമൊക്കെ വാങ്ങി, ചെറിയ
0: സെറ്റിലായി. സന്തോഷം. എന്തായാലും നമ്മളെ നാട് നമ്മളെ സ്വീകരിക്കുന്നു, നമ്മൾ നാടിനെ ചേർത്ത് നിർത്തുന്നു. അപ്പൊ പിന്നെ നമുക്ക് എല്ലാം അവിടെ തന്നെ നിൽക്കാം.
1: 100%, 100%. നല്ല സഹകരണമാണ്.
0: അതെ, അതുകൊണ്ടാണല്ലോ 30 കൊല്ലമായിട്ട് നമ്മുടെ ഒരു സ്ഥലത്ത്
1: താമസിക്കുന്നത്. ഒരു 20 പിള്ളേർ പഠിച്ചുകൊണ്ട് പോയി പല സ്ഥലത്തും വർക്ക്ഷോപ്പ് തുടങ്ങിയവരുണ്ട്.
0: അതൊക്കെ അപ്പൊ അത്രയും അവർക്കൊക്കെ ഒരു ഉപജീവന മാർഗമായി അതൊക്കെ.
1: അതെ, ഒരുപാട് മാറ്റങ്ങൾ.
0: നല്ല കാര്യം.
1: നല്ല സപ്പോർട്ടാണ്, നല്ല സപ്പോർട്ടാണ്, കൂടെ നിൽക്കും. അതാണ് എന്റെ ഒരു ഗുണം.
0: അപ്പൊ അതിനെ ചേർത്ത് നിർത്താനുള്ള ഒരു മനസ്സ് താങ്കൾക്ക് ഉണ്ട് എന്നുള്ളതാണല്ലോ ഇത്രയും പേര് കൂടെ നിൽക്കുന്നതിന്റെ ഒരു സൂചന.
1: 100%. 30 വർഷമായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കണമെങ്കിലും
0: അതെ,
1: പിന്നെ നമ്മളുടെ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ പോകണമെന്നുണ്ടെങ്കിലും.
0: അതെ, ആ ഒരു ഇന്റഗ്രിറ്റി അല്ലേ, നമ്മുടെ ആത്മാർത്ഥത വളരെ പ്രധാനമാണ്.
1: അതെ അതെ, ഉറപ്പല്ലേ. ഒരുപാട് ഒരുപാട് നമ്മൾ നല്ലവരാ, നല്ലവരും തന്നെ പറയാം.
0: ഓക്കെ, സന്തോഷം സന്തോഷം. എന്തായാലും
1: നമ്മൾ നല്ലോണം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ
0: അതാണ് എല്ലാം പരസ്പരം നമുക്ക് സഹായത്തോടു കൂടിയും വളരാനുള്ള അവസരങ്ങൾ അതൊക്കെ തന്നെയാണ്. അതെ, വിനിയോഗിക്കണം. അതിനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. അതിനുള്ള ഒരു എന്താ പറയാ, വീക്ഷണം, ഒരു ഏകാഗ്രതയും കൂടെ നമുക്ക് വേണം പ്രവർത്തനിക്കാനല്ലേ. അതെ, ഒപ്പമുള്ളവരെ കാര്യം കൂടെ നോക്കാനും, അതെ, അവരെ കൂടി ഇതിനോടൊപ്പം വളരാനും ഉള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു മനസ്സും കൂടി വേണം. സന്തോഷം. എന്തായാലും സന്തോഷം, പരിചയപ്പെട്ടതിൽ സന്തോഷം. റേഡിയോ കേട്ട് ആവേശം കൊണ്ട് ഓട്ടോറിക്ഷകൾ തനിയെ ഓടിപ്പോന്നൊന്നുമില്ലല്ലോ അല്ലേ?
1: ഇല്ല, അതൊന്നുമില്ല. വണ്ടിക്കാർക്കൊക്കെ അതൊരു
0: നല്ല സന്തോഷം. അപ്പൊ നമുക്ക് സുജാതയിലെ പാട്ടാണ് പറഞ്ഞത്. ഓ, ഞങ്ങൾക്കാണ് അതിനേക്കാൾ നിങ്ങളെ പോലെയുള്ള പ്രിയ ശ്രോതാക്കളുമായിട്ട് സംവദിക്കാനുള്ള ഒരു ഓരോ അവസരവും ഞങ്ങളെ അതേപോലെ സന്തോഷിപ്പിക്കുന്നു, ആഹ്ലാദിപ്പിക്കുന്നു. സുജാതയിലെ ഏത് പാട്ടാ വേണ്ടേ? സുജാതയിലെ കാളിദാസിന്റെ കാവ്യഭാവനയുണ്ട്, ആശ്രിത വത്സലനെ, താലിപ്പൂ വീലിപ്പൂ, സ്വയംവര ശുഭദിന മംഗളങ്ങൾ, ആയിക്കോട്ടെ, താലിപ്പൂ വീലിപ്പൂ കൊടുക്കുക കേട്ടോ. എന്നാൽ എല്ലാവരോടും ഞങ്ങൾ സ്നേഹാന്വേഷണം, പാട്ട് കേൾക്കാം.
1: ഓ ഓ, പറയാം സാർ.
0: ഓക്കെ ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാ, ഒന്ന് പരിചയപ്പെടുത്തൂ.
1: ഗോവിന്ദപുരത്ത് നിന്ന് ജിക്കി റാണി.
0: ആ ഹാ, ജിക്കി റാണി, പറയൂ, എന്തൊക്കെയാ വിശേഷങ്ങൾ?
1: ഓ, നല്ല വിശേഷങ്ങള്.
0: ജിക്കി റാണി, ആ, സന്തോഷമായിരിക്കുന്നു. ഇതുപോലെ കുറെ പേരായിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ. അധികാലമായിട്ട് കുറെ കാലമായിട്ടൊന്നും, ഐ മീൻ, കുറെ മെസ്സേജ് ഒന്നും ഇടേണ്ടി വന്നില്ല അല്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ?
1: പെട്ടെന്നല്ല, ഇതിന് മുമ്പ് ഞാൻ വിളിച്ചിട്ടുണ്ട്.
0: ആണോ? അതെപ്പോഴാ, കുറച്ച് മുമ്പാണോ?
1: ആ, കുറച്ച് മുമ്പ്, ഒരു വർഷമൊക്കെ ആയിണ്ടോ? പിന്നെ കുറച്ച് നിർത്തിയാക്കി.
0: ആ, അതെ അതെ,
1: വിളിക്കാന്ന് പറഞ്ഞിട്ട്.
0: അപ്പൊ അങ്ങനെ, എന്തായാലും പ്രിയ ശ്രോതാക്കളുടെ ഒരു സഹകരണം വളരെ പ്രധാനമാണ്. കാരണം പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കണമെങ്കിൽ നമ്മൾ പഴയ ആൾക്കാർ ഇതുപോലെ ഒരു ഒരു നിയന്ത്രണം അല്ലേ, സ്വയം നിയന്ത്രിച്ചാലേ നടക്കൂ. അപ്പൊ താങ്കൾ അതുപോലെ ഒരു ആത്മസംയമനം കാണിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇതൊരു നല്ല മാതൃക കൂടിയാണ് പലർക്കും. ഒരുപാട് പേര് അല്ല, ഞാൻ ആ നിലയ്ക്ക് പലരും നമ്മളെ നന്നായി, നമ്മളോട് നന്നായി സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പരിപാടി ശ്രദ്ധിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഇത്രയോ വർഷങ്ങളായിട്ട് പങ്കെടുക്കാത്ത പുതിയ പുതിയ ആൾക്കാരെയാണല്ലോ നമ്മൾ അധികം സംസാരിക്കാനൊക്കെ കിട്ടുന്നത് ഇപ്പോൾ അല്ലേ. എന്തൊക്കെയാ, വേറെ എന്താ വിശേഷം? കഴിച്ചിട്ടില്ല, ഒന്ന് ചൂടൊന്നും ആറിക്കോട്ടെ അല്ലേ. അതെ, അപ്പൊ കറക്റ്റ് പാകായിരിക്കും. കറി കറി ആരെങ്കിലും ഉണ്ടോ ജിക്ക്? വേറെ കഴിക്കാൻ തനിയുള്ളോ അതോ ആരെങ്കിലും ഉണ്ടോ? ആ ഉണ്ടോ, അദ്ദേഹം ഉണ്ടോ? എന്താ എന്താ പേര്? അദ്ദേഹത്തിന്റെ പേരെന്താ?
1: ഗോപിനാഥ്.
0: ആ ഹാ, അപ്പൊ രണ്ടുപേരുണ്ട്. നമുക്കിന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ആ, ഭ്രമരത്തിലെയോ? കണ്ടിരുന്നോ പടം?

0: ഓ കണ്ടിട്ടുണ്ട്.
1: അത് കണ്ടിട്ട് കുറച്ച് ബുദ്ധിമുട്ടായോ? കുറച്ചൊരു ഹെവി ഇമോഷൻസ് ഒക്കെ ഉള്ളൊരു മൂവിയാണല്ലോ അല്ലേ?
0: മൂവിയാണ്.
1: അതെ. എന്തായാലും അപ്പോൾ രണ്ടുപേരോടും ഞങ്ങളുടെ അദ്ദേഹത്തോട് പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്നേഹാശംസകൾ. നമുക്ക് പാട്ട് കേൾക്കാം.
0: ഭർത്താവ് എപ്പോഴും പാട്ട് കേൾക്കുന്ന ആളാണ്.
1: അതെയോ? അവിടെ ഉണ്ടോ? ഇപ്പോൾ അവിടെ ഉണ്ടോ?
0: ഓ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്.
1: എന്നാ ഒരു ഒരു ഹായ് പറഞ്ഞിട്ട് പാട്ട് കേൾക്കാം.
2: ഹലോ.
1: ആ ഹലോ ഗോപേട്ടാ, നമസ്കാരം.
2: നമസ്കാരം.
1: ആ എന്തായാലും ഇങ്ങനെ ഒരു വാക്ക് പറയാൻ ഒരു അവസരമായല്ലോ ഇതിലൂടെ.
2: ശരി ശരി.
1: എന്നാൽ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ.
2: ഓക്കെ ഓക്കെ ഓക്കെ
1: ഓക്കെ. താങ്ക് യു.
2: ഓക്കെ താങ്ക് യു.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആ, ഇതാരെ, രാജിയാണോ?
1: അതെ, രാജിയാണ്.
0: രാജി, കുറേ കാലമായി കാത്തിരിക്കുന്നു, കിട്ടുന്നില്ല, ഇപ്പം കിട്ടി.
1: അതെ അതെ, കുറേ കാലമായി ഞാൻ ഹായ് ഇടണു,
0: അതെ, ഒന്ന് വിളി.
1: കിട്ടുന്നില്ല.
0: അപ്പോൾ ഒരു ഈറ പിടി, നമ്മളെ നാടൻ, ഇവിടെ നാടൻ ഭാഷയിൽ ഈറ പിടിച്ചു അല്ലേ?
1: അതെ
0: അങ്ങനെയല്ലേ.
1: അതെ, ഞാൻ ഇന്ന് ഞാൻ വോയിസ് ആയിട്ടു കേൾക്കുന്നില്ല, ഇപ്പൊ വോയിസ് വിട്ടു. ആയി കൊറേ പ്രാവശ്യം ഇടുന്നുണ്ട്, കിട്ടുന്നില്ല. മോളൊക്കെ കളിയാക്കുന്നുണ്ട് എന്നെ. അമ്മ ദിവസവും ആയി ഇടുന്നുണ്ട്, എല്ലാരും വിളിക്കുന്നുണ്ട്, അമ്മനെ വിളിക്കണില്ല. പറഞ്ഞിട്ട്
0: എവിടെയാ? കോഴിക്കോട് തന്നെയാണോ?
1: കോഴിക്കോട് തിരുവണ്ണൂർ.
0: ആ ഹാ ഹാ, എന്തൊക്കെയാ വേറെ വിശേഷങ്ങൾ?
1: വിശേഷം എന്താ, നല്ല മഴ തുടങ്ങി ഇവിടെ. വലിയ മഴയില്ല, പക്ഷെ മഴ പെയ്യുന്നുണ്ട്.
0: ക്ലൈമറ്റ്
1: നമ്മള് പുറത്തിറങ്ങാനൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള അങ്ങനൊരു.
0: മൊത്തത്തിൽ ഇന്നലെയൊക്കെ അത്യാവശ്യം നല്ല വെയിലായിരുന്നു അല്ലേ? അല്ലാതെ
1: അതെ അതെ, ഇന്നലെ നല്ല വെയിലായിരുന്നു,
0: മാറി
1: വരാൻ പറ്റില്ലായിരുന്നു. അപ്പൊ
0: പലർക്കും ഈ ക്ലൈമറ്റ് ആരോഗ്യപരമായ കുറെ ബുദ്ധിമുട്ട് പലർക്കും ഉണ്ടാക്കുന്നുണ്ട്.
1: അതെ അതെ, ശരിയാണ്.
0: ഈ ഒരു വർഷ ഋതു ഒക്കെ മാറി, കഠിന വെയിലും കഠിന വർഷവും കൂടി മാറി മാറി വന്നിട്ട് ആൾക്കാർക്കൊക്കെ കുറെ ഇങ്ങനെ പലതരം
1: ശരിയായിട്ടൊരു മഴയില്ല, പുറത്തിറങ്ങാനും പറ്റുന്നില്ല വെയില് കാരണം. സുഖാണോ?
0: ആ, സന്തോഷായിരിക്കുന്നു. ഇവിടെ വർക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നാണോ അതോ വീട്ടിൽ തന്നെയാണോ?
1: വീട്ടിൽ തന്നെയാണ്, ഹൗസ് വൈഫ് തന്നെയാണ്.
0: ഓക്കേ, മകൾ അവിടെ ഉണ്ടോ?
1: ആ, മകള് ജോലിയാണ്, അവളെ വീട്ടിൽ നിന്നാണ് ജോലി.
0: ആ, വർക്ക് ഫ്രം ഹോം അല്ലേ?
1: അതെ അതെ.
0: ഓക്കേ, അപ്പൊ അവരുടെ സമയം ആ വർക്കിന്റെ ഒരു ഗ്യാപ്പിൽ വരുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും റെഡിയാക്കി അമ്മ കൊടുക്കും.
1: ആ അതെ അതെ, രണ്ട് പെൺകുട്ടികളാണ്, ഒരാള് ജോലിക്ക് പോയിട്ടുണ്ട്, ഇനി ഒരാള് വീട്ടിൽ നിന്നാണ് ജോലി ചെയ്യണത്. അപ്പൊ അവർക്ക് രാവിലെ ഉള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ഉച്ച കഴിഞ്ഞാണല്ലോ ഈ ഹൗസ് വൈഫിന് അവർ കുറച്ചൊരു വിശ്രമം, വീണ്ടും വൈകുന്നേരം തുടങ്ങും.
0: വൈകിട്ട് നാല്, വേറെ 4 മണിക്ക് എന്തെങ്കിലും ഡിമാൻഡ്സ് ഉണ്ടോ? 4 മണിയാകുമ്പോ അമ്മ അത് വേണം ഇത് വേണമെന്നുണ്ടോ?
1: ആ ഉണ്ട്, ചെറിയ മോള് ഉണ്ടെങ്കിൽ പറയും, അതെന്താക്കി ലീവ് ദിവസങ്ങൾ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് പറയും. നന്നായിട്ട് പോകുന്നുണ്ട് ഈ പരിപാടിയൊക്കെ, നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാവരുടെ അടുത്തും സംസാരിക്കാനും എല്ലാവരുടെ വിശേഷങ്ങൾ അറിയാനൊക്കെ പറ്റുന്നുണ്ടല്ലോ.
0: അതെ അതെ, കേട്ടിരിക്കുമ്പോ നിങ്ങൾക്കും അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഫീൽ ചെയ്യുമല്ലോ, അവരുടെയൊക്കെ ജീവിതം അനുഭവങ്ങൾ.
1: ഓൾഡ് പാട്ട് കേൾക്കുമ്പോ നമുക്ക് നമ്മളെ പഴയ കാലൊക്കെ ഓർമ്മ വരും.
0: എല്ലാരും
1: ഇങ്ങനെ നല്ല നല്ല പാട്ടാണല്ലോ.
0: അതെ, ആവശ്യപ്പെടുന്നത്.
1: അതെ, ആവശ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് കേൾക്കുമ്പോ തന്നെ നമുക്ക് പഴയ നമ്മളെ സ്കൂളിലെ അതും ഓർമ്മ
0: വരും. സ്വദേശം ഇവിടെ തന്നെയാണ്, കോഴിക്കോട് തന്നെയാണോ?
1: അതെ, കോഴിക്കോട് തന്നെയാണ്.
0: ഓക്കെ,
1: ഞാൻ ബോംബെയിലായിരുന്നു കുറച്ച് കാലം.
0: ആ ഓക്കെ, അവിടെ
1: ബോംബെയിൽ നിന്ന് അവിടെ ഭർത്താവിന് ജോലി.
0: അതെ, പിന്നെ ഇങ്ങോട്ട് വന്ന് കോഴിക്കോട് വന്ന് സെറ്റിൽ ചെയ്തു അല്ലേ?
1: അതെ അതെ, ഇപ്പൊ ഒരു 3 കൊല്ലം ഇവിടെയാണ് സെറ്റിൽ ആയിട്ട്.
0: എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞ സന്തോഷം. മക്കളോടൊക്കും എല്ലാരോടും ഞങ്ങൾ സ്നേഹാന്വേഷം പറയൂ.
1: ഓ, പറയാം, എല്ലാരോടും പറയാം.
0: പണിതീരാത്ത വീടിലെ പാട്ട്, കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് വമ്പിച്ച കാവ്യഭാവന അല്ലേ? MSV.
1: അതെ അതെ അതെ അതെ,
0: വയലാറിന്റെ രചന. MSV സംഗീത, MS വിശ്വനാഥൻ സംഗീതം നൽകി പാടിയ ഗാനം.
1: അതെ അതെ, നല്ല പാട്ടാണ്.
0: ഓ, കേൾക്കാം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓ, വെൽക്കം.

0: നമസ്കാരം സജില.
1: നമസ്കാരം സാർ.
0: എന്തൊക്കെയാ വിശേഷങ്ങൾ? പരിപാടി ഏതാണ്ട് തീരാറായി. എവിടുന്ന ഇത് വിളിക്കുന്നേ? മുണ്ടുപാലം. ഏതാ ഭാഗം? ആ ഇവിടെ കോഴിക്കോടാ. ആ ആ എന്തൊക്കെയാ വിശേഷം? ഉഷാറായിരിക്കുന്നോ? കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാൻ നേരമില്ല അല്ലേ, നമുക്ക് പാട്ട് കേൾക്കാനാണ് ആഗ്രഹം. നീ എത്ര ധന്യലായിരിക്കും നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള പാട്ടല്ലേ. ഓക്കെ, അപ്പോൾ എന്നാൽ പാട്ട് കേൾക്കാൻ ഞങ്ങളെ സ്നേഹാന്വേഷം കൂടിയുള്ളവരോടൊക്കെ പറയൂ.
1: ഓ ആയിക്കോട്ടെ സാർ.
0: ഓക്കെ റൈറ്റ്.

0: Operationalization of Agni and Prithvi missiles and for building indigenous capability in critical technologies through networking of multiple institutions. Dr. Kalam was one of the most distinguished scientists of the country with the unique honor of receiving honorary doctorates from 30 universities and institutions. He has been awarded the coveted civilian awards Padma Bhushan, Padma Vibhushan and the highest civilian award Bharat Ratna. Dr. Kalam became the 11th President of India on 25th July 2002. Aman Yadav, Akashvani News, Delhi.
1: In shooting, India's Isha Singh grabbed the gold medal in the women's 25-meter pistol event of the ISSF World Cup Rifle Pistol Shotgun in Hangzhou, China today. She upstaged Olympic medalist Manu Bhakar, who took the bronze, to complete a double podium finish for India. The 22nd Commonwealth Table Tennis Championship 2026 commenced in New Delhi today. Addressing the inaugural ceremony of the event, Delhi Chief Minister Rekha Gupta said Commonwealth Table Tennis Championships are an inspiration for everyone that will serve to strengthen relations among participating countries. And now before we end the bulletin, the headlines once again. Government introduces Public Examinations Prevention of Unfair Means Amendment Bill 2026 in Lok Sabha. Proceedings in both houses of parliament disrupted amid opposition ruckus. Union Parliamentary Affairs Minister Kiran Rijiju says preventing discussion on such important issues will send wrong message to the country. Global crude oil prices plunge around 6% after United States and Iran pause military strikes. Weather Department forecasts heavy to extremely heavy rainfall in parts of Odisha, Chhattisgarh and Gangetic West Bengal as deep depression forms over Bay of Bengal. Indian shooter Isha Singh clinches gold in women's 25-meter pistol event at ISSF World Cup. Manu Bhakar settles for bronze. And with that, we end the midday news.
2: Akashvani.
3: Kudathile vilakku. എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം രണ്ടാം ഭാഗം. ശബ്ദം നൽകുന്നവർ എം കെ ഗോപാലകൃഷ്ണൻ, പി സി സോമൻ, ശ്രീകല, അരുൺ നായർ, വിനയൻ, മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ.
4: ആഹാ, വല്ല വിധവും പുള്ളി എപ്പിടി കിട്ടി.
5: ആ മാമനോ, ഞാൻ മാമനെ തിരക്കി ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു.
4: ആ ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി വേണ്ട. അലച്ചിൽ ഒപ്പത്തിനൊപ്പമായി. നീ എന്നെ തിരക്കി നാലഞ്ച് ദിവസം വീട്ടിൽ വന്നിട്ടും കാണാനൊത്തോ? അതുപോലെ തന്നെ ഞാനും ഇന്നലെ തൊട്ട് നോക്കുന്നു നിന്നെ ഒന്ന് കണ്ടുപിടിക്കാൻ. ആ നിന്റെ അച്ഛനെവിടെ?
5: അകത്ത് കാണുമായിരിക്കും. വിളിക്കണോ?
4: വേണ്ട വേണ്ട വേണ്ട, നീ അവിടെ ഇരിക്കെ. ഉദ്യോഗം കിട്ടി പിന്നെ ഇപ്പോഴല്ലേ നിന്നെ കാണാൻ പറ്റുള്ളൂ.
5: ഞാൻ ഇത്തവണ നാട്ടിൽ വന്നതേ മാമനെ കാണാനാണ്.
4: എന്താ ജോലിയും ജോലി സ്ഥലവും ഒക്കെ പിടിച്ചോ?
5: ആ നല്ല നാടും നാട്ടുകാരും കൂട്ടുജോലിക്കാരും കൊള്ളാം.
4: സന്തോഷമായി.
5: എനിക്ക് ചിലതറിയണമെന്നുണ്ട്.
4: അതിനെന്താ? ചോദിച്ചാ പോരെ.
5: മാമൻ എനിക്ക് ഉറപ്പ് തരണം ഞാൻ ചോദിക്കുന്നതിന് പതിരില്ലാത്ത നേര് മാത്രമേ മറുപടിയായി പറയൂ എന്ന്.
4: തല പോകുന്ന കാര്യമായാലും ഉള്ളത് വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ഇതുവരെ. ആരോടും? നിന്റെ അച്ഛനോട് ചോദിച്ചു നോക്ക്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഒരു കളവ് പറഞ്ഞിട്ടുണ്ട്, മനസ്സറിയാൻ. പക്ഷേ ആ കള്ളം ഏത് സത്യത്തെക്കാളും വിലപ്പെട്ടതാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു.
5: മാമന്റെ സ്വഭാവം അറിയാവുന്ന കൊണ്ടാണ് ഞാൻ ഓടി വന്നത്. എനിക്ക് ചോദിച്ചേ തീരൂ.
4: ഈ പ്രദർശനം ഇപ്പൊ എന്തിനു ചന്ദ്രാ? അറിയാവുന്നതാണെങ്കിൽ എനിക്ക് എന്താ പറഞ്ഞാൽ?
5: എനിക്കറിയേണ്ടത് എന്റെ അമ്മയെ പറ്റിയാണ്.
4: ആരെ? പാർവതിയോ? അവരെ പറ്റി എന്താ ഇത്ര അറിയാൻ?
5: എന്റെ അമ്മ എന്ന് പറഞ്ഞാൽ മനസ്സിലാകാതെയാണോ മാമൻ ഇങ്ങനെ ചോദിക്കുന്നത്?
4: ഓ, നിന്റെ മരിച്ചുപോയ അമ്മ. അമ്മയെന്ന് കേട്ടാൽ പാർവതി അമ്മയല്ലേ പെട്ടെന്ന് ഓർമ്മിക്കാൻ പറ്റൂ.
5: മരിച്ചയാളിന്റെ കാര്യം മരിച്ചപ്പോഴേ കഴിഞ്ഞു അല്ലേ മാമ? പുകഞ്ഞ കൊള്ളി പുറത്ത്.
4: സങ്കടമുണ്ട് കുഞ്ഞെ, നീ ഇങ്ങനെ കരുതിയാൽ. നിന്നെയും മാധവിയും കാണുമ്പോഴൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞ ആ സാധുവിന്റെ രൂപം മുമ്പിലങ്ങനെ വന്നു നിൽക്കും.
5: എന്റെ അമ്മ എങ്ങനെ മരിച്ചു മാമ? എന്ത് കാരണം കൊണ്ട് മരിച്ചു?
4: ഇതാണോ നീ ഇത്രയും നേരം മടക്കി പിടിച്ചു വച്ചിരുന്ന ചോദ്യം? മറ്റെല്ലാരും മരിക്കുമ്പോൾ ദീനം പിടിച്ചു മരിച്ചു.
5: മാമന്റെ മുമ്പിൽ ഞാൻ എന്നും കുട്ടി തന്നെ, സമ്മതിച്ചു. പക്ഷേ പാലുകുടി മാറാത്ത കുഞ്ഞിനെ പോലെ ഇനിയും എന്നെ കരുതണോ?
4: സംഭവിച്ചതില്ലേ പറയാനൊക്കൂ.
5: അതെ, സംഭവിച്ചത്.

0: സംഭവിച്ചതൊന്നൊഴിയാതെ
1: അറിയാവുന്നത് ഞാൻ പറഞ്ഞു.
0: പലരും പറഞ്ഞ് ആയിരം തവണ കേട്ടത് ഒരിക്കൽ കൂടി കേൾക്കാനല്ല ഞാൻ മാമന്റെ മുമ്പിൽ വന്നത്. ഞങ്ങളുടെ താങ്ങും തണലുമാണ് മാമൻ. മാമൻ അറിയാതെ ഒരു നിസ്സാര സംഭവം പോലും ഈ വീട്ടിലുണ്ടായിട്ടില്ല. എന്നിട്ടാണ് ഇവിടെ നടന്ന കൊല്ലാക്കൊല മൂടിപ്പൊതിയാൻ നോക്കുന്നത്.
1: കൊല്ലാക്കൊലയോ? എന്ത് അസംബന്ധമാണെന്ന് നീ പറയുന്നത്?
0: നാവനക്കിയാൽ നേര് മാത്രമല്ലേ പറയൂ മാമൻ. എന്നാ പറയണം മാമ, അച്ഛന്റെ ക്രൂരതയും സ്നേഹശൂന്യതയും താങ്ങാനാവാതെ ഹൃദയം തകർന്നല്ലേ എന്റെ അമ്മ മരിച്ചത്?
1: സ്വബുദ്ധിയും വിവേകവും കൈവിട്ടു പോയോ ചന്ദ്ര നിനക്ക്?
0: സ്വന്തം കക്ഷിയെ എങ്ങനെയും വാദിച്ചു ജയിപ്പിക്കുന്ന വക്കീലാവുകയാണ് മാമൻ.
1: ഇഷ്ടം പോലെ പരിഹസിച്ചോ, ഞാൻ അതിൽ രസിക്കുകയേ ഉള്ളൂ. ഞാൻ വാദിച്ചിട്ടുണ്ട് അയാൾക്ക് വേണ്ടി, വക്കീലായിട്ടല്ല, പ്രതിയുടെ വേഷം കിട്ടി. ഒടുങ്ങാത്ത വേദനയും ദുരിതവും കൊണ്ട് ഹൃദയം തകർന്ന് ആരെങ്കിലും മരിക്കുമെങ്കിൽ ആദ്യം മരിക്കേണ്ടത് നിന്റെ അച്ഛനാണ്.
0: കൊള്ളാം, നന്നായി. സ്വന്തം ഭാര്യ രണ്ടു വർഷം മുഴുവൻ പടുന്തടിയായി ഒരിടത്ത് അവശനിലയിൽ കിടന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തോന്നാത്തവന്റെ ഹൃദയം അങ്ങ് തകർന്നുപോലും.
1: ഗോവിന്ദപ്പിള്ള വരുത്തത് ആ വിവാഹബന്ധമാണ്. ലക്ഷ്മി അമ്മയോട് അയാൾക്ക് യാതൊരു വെറുപ്പും ഒരിക്കലും ഉണ്ടായിട്ടില്ല.
0: മാവിനോടാണ് വെറുപ്പ്, മാമ്പഴത്തോടല്ല. കൊച്ചിനാളിൽ കുറച്ചധികം കടങ്കഥകൾ മാമനേക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും വേണോ അത്?
1: ജീവിതമേ കടങ്കഥയാകുന്നത് ജീവിച്ചു നോക്കുമ്പോൾ. എന്നെ തന്നെ നോക്കൂ, ഞാൻ അന്നും ഇന്നും എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എന്റെ വിവാഹബന്ധം. ബന്ധുക്കളെല്ലാം സ്നേഹവും സ്ഥായിയുമുള്ളവർ. എന്നെ അവർ തറയിൽ നിർത്താതെയാണ് കൊണ്ടു നടന്നത്. ഇന്നും അവരെ കാണുമ്പം ഇരുകൂട്ടരുടെയും കണ്ണു നിറഞ്ഞു പോകുന്നു. പക്ഷേ എന്ത് ഫലം? ഞാൻ എങ്ങനെ ഇഷ്ടപ്പെടും എന്റെ ഭാര്യയെ? സ്വമനസ്സാലെ ഞാൻ എന്റെ ഉദ്യോഗം നഷ്ടപ്പെടുത്തിയപ്പോൾ അന്നുവരെ സ്നേഹം ചൊരിഞ്ഞ എന്നെ വീർപ്പ് മുട്ടിച്ചിരുന്നവൾ പിണങ്ങിറങ്ങിപ്പോയി. എന്നേക്കുമായി അവളപ്പോ സ്നേഹിച്ചിരുന്നത് ആരെയാണ് ചന്ദ്ര? എന്നെയോ എന്റെ ഉദ്യോഗത്തെയോ?
0: എന്തൊരു അന്തരം! കൈ അല്പമൊന്ന് പൊള്ളിയെന്ന് കണ്ടപ്പോ പിടഞ്ഞ് ചാടി പാഞ്ഞു കളഞ്ഞ മാമിയും ഏത് തീയും തിന്ന് തിന്ന് അതിൽ തന്നെ എരിഞ്ഞടങ്ങിയ എന്റെ അമ്മയും.
1: പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പഞ്ചഭാവമായിരുന്നു ലക്ഷ്മി. എന്തൊരടക്കവും ഒതുക്കവും! ഭർത്താവ് കാണപ്പെട്ട ദൈവമായിരുന്നു അവർക്ക്.
0: എന്നിട്ടാ കാണപ്പെട്ട ദൈവമാണ് ആ സാധുവിനെ ചാകിട്ടെന്ന് കരുതി ഒറ്റയ്ക്ക് എറിഞ്ഞു കളഞ്ഞത്. മരിക്കും മുമ്പ് ഒരു നോക്ക് കാണാൻ കൊതിച്ച ആളയച്ചിട്ട് അങ്ങോട്ടൊന്ന് ചെല്ലാൻ പോലും കൂട്ടാക്കാത്തത്.
1: കൂടിയ കുടുംബത്തിൽ പിടിച്ചു കയറ്റി വലിയവരാൻ വാശിപ്പ് ബന്ധുക്കളെ അങ്ങേ അറ്റം എതിർത്ത് നിന്നിട്ടും ഞാൻ നിർബന്ധിച്ചപ്പോൾ കണ്ണീരും കുടിച്ചിറക്കി ചെന്ന് വിവാഹം കഴിച്ചയാൾ ഒടുക്കം ഇങ്ങനെ എന്റെ വാക്ക് തട്ടിക്കളഞ്ഞത് വിധിയെന്നല്ലാതെ എന്തു പറയും ചന്ദ്ര?
0: വിധി പോലും വിധി! മാമന്റെ അപേക്ഷയും നിർബന്ധവും എല്ലാം തൂത്തെറിഞ്ഞു കളഞ്ഞത് മറ്റൊരുത്തിയുടെ തൊലിമിനുക്കം കണ്ട് മയങ്ങിപ്പോയിട്ടല്ലേ?
1: ഈ നട്ടാൽ കുരുക്കാത്ത നുണ നിനക്ക് ഏത് ദ്രോഹി പറഞ്ഞു തന്നു?
0: അതറിയാവുന്നവരടുത്തേക്ക് ദൈവം എന്നെ അടിച്ചു പായിച്ചു. അത്രയും അറിഞ്ഞാൽ മതി മാമൻ.
1: നീയല്ല നിന്നെ അടിച്ചു പായിച്ച ദൈവം തമ്പുരാൻ പറഞ്ഞാലും ഞാനിത് വിശ്വസിക്കില്ല. പാർവതി, നിന്റെ അമ്മ മരിച്ച എത്ര നാൾ കഴിഞ്ഞാണ് ഇവിടെ വന്നതെന്നറിയാമോ?
0: അവരിങ്ങോട്ട് വന്ന കാര്യം ശരി, പക്ഷേ അച്ഛൻ അങ്ങോട്ട് പോയി തുടങ്ങിയത് അതിന് വളരെ മുമ്പാണെങ്കിലോ?
1: ഒരിക്കലുമല്ല.
0: അങ്ങനെ ഉറപ്പിച്ചങ്ങ് പറഞ്ഞുകളയരുത്.
1: എന്താ ഉറപ്പിച്ചു പറഞ്ഞാൽ? തമ്മിൽ അറിയിക്കാത്ത ഒരു രഹസ്യവും ഞങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഗോവിന്ദപ്പിള്ള പാർവതിയെ ഇവിടെ കൊണ്ടുവന്നത് തന്നെ എന്നോട് ചോദിച്ച് സമ്മതം വാങ്ങിച്ചിട്ടാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം ചന്ദ്ര? ഞാൻ എതിർത്തെങ്കിൽ അത് നടക്കുമായിരുന്നില്ല. എതിർക്കാത്തതോ മുട്ടയിൽ നിന്നും വിരിയാത്ത രണ്ട് അനാഥ കുഞ്ഞുങ്ങളെ കരുതി മാത്രം.
0: അങ്ങനെ ഇരട്ട പാപം പിടിച്ച് തലയിൽ കയറ്റിയ യോഗ്യനാണ് എന്റെ അച്ഛൻ. അങ്ങേയറ്റം സ്നേഹിച്ച രണ്ടുപേരെ ഒന്നിച്ച് വഞ്ചിച്ച മനുഷ്യൻ.
1: എന്നെ വഞ്ചിച്ചെന്നോ? അതും എന്റെ ഗോവിന്ദപ്പിള്ള? ഓർക്കുന്നത് തന്നെ പാപം. അത് സത്യമെങ്കിൽ ഞാൻ കഴുത്തറുത്ത് മുമ്പിൽ വയ്ക്കാം.
0: ആ വിഡ്ഢിത്തം ഇവിടെ ആർക്ക് കാണണം? സ്വാർത്ഥമോഹികൾക്ക് അതുകൊണ്ട് എന്ത് ഛേദം? ഒരു പുഴുകൂടി ചതഞ്ഞു ചാകുന്നു, അത്രേ ഉള്ളൂ.
1: നീ ആയതുകൊണ്ട് ഇതിന് ശേഷം ഞാൻ പറയുന്നില്ല. നമുക്കിനി സംസാരിക്കണ്ട.
0: എനിക്കിനി ഒന്നും ചോദിക്കാനുമില്ല.
1: ഒരു കാര്യം കൂടി സഹിക്കാൻ വയ്യാതെ പറയുകയാണ്. രണ്ടക്ഷരം പഠിച്ച നീ ഇങ്ങനെ കണ്ട കെട്ടുകഥകളും വിഴുങ്ങി നടന്ന ആയുസ് പാഴാക്കരുത്.
0: എന്നെ കുറിച്ച് ദുഃഖിക്കേണ്ട ആരും. പിന്നെ ഒന്നും മറന്നുപോയി, മാമൻ വാങ്ങി തന്ന ജോലിയുണ്ടല്ലോ, ഞാനതങ്ങ് വേണ്ടെന്ന് വെച്ചു.
1: ചന്ദ്ര,
2: അച്ഛാ അച്ഛാ, എനിക്കച്ഛാ കഞ്ഞി കുടിക്കാം.
3: ഞാൻ കുടിച്ചോളാം മോളെ.
2: നേരെ ഒരോട്

0: ഇല്ലേ?
1: എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല മോളെ.
0: ആഹാ, അച്ഛൻ പറഞ്ഞ പോരല്ലോ.
1: മോള് കഞ്ഞി കുടിച്ചോ?
0: അച്ഛൻ കുടിക്കാതെയോ?
1: ചന്ദ്രൻ കുടിച്ചോ?
0: ചേട്ടന് വേണ്ടെന്ന് പറഞ്ഞു.
1: അതെന്താ?
0: ആ, ചേട്ടൻ പുറത്തു പോയപ്പോ കാപ്പി കുടിച്ചിരിക്കും. അച്ഛൻ എണീറ്റേ.
1: വരാം മോളെ.
0: അച്ഛൻ ഇങ്ങനെ ഒരിടത്ത് തന്നെ ആണ്ടുപോണ്ടിരിക്കുന്നത് കൊണ്ടാ വിശപ്പില്ലാത്തത്. അച്ഛനൊന്ന് പുറത്തൊക്കെ ഇറങ്ങി സഞ്ചരിച്ചുകൂടെ? എപ്പോഴും മുനിയെ പോലെ ഇതിനകത്ത് കഴിയേണ്ട കാര്യം?
1: സുഖമില്ലാത്തത് കൊണ്ടല്ലേ മോളെ?
0: സുഖമില്ലെന്ന് ആര് പറഞ്ഞു? ഇനി വല്ല സുഖക്കേടും ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ അടയിരിപ്പാണ്.
1: സുഖക്കേടില്ലാത്തത് കൊണ്ടാണോ നിന്റെ അമ്മ എന്നെ കൊണ്ട് ഈ കഷായമൊക്കെ കുടിപ്പിക്കുന്നത്?
0: ഇങ്ങനെ മറ്റുള്ളവരെ കഷായം കുടിപ്പിക്കുന്ന ആളാണെങ്കിലോ? എത്ര കടുത്ത ദീനമായാലും ഒരൊറ്റ മരുന്ന് കഴിക്കില്ല, അതാ രസം. കാശ് ചെലവായി പോകുന്നതായിരിക്കും പേടി. അച്ഛനോ എനിക്കോ ചേട്ടനോ ജലദോഷം വന്നാ മതി, തുടങ്ങും അമ്മയുടെ ചികിത്സ. കഷായമായി അരിഷ്ടമായി ബഹളത്തോട് ബഹളം.
1: അതിരിക്കട്ടെ, നീ ഇന്നാൾ എന്നോട് പന്തയം കിട്ടിയ കാര്യം എന്തായി?
0: ഓ, അമ്മ കുളിക്കുകയും മുണ്ടുമാറുകയും ചെയ്യുന്ന കാര്യം. ഞാൻ തോറ്റച്ചാ തോറ്റു. ഉച്ചയാകട്ടെ എന്ന് പറയും കാലത്ത്, ഉച്ചയ്ക്ക് പറയും വൈകട്ടാകട്ടെ എന്ന്, പിന്നെ അത് രാത്രി തന്നെ ആകും. ഇനി ഒരു പണിയേ ഉള്ളൂ അച്ഛാ, അത് പറ്റും.
1: ഓ, ഏതാണ് ആ ബ്രഹ്മാസ്ത്രം?
0: ചേട്ടൻ മുമ്പൊരിക്കൽ പരീക്ഷിച്ച് ജയിച്ചതാണ്. ചേട്ടൻ ഒരു ദിവസം പറഞ്ഞു അമ്മ നേരത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ ചേട്ടനും കഴിക്കില്ലെന്ന്. അമ്മ എത്ര വിളിച്ചിട്ടും ചേട്ടന് ഒന്നും കഴിക്കാതെ ഒരേ ഇരിപ്പ്. അമ്മ പേസ് വെച്ചു പോയി. പിന്നെ അമ്മയും മോനും ഒന്നിച്ചിരുന്ന് അങ്ങുണ്ടു. ആ പണി തന്നെ ഞാനും പയറ്റും.
1: എന്നാ ചെലപ്പോ പറ്റിയേക്കും.
0: നമ്മളിങ്ങനെ അമ്മയെ പറ്റി ഓരോ നേരം പോക്ക് പറയുന്നു, പക്ഷെ എന്ത് കഷ്ടമാണച്ച അമ്മയുടെ കാര്യം. ഓ, എണ്ണിച്ചുട്ട് അപ്പം പോലെ കിട്ടുന്ന പെൻഷൻ കൊണ്ട് ഒരു വീട് സന്ധിച്ചു പോണ്ടേ? ചേട്ടന്റെ ശമ്പളം ചേട്ടന് കഴിഞ്ഞുകൂടാനല്ലേ ഉള്ളൂ. എന്നാലോ എന്തിലെങ്കിലും ഒരു കുറവുണ്ടോ? ഓ, ഉള്ളത് വെച്ച് പരിപാലിക്കാൻ എന്തൊരു വൈഭവം. അച്ഛൻ ഇതൊക്കെ എങ്ങനെ അറിയും? പെൻഷൻ വാങ്ങിച്ച് അമ്മയുടെ കൈ കൊടുത്താ പിന്നെ ഒന്നും ശ്രദ്ധിക്കാത്ത പുള്ളിയല്ലേ?
1: ആഹാ, അമ്മയുടെ കൂടെ കൂടി മോളും അങ്ങ് വലിയ കാര്യസ്ഥയായി പോയല്ലോ.
0: നേര് പറയല്ലേ അച്ഛ, പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഇതിന്റെ ഊടും മക്കടിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. വീട്ടിൽ നിന്ന് തുടങ്ങിയത് പിന്നെയല്ലേ അമ്മ ചുമക്കുന്ന ചുമട് എന്തൊന്നും പിടികിട്ടുള്ളൂ. ഹോ, അവിടൊന്നും ഇവിടൊന്നും കടം കൊണ്ടും മറിച്ചും തിരിച്ചും. ഹോ, എന്ത് പെടാപ്പെടാൻ ആ പാവ അനുഭവിക്കുന്നത്.
1: പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ നിന്റെ അടുത്ത്?
0: ചോദിക്കുന്നതൊക്കെ പിന്നെ, കഞ്ഞുടിക്കാൻ വാ അച്ഛ.
1: വരാമെന്ന് പറഞ്ഞില്ലേ മോളെ? ആ പിന്നെ എന്ത് ചോദിച്ചാലും ഉള്ളിൽ തോന്നുന്നതേ ഉത്തരം പറയാവൂ, ഒന്നും ഒളിക്കാതെ.
0: ഞാൻ അച്ഛനോട് എന്ത് ഒളിച്ചു വെക്കാൻ?
1: ഞാൻ നിന്നോടൊരു തെറ്റ് ചെയ്തു, കടുത്ത തെറ്റ്, പൊറുക്കാൻ വയ്യാത്ത അപരാധം.
0: ഇതെന്ത് പാട്? അച്ഛൻ എന്നോട് തെറ്റ് ചെയ്തെന്നോ?
1: ചെയ്തെന്നു വെക്കേ.
0: ഓ, അങ്ങനെ.
1: ഞാൻ നേരം പോക്ക് പറയുകയല്ല മോളെ.
0: അല്ലെങ്കിൽ പിന്നെ?
1: കാര്യമുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ സങ്കല്പിക്ക്, എന്നിട്ട് അതിനുശേഷം ഞാൻ ഇതുവരെ നിനക്ക് ഗുണമല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല.
0: അതെ, എന്തായാലും കേട്ടുകളയാം, സങ്കല്പമല്ലേ.
1: ഞാൻ ചെയ്ത അപരാധം വളരെ വർഷം കഴിഞ്ഞേ നീ മനസ്സിലാക്കുന്നുള്ളൂ.
0: ഏ, അപരാധം ചെയ്തെന്നോ?
1: നീ ശ്രദ്ധിച്ചു കേൾക്ക്, അതും ഇതും പറയാതെ.
0: കേട്ടു.
1: അങ്ങനെ മനസ്സിലാക്കുമ്പോ നീ അപരാധത്തിനോ വില കൽപ്പിക്കുക അതോ ഞാൻ ചെയ്ത നന്മയ്ക്കോ?
0: അത് ഓരോന്നിന്റെ കൂടുതൽ കുറവ് പോലെ ഇരിക്കും. ചിലപ്പോൾ തെറ്റ് വളരെ വലുതും നന്മ നന്നേ ചെറുതായിക്കൂടെ.
1: തെറ്റ് എത്ര വലുതായാലും ഉണ്ടായ ഗുണവും അത്രയ്ക്ക് വലുതാണെങ്കിൽ തെറ്റ് മറക്കാൻ കഴിയില്ലേ മോളെ നിനക്ക്?
0: അപരാധത്തിലല്ലേ അച്ഛ സാധാരണ മനുഷ്യരുടെ കണ്ണു തറയ്ക്കുന്നത്.
1: തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ടോ മോളെ? അപ്പോ തെറ്റ് മറക്കാനല്ലേ എളുപ്പം? നീ ഒന്നോർക്കണം, സ്നേഹമൊന്നുകൊണ്ട് മാത്രം ചെയ്യാത്ത തെറ്റ് ചുമലിൽ കയറ്റി അന്യരെ രക്ഷിക്കാൻ മടിക്കാത്തവരുമുണ്ട് കുഞ്ഞേ ഈ ലോകത്ത്.
0: അച്ഛ ഇതൊക്കെ എന്തിനാലോചിക്കുന്നു? ആരെങ്കിലും തെറ്റ് ചെയ്യട്ടെ, ആരെങ്കിലും ഗുണം അനുഭവിക്കട്ടെ, നമുക്കെന്ത്?
1: നീയാണെങ്കിൽ തെറ്റ് മറക്കുകയല്ലേ മോളെ?
0: മനുഷ്യരെ പോലെയല്ലേ അച്ഛാ ഞാനും.

0: ആട്ടെ, ഇത് ഏതവന്റെ കാര്യം?
1: തെറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് മോളെ, നിങ്ങളോടാണ് ചെയ്തത്. നീ പൊറുക്കുകയില്ല മോളെ, ഈ അച്ഛന്റെ തെറ്റ്.
0: അയ്യോ, എന്താ അച്ഛാ ഇത്ര നേരവും പറഞ്ഞത്? ഇല്ലച്ഛാ, ഞാൻ എന്തോ ധരിച്ചു പോയി. ഞാൻ അച്ഛന്റെ എന്ത് തെറ്റും പൊറുക്കും, എന്തും ഏതും.
1: ഇല്ല മോളെ, ആരും പൊറുക്കുകയില്ല. നീ ആദ്യം പറഞ്ഞതാ ശരി, സത്യം, സാക്ഷാൽ സത്യം.
2: കുടത്തിലെ വിളക്ക്, എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം രണ്ടാം ഭാഗം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഗോവിന്ദപിള്ള എം കെ ഗോപാലകൃഷ്ണൻ, കേശവപിള്ള പി സി സോമൻ, പാർവതിയമ്മ ശ്രീകല, ചന്ദ്രൻ അരുൺ നായർ, രാഘവൻ വിനയൻ, മാധവി മിനി ചന്ദ്രൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം.
3: ഈ തുടർ നാടകത്തിന്റെ മൂന്നാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അഫ്സാന എന്ന ആൽബത്തിലെ ഗസലുകൾ കേൾക്കാം.

0: ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45. FM പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ന്യൂഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷം ബഹളം. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിച്ച് ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. സപ്ലൈകോ ഓണം മേളകൾക്ക് August 8 തുടക്കമാകും. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള IIMC കോട്ടയം ക്യാമ്പസിൽ മലയാളം ജേർണലിസം PG ഡിപ്ലോമ കോഴ്സിലേക്കുള്ള അന്തിമ സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 29. അടുത്ത മാസം 2 നടക്കുന്ന സെറ്റ് പരീക്ഷയുടെയും അഡ്മിറ്റ് കാർഡ് lbscenter.kerala.gov.in ൽ നിന്നും ഡൌൺലോഡ് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ഇത് തപാൽ മാർഗം ലഭിക്കുന്നതല്ല. ISSF ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ ഇഷാ സിംഗിന് സ്വർണ്ണ മെഡൽ. വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിലാണ് മെഡൽ നേട്ടം. ബംഗാൾ ഉൾക്കടൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. FM പ്രധാന വാർത്തകൾ ഇനി 3:58.
1: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura.
2: Aagashavani 103.6 Real FM. Your choice. Shrodakal WhatsApp ilude aavashyapetta gaanangal.
0: തത്സമ ഇഷ്ടഗാന പരിപാടി യുവ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് മെസ്സേജുകൾ അയക്കാം. മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 9400224440 9400224440. ഫാറൂഖ് കോളേജിൽ നിന്നും അബ്ദുൽ നാസിർ KM ആണ് ആദ്യഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജാലകം എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പ് എഴുതി, MG രാധാകൃഷ്ണൻ ഈണം നൽകി, യേശുദാസ് പാടിയത്.
3: Volkswagen Virtus 4 വാർഷികം.

0: ഫോക്സ് വാഗൺ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ് വാഗൺ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ് വാഗൺ ഷോറൂം സന്ദർശിക്കൂ.
2: കുന്ദമംഗലത്ത് നിന്നും ബൈജു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. എന്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്. രചന ബിജു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

0: രാത്രി 12 മണിക്കും സ്മാർട്ട് ഫോൺ വാങ്ങണം.
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവേഴ്സിൽ ഐഫോൺ, സാംസങ്, ഓപ്പോ, വിവോ തുടങ്ങി പ്രമുഖ ബ്രാൻഡുകൾക്ക് മറ്റെങ്ങുമില്ലാത്ത കുറഞ്ഞ പ്രൈസ്,
0: കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് യു പി ഐ ഓഫറുകളും.
1: 28-29 കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: കൈതപ്രം എഴുതി ജോൺസൺ ഈനം നൽകി. ചിത്ര പാടിയ ഗാനം ചിത്രം ചമയം. ഈ ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് തിരൂരിൽ നിന്നും സബീഹ.

0: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിലിൽ ഉറപ്പ് ക്യാഷ് ബാക്ക് വൗച്ചർ
1: 10,000 രൂപ മുതൽ 100,000 മുകളിൽ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്കൊപ്പം 22,500 രൂപ വരെ ക്യാഷ് ബാക്ക്.
0: 28-29 കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ
1: ഷോപ്പ് ചെയ്യാം രാത്രി 12 വരെ.
0: പഴയ ലാപ്ടോപ്പ് ഇനി മാറ്റിക്കൊള്ളൂ.
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിലിൽ ലാപ്ടോപ്പുകൾക്ക് സ്പെഷ്യൽ പ്രൈസ്. സ്റ്റഡി, ഓഫീസ്, ഗെയിമിംഗ് എല്ലാത്തിനും കിടിലൻ ഓഫറുകൾ.
0: രാത്രി 12 വരെ ഷോപ്പ് ചെയ്യാം. പ്രിന്ററിലും സ്പെഷ്യൽ ഓഫർ.
1: 28-29 കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: തിക്കോടിയിൽ നിന്നും ധ്യാൻ, ഐതിഹ് ആതിര, മഞ്ജുള എന്നിവരുടെ ഇഷ്ടഗാനമാണ് യുവ ചോയ്സിൽ ഇനി ഇടനാഴിയിൽ ഒരു കാലച്ച എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ONV കുറുപ്പ്, സംഗീതം ദക്ഷിണമൂർത്തി.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി, കോഴിക്കോട്.
2: കൊയിലാണ്ടിയിൽ നിന്നും അജിത് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

0: നമ്മുടെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ നടത്തില്ലേ?
1: പ്രമുഖ ബ്രാൻഡുകളുടെ എസികൾക്കൊപ്പം ഫ്രീ എയർ ഫ്രയർ അല്ലെങ്കിൽ 2500 ക്യാഷ് ബാക്ക്,
0: സ്റ്റെബിലൈസർ, ഫ്രീ ഇൻസ്റ്റലേഷൻ, ഗ്രീൻ എക്സ്ചേഞ്ച്, 000 ഓഫർ.
1: 28-29 കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: ഇനി നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് തിക്കോടിയിൽ നിന്നും ജിജില രാജീവൻ.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഭർത്താവ് വിജിത്തിനു വേണ്ടി കരുവശ്ശേരിയിൽ നിന്നും സബിത ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. വിഷ്ണുലോകം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: ബ്ലൂടൂത്ത് ഇയർഫോണിൽ 86% അപ്പൊ ഷോപ്പിംഗ് വിട്ടുകളെ പറ്റില്ലല്ലോ.
1: വിട്ടുകളയരുത്, രാത്രി 12 മണി വരെ സമയമുണ്ട്.
0: സ്മാർട്ട് വാച്ച്, ഹെഡ്ഫോൺ, സൗണ്ട് ബാർ, സ്പീക്കർ തുടങ്ങി എല്ലാത്തിനും ഹെവി ഡിസ്കൗണ്ട്.
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ
0: 28-29 കോഴിക്കോട് മൈ ജി ഫീച്ചർ ഷോറൂമുകളിൽ.
2: അഥർവം എന്ന ചിത്രത്തിന് വേണ്ടി ONV എഴുതി, ഇളയരാജ ഈണം നൽകി ചിത്ര പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്

0: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: കുവൈത്തിൽ നിന്നും നിധിൻ, മഞ്ജുഷ എന്നിവരുടെ ഇഷ്ടഗാനം കേൾക്കാം. പവിത്രം എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പെഴുതി, ശരത് ഈണം നൽകി, യേശുദാസ് പാടിയത്.

0: കത്തി,
1: ചോപ്പർ, മിക്സർ ഗ്രൈൻഡർ, എയർ ഫ്രൈയർ, ഇലക്ട്രിക് കെറ്റിൽ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, ഗ്യാസ് സ്റ്റവ് തുടങ്ങി കിച്ചൺ അപ്ലയൻസുകൾക്ക് വമ്പൻ ഓഫറുകൾ.
0: 28-29 കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: മാങ്കാവിൽ നിന്നും അഭിലാഷിന്റെ ഇഷ്ടഗാനം കേൾക്കാം. തലയണ മന്ത്രം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത് രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ യുവ ചോയ്സ് പൂർണ്ണമാകുന്നു.
1: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: FM പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ന്യൂഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭ 5 മണിവരെയും രാജ്യസഭ 5:15 വരെയും നിർത്തിവച്ചു. പരീക്ഷാ ചോദ്യപേപ്പർ ചർച്ചയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോ APJ അബ്ദുൾ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിച്ച് ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. സപ്ലൈകോ ഓണമേളകൾക്ക് August 8 തുടക്കമാകും. അടുത്ത മാസം 2 നടക്കുന്ന സെറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് lbscenter.kerala.gov.in ൽ നിന്നും ഡൌൺലോഡ് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ഇത് തപാൽ മാർഗം ലഭിക്കുന്നതല്ല. അനർഹമായി ഭൂമി കൈയേറ്റിയവരെ ഒഴിപ്പിക്കാനുള്ള ശക്തമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. ഇക്കാര്യത്തിൽ ജനങ്ങളുടെ പിന്തുണയുണ്ടാകണമെന്നും മന്ത്രി. ISSF ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ ഇഷാ സിംഗിന് സ്വർണ്ണമെഡൽ. വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിലാണ് മെഡൽ നേട്ടം. ബംഗാൾ ഉൾക്കടൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ പ്രളയസമാന സാഹചര്യം. ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ തുടരുന്നു. കേരളത്തിൽ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.
1: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
0: അല്പസമയത്തിനുള്ളിൽ

0: രാത്രി 12 മണിക്കും സ്മാർട്ട് ഫോൺ വാങ്ങണം.
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 hours ഐഫോൺ, സാംസങ്, ഓപ്പോ, വിവോ തുടങ്ങി പ്രമുഖ ബ്രാൻഡുകൾക്ക് മറ്റെങ്ങുമില്ലാത്ത കുറഞ്ഞ പ്രൈസ്,
0: കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് UPI ഓഫറുകളും.
1: 28-29 കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: Music Nice.

0: 10,000
1: രൂപ മുതൽ 100,000 മുകളിൽ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്കൊപ്പം 22,500 രൂപ വരെ ക്യാഷ് ബാക്ക്.
0: 28-29 കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ
1: ഷോപ്പ് ചെയ്യാം രാത്രി 12 വരെ.
2: മ്യൂസിക് മിക്സ്.

0: ഫോക്സ് വാഗൺ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ് വാഗൺ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ് വാഗൺ ഷോറൂം.

0: ദർശിക്കൂ.
1: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
2: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: ഞാറ്റുവേല.
3: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
5: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
3: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പരമ്പരയുടെ 7-ാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഓണത്തിന് കൂടുതൽ തിളക്കവും പ്രതീക്ഷയും ആരോഗ്യവും ഒത്തുചേരലും വരുമാനവുമൊക്കെ മുന്നിൽ കണ്ടാരംഭിച്ച പച്ചക്കറി കൃഷി വിളവെടുപ്പിന് സജ്ജമാകുകയാണ്. ഈ കൂട്ടായ കൃഷിയിൽ തങ്ങളുടെ കൃഷിയിടങ്ങളെ വളരെ ശ്രദ്ധാപൂർവം പരിചരിച്ച വീട്ടമ്മമാരെ സംബന്ധിച്ച് വിളകൾ കായ്ഫലത്തിലേക്ക് അടുക്കുകയാണ്. പൂവും കായും വന്നതിന്റെ സന്തോഷത്തിലുമാണവർ. വാണിജ്യ കൃഷിക്കാരും ഏറെ സന്തോഷത്തിലാണ്. മഴയുടെ കാഠിന്യം അധികം ഏൽക്കാത്തത് വിളകളെ അപ്രതീക്ഷിത വിളവിലേക്ക് എത്തിക്കുമെന്ന പ്രതീക്ഷയിലുമാണ്. ഓണക്കാല പച്ചക്കറികളുടെ നടീൽ ആരംഭിച്ചതുമുതൽ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും വേണ്ട പരിചരണം നൽകുകയും ചെയ്തതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ എല്ലാ കൃഷിയിടങ്ങളും വിളവിലേക്ക് എത്തി നിൽക്കുന്നത്. വിളവെടുക്കുന്നതിന് തൊട്ടു മുൻപ് വരെയും നല്ല നിരീക്ഷണത്തിനൊപ്പം കീടനിയന്ത്രണ മാർഗങ്ങളും ചെയ്യേണ്ടതുണ്ട്. ഇതേക്കുറിച്ചാണ് ഇന്ന് 7-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. വിളവെടുപ്പിന് പാകമാകുന്ന പച്ചക്കറി വിളകളിലെ കീടനിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ എൻഡമോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നിത്യ പി ആർ.
6: ഓണത്തിനായിട്ട് കർഷകർ പല വിളകളിപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിളകൾ പൂക്കാനും കായ്ക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പം കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് വിളവിന് സാരമായി ബാധിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് കീടങ്ങളുടെ ആക്രമണമാണ്. അപ്പോൾ പച്ചക്കറികളിൽ പലതരത്തിലുള്ള കീടങ്ങളുടെ ആക്രമണം ഉണ്ടാവാറുണ്ട്. നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ ഉണ്ടാവാറുണ്ട്. പിന്നെ കായതുരപ്പൻ, മണ്ടരി, ഇല ചുരുട്ടിപ്പുഴു, അങ്ങനെ പലവിധ കീടങ്ങളുടെ ആക്രമണം നമ്മൾക്ക് വിളകളിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കൂടുതലായി ഓണത്തിന് കർഷകർ കൃഷി ചെയ്യുന്നത് വെണ്ട, പയർ, വെള്ളരി വർഗ്ഗത്തിൽപ്പെടുന്ന പാവൽ, അങ്ങനെയുള്ള വിളകളായിരിക്കും. അപ്പോൾ ഈ വിളകളിലെല്ലാം തന്നെയും കായതുരപ്പന്മാർ, ഇല ചുരുട്ടിപ്പുഴു, വണ്ടുകളുടെ ആക്രമണം, നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളായിട്ടുള്ള മുഞ്ഞ, വെള്ളീച്ച, ഇലപ്പീൻ തുടങ്ങിയ കീടങ്ങൾ വരാറുണ്ട്. അപ്പം ശരിക്കും നമ്മളിപ്പോൾ പൂത്ത് നിൽക്കുന്ന വിളകളാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കതിൽ ഇടവിട്ട് നമുക്ക് ഒന്നിരാടം മഴ രാത്രിയിലൊക്കെ പെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഉഷ്ണമുള്ള കാലാവസ്ഥയാണ് നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ കാലാവസ്ഥയിൽ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെ ആക്രമണം വളരെ രൂക്ഷമായി കണ്ടുവരുന്നുണ്ട്. പയറിലാണെങ്കിൽ മുഞ്ഞ വരുന്ന സമയത്ത് നമ്മളുടെ പൂത്ത് നിൽക്കുന്ന ആ ഒരു ശിഖരത്തിൽ അല്ലെങ്കിൽ ആ വള്ളികളിൽ ചെറുതായിട്ട് കായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കായ്കളിൽ എല്ലാം കറുത്ത കളറിലെ ഒരു ചെറിയ പ്രാണി പറ്റിപ്പിടിച്ചിരുന്ന് നീരൂറ്റി കുടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റും എന്ന് പറയുന്നത് അവിടെ ഒരു ചെറിയ കുരുടിപ്പ് പോലെ കാണും. അതുപോലെ ഈ നീരൂറ്റി കുടിക്കുന്നതിൻ്റെ ഫലമായിട്ട് പൂത്ത് നിൽക്കുന്ന വള്ളികളിൽ നിന്ന് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണും. പയറാണെന്നുണ്ടെങ്കിൽ പയർ വലുതാകുന്നതനുസരിച്ച് അതിൻ്റെ സൈസിലെ വ്യത്യാസം വരികയും നമ്മൾക്ക് വിളവ് കുറയുന്നതുമായിട്ടാണ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഈ മുഞ്ഞ വരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒരു കരിമ്പാട പോലെ, ഒരു കറുത്ത പാട പോലെയും കാണപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ഈ മുഞ്ഞ വരാതിരിക്കാൻ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ജൈവ കീട നിയന്ത്രണ മാർഗങ്ങളിലൂടെ

നമ്മൾക്ക് മുങ്ങേനെ നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സംയോജിത കീടനിയന്ത്രണ മാർഗങ്ങളുമുണ്ട്. അതായത് ജൈവ രീതികളുടെ കൂടെ തന്നെ നമ്മൾ കീടനാശിനികളുടെ ഉപയോഗവും കൂടെ ചെയ്ത് നല്ല രീതിയിൽ വിളവ് എടുക്കാന്നുള്ളതാണ് സംയോജിത കീടനിയന്ത്രണം വഴി ഉദ്ദേശിക്കുന്നത്. നീരൂറ്റി കുടിക്കുന്ന മറ്റ് കീടങ്ങളായിട്ടുള്ള വെള്ളീച്ച, മുളകിനകത്താണെങ്കിൽ ഇലയുടെ അടിഭാഗത്തൊക്കെ ഇങ്ങനെ വെള്ള പൂപ്പല് പോലെ കാണും. അപ്പോൾ വിരൽ കൊണ്ടൊക്കെ നമ്മളൊന്ന് തട്ടി നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു വെളുത്ത പ്രാണി പറന്നു പോകുന്നതായിട്ട് കാണാം. അതാണ് വെള്ളീച്ച. പയറിൻ്റെ ഇലകളുടെ അടിയിലുമൊക്കെ ഇത് കാണാറുണ്ട്. വഴുതനയുടെ ഇലയുടെ അടിയിലും നമ്മളിത് പറ്റി പിടിച്ചിരിക്കുന്ന കാണാറുണ്ട്. അപ്പം ഇതും ഒരു നീരൂറ്റി കുടിക്കുന്ന കീടം തന്നെയാണ്. അപ്പോൾ ഈ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ പൊതുവിൽ നമ്മൾക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നത് വെച്ചാൽ, നമ്മൾക്ക് വേപ്പ് അധിഷ്ഠിത കീടനാശിനികളുണ്ട്. അപ്പോൾ പലർക്കും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതത്തെയൊക്കെ പരിചയമുണ്ടാവും. അപ്പോൾ 2% വീര്യത്തിലുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിക്കുന്നത് വഴി നമുക്ക് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ ഒരു പരിധിവരെ നമ്മുടെ വിളകളിൽ നിന്ന് അകറ്റി നിർത്താൻ സാധിക്കും. അപ്പോൾ വേപ്പ് എന്ന് പറയുന്നത് ഒരു വികർഷണം ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ് വേപ്പിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വേപ്പ് അധിഷ്ഠിത കീടനാശിനികൾ തളിക്കുമ്പോൾ ഒരു വട്ടം സ്പ്രേ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ തളിച്ചതുകൊണ്ടോ നമ്മുടെ വിളയെ മൊത്തത്തിൽ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ആവശ്യാനുസരണം 10 ദിവസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കലോ നമ്മൾ ഇത് പിന്നെയും പ്രയോഗിക്കേണ്ട ഒരു രീതിയുണ്ട്. ഇപ്പം 2% വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം എന്ന് പറയുമ്പോൾ അത് വീട്ടാവശ്യത്തിന് കൃഷി ചെയ്യുന്നവർക്കും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അത്യാവശ്യം വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർക്കും ഇത് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ 2% വീര്യം എന്ന് പറയുമ്പോൾ 20 മില്ലി വേപ്പെണ്ണയും 20 ഗ്രാം വെളുത്തുള്ളിയും ആണ് ആവശ്യം. അതിൽ 5 ഗ്രാം ബാർ സോപ്പും കൂടി വേണം. അപ്പോൾ ആദ്യം നമ്മൾ 50 മില്ലി ചെറിയ ചൂടുവെള്ളത്തിൽ സോപ്പ് ചീകിയിട്ട് നന്നായിട്ട് പതപ്പിച്ചതിന് ശേഷം നമ്മൾ 20 മില്ലി വേപ്പെണ്ണ തുള്ളി തുള്ളികളായിട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം 20 ഗ്രാം വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചരച്ച് അതിൻ്റെ നീരെടുത്തതിന് ശേഷം നമ്മൾ ബാക്കി 90 മില്ലി വെള്ളം കൂടെ ചേർത്ത് 1 ലിറ്ററിലാക്കിയിട്ടാണ് നമ്മൾ ഇത് സ്പ്രേ ചെയ്യേണ്ടത്. അത് ഒരു രീതിയാണ്. പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഈ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കർഷകരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേപ്പ് അധിഷ്ഠിത കീടനാശിനികളായിട്ട് നമുക്ക് ലഭ്യമാണ്. അങ്ങനെ വേപ്പ് അധിഷ്ഠിത കീടനാശിനികളാണ് വാങ്ങിക്കുന്നതെങ്കിൽ 3 മുതൽ 4 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള തോതിൽ കലക്കി തളിച്ചു കൊടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ആവശ്യാനുസരണം 10 ദിവസത്തിലൊരിക്കലോ 2 ആഴ്ചയിലൊരിക്കലോ വീണ്ടും ഈ ലായനി തളിച്ചു കൊടുക്കേണ്ടതാണ്. പിന്നീട് നമുക്ക് ജൈവ രീതിയിൽ കീട നിയന്ത്രണം, അതായത് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത് ഒരു മിത്രകുമിൾ ഉപയോഗിച്ചാണ്. ലെക്കാനിസീലിയം ലെക്കാനി എന്ന് പറയുന്ന മിത്രകുമിളാണ് നമ്മൾക്ക് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കെതിരെ ഫലപ്രദം. ഈ മിത്രകുമിള് 20 ഗ്രാം, അതായത് അത് ഖരരൂപത്തിൽ ടാൽക്ക് രൂപത്തിലാണ് നമ്മൾക്ക് ലഭ്യമാകുന്നതെങ്കിൽ 20 ഗ്രാം ടാൽക്ക് എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ആ ലായനിയാണ് ആ തെളി നമ്മൾ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇതും 2 ആഴ്ചയിലൊരിക്കൽ ആവശ്യാനുസരണം വീണ്ടും തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് 2 രീതിയിലും ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ വളരെ ഫലപ്രദമായി നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ മഞ്ഞക്കെണി ഉപയോഗിച്ചും ഇവയെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. 1 ഏക്കറിന് 4 എണ്ണം എന്നുള്ള തോതിലാണ് മഞ്ഞക്കെണി ഉപയോഗിക്കേണ്ടത്. അതുവഴി അത് അവരുടെ എണ്ണം പെരുകുന്നത് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ നമ്മൾക്ക് സാധിക്കും. വെള്ളരിവർഗ വിളകളിൽ പ്രധാന കീടം എന്ന് പറയുന്നത് കായീച്ചയാണ്. അപ്പം കായീച്ച ചെറിയ കായകളിൽ മുട്ടയിടുന്നു. ആ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കള് കായ കാർന്ന് തിന്ന് നശിപ്പിച്ച് ചീഞ്ഞ പോലെയാകുന്നു. അപ്പം കൂടുതലും ആൾക്കാർ ഇതൊരു രോഗം വന്ന് ചീഞ്ഞതാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. പക്ഷെ അതിൽ നിങ്ങൾക്ക് കാലുകളില്ലാത്ത ഒരു വെളുത്ത കളറുള്ള പുഴു ഈ ചീഞ്ഞ കായകൾക്കുള്ളിൽ കാണാൻ സാധിക്കും. നിയന്ത്രിക്കാൻ നമ്മൾ സംയോജിതമായ രീതിയിലുള്ള ഒരു നിയന്ത്രണമാണ് വേണ്ടത്. അതായത് ആദ്യം തന്നെ ചീഞ്ഞ കായകൾ 1 അടി ആഴത്തിലെങ്കിലും കുഴിയെടുത്ത് നശിപ്പിച്ച് കളയണം. അതിനുശേഷം നില ഒരുക്കുന്ന സമയത്ത് നന്നായി കിളച്ചൊരുക്കി മണ്ണ് വെയിൽ കൊള്ളിക്കുന്നത് ഈ ഈച്ചയുടെ സമാധി ദശ മണ്ണിലുണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയാൻ സാധിക്കും. പിന്നീട് നമ്മൾക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ കായീച്ചേനെ നിയന്ത്രിക്കാൻ പറ്റുന്നത് ട്രാപ്പുകൾ ഉപയോഗിച്ചാണ്. ക്യൂലോർ എന്ന ട്രാപ്പാണ് നമ്മൾ വെള്ളരിവർഗ വിളകളിലെ കായ്ച്ചക്കെതിരെ ഉപയോഗിക്കുന്നത്. 15 സെന്റിന് 1 ട്രാപ്പ് എന്ന തോതിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ ട്രാപ്പിനകത്തുള്ള കട്ട നമുക്ക് 2.5 മുതൽ 3 മാസം വരെ ഉപയോഗിക്കാം. 3 മാസം കഴിയുമ്പോൾ ആ ബ്ലോക്ക് മാത്രം മാറ്റി ഉപയോഗിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ ചെടിയുടെ തടത്തിൽ ബിവേറിയ ബാസിയാന എന്ന് പറയുന്ന മിത്രകുമിളിന്റെ ലായനി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനി തളിച്ചു കൊടുക്കുന്നതും ഈ കായീച്ചയുടെ പ്യൂപ്പ അല്ലെ സമാധി ദശ തടങ്ങളിലുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. പിന്നീട് കണ്ടുവരുന്ന കീടങ്ങളെന്ന് പറയുന്നത് കായതുരപ്പന്മാരാണ്. ഈ കായതുരപ്പന്മാര് ശരിക്കും കായുണ്ടാവുന്ന സമയത്ത് പുഴുക്കള് അകത്തേക്ക് കയറി കായ തുരന്ന് തിന്നുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ

നമ്മൾക്ക് കായകളിൽ ചെറിയ സുഷിരങ്ങൾ കാണാൻ പറ്റും. ആ സുഷിരങ്ങളിലൂടെ ഈ പുഴുവിന്റെ ചലമൊക്കെ ഒലിച്ചു വരുന്നതും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ കായതുരപ്പന്മാർ തന്നെ പൂവും കാർന്ന് തിന്ന് നശിപ്പിക്കാറുണ്ട്. അപ്പൊ ഇവയൊക്കെ തന്നെ നേരിട്ട് തന്നെ നമ്മുടെ വിളവ് എന്താണോ അതിനെ നേരിട്ട് ആക്രമിക്കുന്ന കീടങ്ങളാണ്. അപ്പോൾ കായതുരപ്പന്മാരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥിരമായി തോട്ടത്തിൽ പോകുന്നത് വഴി നമുക്ക് ഈ ശലഭങ്ങൾ തോട്ടത്തിലുണ്ടോ എന്നറിയാൻ പറ്റും. അപ്പൊ ശലഭങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ഇവരവിടെ മുട്ടയിട്ട് കഴിഞ്ഞു എന്നുള്ളത്. അപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് വിളകളിലേക്ക് ഈ ശലഭങ്ങളുടെ ആക്രമണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് 5% വീര്യത്തിലുള്ള വേപ്പ് കുരു സത്ത് ലായനി അടിച്ചു കൊടുക്കാവുന്നതാണ്.

0: എന്നറിയാൻ പറ്റും. അപ്പൊ ശലഭങ്ങൾ കണ്ടു തുടങ്ങുമ്പോ തന്നെ നമുക്കറിയാം ഇവരവിടെ മുട്ടയിട്ട് കഴിഞ്ഞു എന്നുള്ളത്. അപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് വിളകളിലേക്ക് ഈ ശലഭങ്ങളുടെ ആക്രമണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് 5% വീര്യത്തിലുള്ള വേപ്പ് കുരു സത്ത് ലായനി അടിച്ചു കൊടുക്കാവുന്നതാണ്. 50 ഗ്രാം വേപ്പിൻ കുരു നന്നായി പൊടിച്ച് നേർത്ത തുണിയിൽ കിഴി കെട്ടി ഒരു 12 മണിക്കൂർ മുക്കി വയ്ക്കുക. 12 മണിക്കൂർ കഴിഞ്ഞ് അതിൽ നിന്ന് നന്നായി പിഴിഞ്ഞെടുത്ത് ആ ലായനിയുടെ കൂടെ ഒരു 9 ലിറ്റർ വെള്ളവും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ലായനി തയ്യാറാക്കുന്നത്. അപ്പൊ ഇതും ഒരു വേപ്പ് അധിഷ്ഠിത കീടനാശിനിയായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ശലഭങ്ങൾ വന്ന് മുട്ടയിടാതിരിക്കുന്നതിനും മുട്ടയിട്ട് പുഴു ഉണ്ടായാൽ തന്നെ ആ പുഴു അവിടെ നഷ്ടമുണ്ടാക്കുന്നതിനെതിരെയും ഈ 5% വേപ്പിൻ കുരു സത്ത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് മിത്രകുമ്മള് പറയുകയാണെന്നുണ്ടെങ്കിൽ പുഴുക്കൾക്കെതിരെ നമ്മൾ പൊതുവിൽ പറയുന്ന മിത്രകുമ്മളെന്ന് പറയുന്നത് ബിവേറിയ ബാസ്യാന എന്ന് പറയുന്ന ഒരു മിത്രകുമ്മളാണ്. ഇതും നമ്മൾക്ക് ടാൽക്ക് രൂപത്തിലാണ് ലഭ്യമാകുന്നത്. എക്കോ ഷോപ്പ് വഴിയും കൃഷിഭവന്റെ ഔട്ട്ലെറ്റ്സ് വഴിയും കാർഷിക സർവകലാശാല ഔട്ട്ലെറ്റ്സ് വഴിയും എല്ലാം ഈ മിത്രകുമ്മള് ലഭ്യമാണ്. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ആ ലായനിയാണ് തളിച്ചു കൊടുക്കേണ്ടത്. പിന്നീട് വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഈ ശലഭങ്ങൾക്കെതിരെയുള്ള ഫെറമോൺ കെണി ലഭ്യമാണ്. അങ്ങനെ ഫെറമോൺ കെണി കിട്ടാവുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ 1 ഹെക്ടറിന് 12 എണ്ണം എന്നുള്ള തോതിലാണ് ഇത് വെക്കേണ്ടത്. ഇപ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് ഈ ഒരു കാലാവസ്ഥയിൽ, നമ്മുടെ പച്ചക്കറികൾക്ക് വളരെ രൂക്ഷമായ ആക്രമണം ഉണ്ടാക്കുന്ന ഒരു പ്രാണിയാണ് മണ്ടരികൾ. അത് മുളകിൽ വരാറുണ്ട്. മുളകിൽ വരുന്ന സമയത്ത് ഇല കുരുടിച്ചിരിക്കും. അതുപോലെ തന്നെ മുളകിലെ ഇലകൾ ഇങ്ങനെ എലിവാല് പോലെ നീണ്ടിരിക്കുന്നത് പോലെയും കാണപ്പെടും. ഇതെല്ലാം മണ്ടരിയുടെ ആക്രമണം കൊണ്ടാണ് ഉണ്ടാവുന്നത്. അതുപോലെ പയറിലാണെന്നുണ്ടെങ്കിൽ ഇലയുടെ അടിഭാഗം, ഇലയുടെ പരപ്പിലും ചുവപ്പ് കളറിലെ പെയിൻ രൂപത്തിലുള്ള പ്രാണികളെ കാണാം. ഇതും മണ്ടരിയാണ്, ചുവന്ന മണ്ടരി എന്ന് പറയുന്ന മണ്ടരിയാണ്. അപ്പൊ ഇതിനെതിരെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, 2% വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമ്മൾക്ക് ഇവയ്ക്കെതിരെ, മണ്ടരികൾക്കെതിരെയും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മിത്രകുമ്മളായിട്ടുള്ള ലെക്കാനീസിയിലും ലെക്കാനിയും ഇവയ്ക്കെതിരെ ഫലപ്രദമായി കാണുന്നുണ്ട്. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള തോതിലാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിച്ച് ഇതിനെ സ്ഥിരമായ മോണിറ്ററിങ്ങിലൂടെ, അതായത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തോട്ടം വിസിറ്റ് ചെയ്ത് ഈ കീടങ്ങളുടെ എണ്ണം ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം ആവശ്യാനുസരണം ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ കീട നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, സ്ഥിരമായി തോട്ടം സന്ദർശിച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കുകയാണെങ്കിൽ ഓണത്തിന് കർഷകർക്ക് നല്ല രീതിയിലൊരു വിളവ് ലഭ്യമാകുന്നതാണ്. വിളവ് എന്നതിനേക്കാൾ ഉപരി സുരക്ഷിതമായ ഒരു വിളവ് നമ്മൾക്ക് എല്ലാവർക്കും ഉറപ്പാക്കാവുന്നതാണ്.
1: ശുഭപ്രതീക്ഷകളും ആത്മവിശ്വാസവും നൽകുന്ന ഈ ഓണക്കാല കൃഷിക്ക് കൂടുതൽ കരുത്ത് പകരാൻ നിത്യവും കൃഷിയിടം ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയും കീടനിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുകയും വേണം. ഇതേക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ എൻഡമോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നിത്യ പി ആർ നടത്തിയ പ്രഭാഷണം ശ്രോതാക്കൾ ശ്രദ്ധിച്ചുവല്ലോ. അടുത്ത അധ്യായത്തിൽ കൂട്ടായ്മയിലൂടെ ഒരു പ്രദേശത്തെ സദ്യയൂട്ടാൻ തയ്യാറെടുക്കുന്ന വനിതാ കൂട്ടായ്മയുടെ കൃഷിവിശേഷങ്ങളുമായി എത്താം.

0: FM പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ന്യൂഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും അല്പസമയത്തിനകം പുനരാരംഭിക്കും. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ലഹരി മാഫിയയെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നതുവരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾ ഒരേ മനസ്സോടെ സ്വീകരിച്ച ഈ പദ്ധതി കേരളത്തെ സുരക്ഷിത സംസ്ഥാനമാക്കുമെന്നും അദ്ദേഹം കാസർഗോഡ് മാധ്യമങ്ങളോട് പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്തബാധിതർ കോട്ടയം ജില്ലാ കുടുംബശ്രീ ഓഫീസിൽ നടത്തിയ കുത്തിയിരിപ്പ് സമരം ഒത്തുതീർന്നു. മന്ത്രി ടി സിദ്ദിഖ് നേരിട്ടെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയാണ് ഒത്തുതീർപ്പുണ്ടാക്കിയത്. സമൂഹത്തിലേക്ക് ഖാദിയുടെ സന്ദേശം എത്തിക്കുന്നതിലൂടെ നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്ന് മന്ത്രി മോൻസ് ജോസഫ്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൻ്റെ ഓണം മേള 2026 കോട്ടയം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കൊല്ലം KSRTC ബസ് ഡിപ്പോ പുനർനിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. KSRTC ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷം പ്ലാസ്റ്റിക് രഹിതവും പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദവുമായി നടപ്പിലാക്കുമെന്ന് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ചെയർമാൻ വി മുരളീധരൻ MLA. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ നീന്തലിൽ ഒളിമ്പ്യൻ സജൻ പ്രകാശ് പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഫൈനൽ യോഗ്യത നേടി. ഹീറ്റ് 2 രണ്ടാമതായാണ് ഇന്ത്യൻ താരം ഫിനിഷ് ചെയ്തത്. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.
1: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടി.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: രാത്രി 12 മണിക്കും സ്മാർട്ട് ഫോൺ വാങ്ങണോ?
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവേഴ്സിൽ ഐഫോൺ, സാംസങ്, ഓപ്പോ, വിവോ തുടങ്ങി പ്രമുഖ ബ്രാൻഡുകൾക്ക് മറ്റെങ്ങുമില്ലാത്ത കുറഞ്ഞ പ്രൈസ്,
0: കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് UPI ഓഫറുകളും.
1: 28-29 കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: ഷോപ്പിക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ഷോപ്പിക വെഡിംഗ്സ്,
4: കോഴിക്കോട് കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
5: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.

0: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിലിൽ ഉറപ്പ് ക്യാഷ് ബാക്ക് വൗച്ചർ.
1: 10,000 രൂപ മുതൽ 100,000 മുകളിൽ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്കൊപ്പം 22,500 രൂപ വരെ ക്യാഷ് ബാക്ക്.
0: 28-29 കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ
1: ഷോപ്പ് ചെയ്യാം രാത്രി 12 വരെ.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ഛായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: വെനീസിയ ബാത്ത്വെയർസ്.
5: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
3: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
4: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
6: കോളിവുഡ് ഹിറ്റ്.

0: ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും.
0: ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.

0: പഴയ ലാപ്ടോപ്പ് ഇനി മാറ്റിക്കൊള്ളൂ.
1: മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ. ലാപ്ടോപ്പുകൾക്ക് സ്പെഷ്യൽ പ്രൈസ്. സ്റ്റഡി, ഓഫീസ്, ഗെയിമിംഗ് എല്ലാത്തിനും കിടിലൻ ഓഫറുകൾ.
0: രാത്രി 12 മണി വരെ ഷോപ്പ് ചെയ്യാം. പ്രിന്ററിലും സ്പെഷ്യൽ ഓഫർ.
2: 28-29 കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
4: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില

0: എന്നും രാവിലെ 10:30
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: കോളിവുഡ് ഹിറ്റ്സ്.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

0: നമ്മുടെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മൈജി നോൺ സ്റ്റോപ്പ് 48 hour സെയിൽ നടത്തില്ലേ?
1: പ്രമുഖ ബ്രാൻഡുകളുടെ എസികൾക്കൊപ്പം ഫ്രീ എയർ ഫ്രയർ അല്ലെങ്കിൽ 2500 ക്യാഷ് ബാക്ക്,
0: സ്റ്റെബിലൈസർ, ഫ്രീ ഇൻസ്റ്റലേഷൻ, ഗ്രീൻ എക്സ്ചേഞ്ച്, 000 ഓഫർ.
2: 28-29 കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
5: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
6: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
7: ഇനി ചിരാഗ് എന്ന ചിത്രത്തിനു വേണ്ടി മുഹമ്മദ് റഫി പാടിയ ഗാനം കേൾക്കാം. രചന മജ്റൂഹ്.

0: ഒരു ബ്ലൂടൂത്ത് ഇയർഫോണിൽ 86% അപ്പൊ ഷോപ്പിംഗ് വിട്ടുകളെ പറ്റില്ലല്ലോ.
1: വിട്ട് കളയരുത്, രാത്രി 12 മണി വരെ സമയമുണ്ട്.
0: സ്മാർട്ട് വാച്ച്, ഹെഡ്ഫോൺ, സൗണ്ട് ബാർ, സ്പീക്കർ തുടങ്ങി എല്ലാത്തിനും ഹെവി ഡിസ്കൗണ്ട്.
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 hour sale.
0: 28-29 കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നദീം ശ്രാവൺ ഈണമിട്ട്, സുരേഷ് വാദ്കർ, ബേല എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം രാജാ ഹിന്ദുസ്ഥാനി.

0: അടുക്കള പുത്തനാക്കാൻ ഇതിലും മികച്ചൊരു അവസരമില്ല.
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 hours എത്തി.
0: ചോപ്പർ, മിക്സർ ഗ്രൈൻഡർ, എയർ ഫ്രൈയർ, ഇലക്ട്രിക് കെറ്റിൽ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, ഗ്യാസ് സ്റ്റവ് തുടങ്ങി കിച്ചൺ അപ്ലയൻസുകൾക്ക് വമ്പൻ ഓഫറുകൾ.
2: 28-29 കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: അടുത്ത ഗാനം സൂരജ് എന്ന ചിത്രത്തിനു വേണ്ടി മുഹമ്മദ് റഫി പാടിയത്.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
1: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: അടുത്ത ഗാനം മലങ്ക് എന്ന ചിത്രത്തിൽ നിന്നും.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
0: ഇളയനില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: ഇനി ഗസൽ എന്ന ചിത്രം.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ഇനി ഗസൽ എന്ന ചിത്രത്തിനു വേണ്ടി മുഹമ്മദ് റഫി പാടിയ ഗാനം കേൾക്കാം.

0: ഉറപ്പാക്കുമെന്നും അദ്ദേഹം കാസർഗോഡ് മാധ്യമങ്ങളോട് പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്തബാധിതർ കോട്ടയം ജില്ലാ കുടുംബശ്രീ ഓഫീസിൽ നടത്തിയ കുത്തിയിരിപ്പ് സമരം ഒത്തുതീർന്നു. മന്ത്രി ടി സിദ്ദിഖ് നേരിട്ടെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയാണ് ഒത്തുതീർപ്പുണ്ടാക്കിയത്. നിർമ്മിത ബുദ്ധി അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂൾ സിലബസിന്റെ ഭാഗമാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. യോജിച്ചുള്ള പ്രവർത്തനത്തിലൂടെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം വികസനം സാധ്യമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. സുരക്ഷിത പട്ടികയിലുള്ള സ്രാവ്, തിരണ്ടി ഇനങ്ങളെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ച ഷാർക്ക് അവെയർ മൊബൈൽ ആപ്പും ഇന്ററാക്റ്റീവ് ഇ ലേണിംഗ് മൊഡ്യൂളും ഫിഷറീസ് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ പ്രകാശനം ചെയ്തു. അടുത്ത മാസം 2 നടക്കുന്ന സെറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് lbscenter.kerala.gov.in ൽ നിന്നും ഡൗൺലോഡ് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ഇത് തപാൽ മാർഗം ലഭിക്കുന്നതല്ല. സംസ്ഥാന സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 24 മുതൽ 30 വരെ സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷ പരിപാടികൾ പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് നടത്തുമെന്ന് ഓണം വാരാഘോഷത്തിൻ്റെ ഭാഗമായുള്ള ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി അറിയിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ 83 പേർ കൂടി അറസ്റ്റിലായി. ആകെ 8672 അറസ്റ്റുകളാണ് ഇതുവരെ നടന്നത്. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.
1: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
2: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
1: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.

0: ഈ ഗാനത്തോടെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: സ്ത്രീ സാന്ത്വനം ഹോമിയോപതിയിലൂടെ സീതാലയം, സ്ത്രീകൾ നേരിടുന്ന ശാരീരിക, മാനസിക, വൈകാരിക, ഗാർഹിക പ്രശ്നങ്ങൾക്ക് സമഗ്രമായ പരിഹാരമാർഗം. സീതാലയം പദ്ധതിയുടെ സേവനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ഹോമിയോ ആശുപത്രി, കണ്ടംകുളങ്ങര, പാവങ്ങാട്, എരിഞ്ഞിക്കൽ റോഡിൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ 2 മണി വരെ ലഭ്യമാണ്. ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്കുള്ള വിദഗ്ധ ഹോമിയോ ചികിത്സ, ലേഡി സൈക്കോളജിസ്റ്റിന്റെ സേവനം എന്നിവ സ്ത്രീകൾക്ക് സൌജന്യമായി ലഭിക്കുന്നു. പ്രീ മാരിറ്റൽ കൌൺസിലിംഗും ലഭ്യമാണ്. മുൻകൂർ ബുക്ക് ചെയ്യാൻ ബന്ധപ്പെടുക 8078041353.
0: FM പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ന്യൂഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടികളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ലഹരി മാഫിയയെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നതുവരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾ ഒരേ മനസ്സോടെ സ്വീകരിച്ച ഈ പദ്ധതി കേരളത്തെ സുരക്ഷിത സംസ്ഥാനമാക്കും.

0: ഗാനകേളി.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനകേളിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദോസ്ത് എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീനിവാസ് പാടിയ ഗാനത്തോടെ ആരംഭിക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ.

0: രാത്രി 12 മണിക്കും സ്മാർട്ട് ഫോൺ വാങ്ങണം.
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവേഴ്സിൽ ഐഫോൺ, സാംസങ്, ഓപ്പോ, വിവോ തുടങ്ങി പ്രമുഖ ബ്രാൻഡുകൾക്ക് മറ്റെങ്ങുമില്ലാത്ത കുറഞ്ഞ പ്രൈസ്,
0: കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് യു പി ഐ ഓഫറുകളും.
1: 28-29 കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: ഷോപ്പിക്ക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ഷോപ്പിക്ക വെഡിംഗ്സ്,
4: കോഴിക്കോട് കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
6: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
7: ഗാനകേളിയിൽ ഇനി വാണി ജയറാം പാടിയ ഗാനം കേൾക്കാം. ചിത്രം പത്മതീർത്ഥം. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. സംഗീതം കെ വി മഹാദേവൻ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
6: ഗാനകേളിയിൽ ഇനി ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം മുഖമുദ്ര.

0: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിലിൽ ഉറപ്പ് ക്യാഷ് ബാക്ക് വൗച്ചർ
1: 10,000 രൂപ മുതൽ 100,000 മുകളിൽ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്കൊപ്പം 22,500 രൂപ വരെ ക്യാഷ് ബാക്ക്.
0: 28-29 കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ
1: ഷോപ്പ് ചെയ്യാം രാത്രി 12 വരെ.
2: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
4: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
5: ബെനീസിയ ബാത്ത്വെയർസ്.
6: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
5: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
7: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
8: പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം പാദസരം, രചന ഗോപാലൻ AP, സംഗീതം ജി ദേവരാജൻ.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
0: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഗാനകേളിയിൽ ഇനി ചിത്രപാടിയ ഗാനം കേൾക്കാം. കണ്ണകി എന്ന ചിത്രത്തിൽ നിന്നും ഗാനരചന കൈതപ്രം, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

ഇനി പാർവതി എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനം കേൾക്കാം. രചന MD രാജേന്ദ്രൻ, സംഗീതം ജോൺസൺ.

0: ഗാനകേളി ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം 6:40 തുടർന്ന് കേൾക്കാം.
1: സമയം 6 കഴിഞ്ഞ 30 മിനിറ്റ്. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങി.

0: അപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. പി എം സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യഗർ .gov.in.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലഹരി മാഫിയയുടെ പൂർണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടിയുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. പൂഴ്ത്തിവെപ്പ് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭയുടെ അന്തസ്സിന് അനുസരിച്ച് അംഗങ്ങൾ പെരുമാറണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റു ഹർജികളും പരിഗണിക്കും. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങളുടെ മേഖലാതല ശില്പശാലകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പ് വിപുലമായ ഒരുക്കൽ ആരംഭിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. സപ്ലൈകോയുടെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്ത മാസം 8 ആരംഭിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. AAY റേഷൻ കാർഡ് ഉടമകൾക്കുള്ള 16 ഉൽപ്പന്നങ്ങൾ അടങ്ങുന്ന സൌജന്യ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് ആദ്യവാരം ആരംഭിക്കും. വിപണിയിലെ പൂഴ്ത്തിവെപ്പ് തടയാൻ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ പരിശോധന ശക്തമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. കുറ്റിപ്പുറം ബസ് അപകടം ഏറെ ഗൌരവതരമാണെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
4: ഒരു സ്റ്റേജ് കാരിയർ ബസ് എന്നുള്ള നിലയ്ക്ക് അത് ഓവർ സ്പീഡ് പോയി എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കാണുന്നത്. കഴിഞ്ഞ കൊട്ടാരക്കര അപകടത്തിന് ശേഷം എന്ത് അപകടം ഉണ്ടായാലും അത് പോലീസ് കേസ് ആവുന്നതിന് പുറമെ ഒരു 5-day എൻക്വയറി, അതിന് പോസ്റ്റ് ക്രാഷ് എൻക്വയറി എന്നാണ് പേരിട്ടിട്ടുള്ളത്. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കർശനമായിട്ടുള്ള സ്പീഡ് നിയന്ത്രണം പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നടത്തണം. അതേപോലെ സ്റ്റേജ് കാരിയർക്കെല്ലാം സ്പീഡ് ഗവർണർ വേണം. അപ്പൊ സ്പീഡ് ഗവർണർ ഇല്ലാത്ത വണ്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ കർശനമായ നടപടികൾ എടുക്കും.
3: ലഹരി മാഫിയയുടെ പൂർണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾ ഒരേ മനസ്സോടെ സ്വീകരിച്ച ഈ പദ്ധതി കേരളത്തെ സുരക്ഷിത സംസ്ഥാനമാക്കുമെന്നും അദ്ദേഹം കാസർഗോഡ് മാധ്യമങ്ങളോട് പറഞ്ഞു. 8,500 പേർ അറസ്റ്റിലായതായും 70 crore വിലമതിക്കുന്ന മയക്കുമരുന്ന് ഇതിനകം പിടികൂടിയിട്ടുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർ ജില്ലാ കുടുംബശ്രീ ഓഫീസിൽ നടത്തിവന്ന കുത്തിയിരിപ്പ് സമരം ഒത്തുതീർന്നു. കൃഷിമന്ത്രി T.Siddiq നേരിട്ടെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയാണ് ഒത്തുതീർപ്പിലെത്തിയത്. മൈക്രോ പ്ലാനിലെ അപാകത ഉടൻ പരിഹരിക്കുമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ ദുരന്തബാധിതർക്കും 2 lakh rupees വീതം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. കൊല്ലം കുണ്ടയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കുണ്ടറ സ്വദേശി സിയാദാണ് മരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: തുടർച്ചയായ പഠനമാണ് ജീവിതമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരം ഹിന്ദി പ്രചാര സഭയിൽ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ വാസുദേവൻ പിള്ളയുടെ അർത്ഥകായ പ്രതിമ മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. ഈ വർഷത്തെ ഓണം വാരാഘോഷം പ്ലാസ്റ്റിക് രഹിതമായി നടപ്പിലാക്കുമെന്ന് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ചെയർമാൻ V മുരളീധരൻ MLA. തിരുവനന്തപുരം നഗരസഭയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഘോഷയാത്രയ്ക്കുള്ള ഫ്ലോട്ടുകളുടെ നിർമ്മാണത്തിന് പ്രകൃതി സൌഹൃദ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഹരിതചട്ടം പാലിച്ച് നിർമ്മിക്കുന്ന മികച്ച ഫ്ളോട്ടുകൾക്ക് സമ്മാന നിർണയത്തിൽ മുൻഗണന നൽകുന്നതിനോടൊപ്പം പ്രത്യേക ഹരിത ഫ്ളോട്ട് അവാർഡും സമ്മാനിക്കുമെന്നും ശ്രീ V മുരളീധരൻ അറിയിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി BJP ചില മലയാള മാധ്യമങ്ങൾ നടത്തുന്ന വ്യാജ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. കേരളത്തിലെ ജനങ്ങൾ അടിസ്ഥാനരഹിതമായ വാർത്തകൾ തള്ളിക്കളയുമെന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടിയുടെ മീഡിയ ടീമുമായി വിവരങ്ങൾ സ്ഥിരീകരിക്കാതെയാണ് ഇവ നൽകിയതെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണത്തിന്റെ വിഴിഞ്ഞം കേന്ദ്രത്തിലുള്ള അക്വേറിയത്തിൽ പ്രദർശനത്തിനായി പുതിയ അതിഥി കൂടി. കന്യാകുമാരി കടലിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ എത്തിച്ചു നൽകിയ ഗിറ്റാർ ഫിഷ് ആണ് പുതിയ അതിഥി. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കൊലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: രണ്ടാഴ്ച മുൻപാണ് കന്യാകുമാരിയിൽ നിന്നും ഗിറ്റാർ ഫിഷിനെ വിഴിഞ്ഞത്തെത്തിച്ചത്. വിഴിഞ്ഞം സമുദ്ര ഗവേഷണ കേന്ദ്രത്തിന്റെ അക്വേറിയത്തിലെത്തിയ ഗിറ്റാർ ഫിഷിന് തിരണ്ടിയുടെ തലയും സ്രാവിന്റെ ഉടലിന് സമാനമായ രൂപവുമാണുള്ളത്. കാഴ്ചയിൽ ഗിറ്റാറിന്റെ രൂപമുള്ളതിനാലാണ് ശാസ്ത്രലോകം ഇതിന് ഗിറ്റാർ ഫിഷ് എന്ന് പേരിട്ടത്. തവിട്ട് കലർന്ന മഞ്ഞ നിറവും ശരീരത്തിൽ പൊട്ടുകൾ പോലുള്ള അടയാളവുമുള്ള മീനാണിത്. തരുണാസ്ഥികളാൽ നിർമ്മിതമായ ഇതിന്റെ ശരീരത്തിന് ചെറു സ്കെയിലിന്റെ വലുപ്പമാണുള്ളത്. ഗിറ്റാർ ഫിഷിന് കൂട്ടായി വെള്ള തിരണ്ടിക്കുഞ്ഞിനെയും അക്വേറിയത്തിൽ എത്തിച്ചിട്ടുണ്ട്.
1: അടുത്ത മാസം 2 നടക്കുന്ന സെറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് LBScenter.kerala.gov.in നിന്നും ഡൌൺലോഡ് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ഇത് തപാൽ മാർഗം ലഭിക്കുന്നതല്ല. കണ്ണൂർ ആറളം ഫാമിലെ കാട്ടാനകളെ തുരത്തുന്ന ഗജമുക്തി ദൌത്യം പുനരാരംഭിച്ചു. 4 ആനകളെയാണ് ഇന്ന് തുരത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: കൊട്ടിയൂർ റേഞ്ച് കീഴ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം പഞ്ചായത്ത്, ആറളം വില്ലേജ്, ആറളം ഫാം എന്നിവിടങ്ങളിൽ തമ്പടിച്ച കാട്ടാനകളെ ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിൽ എത്തിക്കുന്ന ദൌത്യമാണ് ഇന്ന് നടത്തിയത്. രാവിലെ മുതൽ കൊട്ടിയൂർ റേഞ്ച് കീഴ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം TRDM ബ്ലോക്ക് 8 ഹെലിപാഡ് 18 ഏക്കർ പ്രദേശങ്ങളിൽ നിന്നുമാണ് ആനകളെ തുരത്തുന്ന ദൌത്യം നടത്തിയത്. 4 കാട്ടാനകളെ ഹെലിപാഡ് 18 ഏക്കർ ഭാഗങ്ങളിൽ നിന്നും താളിപ്പാറ ആനമുക്ക് വഴി ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിലേക്ക് കയറ്റിവിട്ടു.
1: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. നീന്തലിൽ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിലാണ് ഒളിമ്പ്യൻ സജൻ പ്രകാശ് ഫൈനലിൽ കടന്നത്. ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയുമായി സജൻ പ്രകാശ് ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ മാറ്റുരയ്ക്കും. ലോങ് ജംപ് താരം മുരളി ശ്രീശങ്കർ 8.01 മീറ്റർ ചാടിയാണ് ഫൈനലിൽ ഇടം നേടിയത്. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ തമിഴ്നാട് സ്വദേശി രാജമുത്തുപാണ്ഡി വെള്ളി മെഡൽ നേടി. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലഹരിമാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടിയുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. പൂഴ്ത്തിവയ്പ്പ് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഗാനകേളി. ഗാനകേളി തുടർന്നു കേൾക്കാം. ഇനി സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന മുല്ലനേഴി, സംഗീതം ജെറി അമൽദേവ്.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില.
3: ഇളയനില
2: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: ഇളയനില സമർപ്പിക്കുന്നത്
5: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
6: ഗാനകേളിയിൽ ഇനി കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസും

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: ഇന്നത്തെ ഗാനകേളിയിൽ അവസാനമായി ദ്രോഹി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും വസന്തയും പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, എടി ഉമ്മർ.

ഗാനകേളി. FM പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലഹരി മാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടിയുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. പൂഴ്ത്തിവയ്പ്പ് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ രാജാമുത്തുപാണ്ഡി വെള്ളി മെഡൽ നേടി. മലയാളി താരങ്ങളായ സജൻ പ്രകാശ് നീന്തലിലും മുരളി ശ്രീശങ്കർ ലോങ് ജമ്പിലും ഫൈനലിൽ കടന്നു. നിർമ്മിത ബുദ്ധി അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂൾ സിലബസിന്റെ ഭാഗമാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. യോജിച്ചുള്ള പ്രവർത്തനത്തിലൂടെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 24 മുതൽ 30 വരെ സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷ പരിപാടികൾ പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് നടത്തുമെന്ന് ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത.

0: മാസം 2 നടക്കുന്ന സെറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് lbscenter.kerala.gov.in ൽ നിന്നും ഡൗൺലോഡ് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ഇത് തപാൽ മാർഗം ലഭിക്കുന്നതല്ല. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.
1: Volkswagen Virtus nala varshikam aakarshikkukayanu.
2: Volkswagen Virtus nodoppum 1.3 lakhs rupaya vare vilamadikkunna pratheeka aanukoolyangalum.
1: Phoenix Volkswagen showroom sandarshikkum.
3: ഒരു ബ്ലൂടൂത്ത് ഇയർഫോണിൽ 86% അപ്പൊ ഷോപ്പിംഗ് വിട്ടുകളയാൻ പറ്റില്ലല്ലോ.
4: വിട്ടുകളയരുത്, രാത്രി 12 മണി വരെ സമയമുണ്ട്.
3: സ്മാർട്ട് വാച്ച്, ഹെഡ്ഫോൺ, സൗണ്ട് ബാർ, സ്പീക്കർ തുടങ്ങി എല്ലാത്തിനും ഹെവി ഡിസ്കൗണ്ട്.
4: മൈ ജി നോൺ സ്റ്റോപ്പ് 48 hours sale.
3: 28-29 കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
5: FM 103.6 Real FM.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ. സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ. ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം. ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: എവർഗ്രീൻ ഡ്യുവറ്റ്സ്. ഇനി മലയാളം വാർത്തകൾക്ക് ശേഷം 7:35 തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടിയെ ചൊല്ലി പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. സാമൂഹിക ശുചീകരണം പൗരന്റെ ഉത്തരവാദിത്വമാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ന്യൂനമർദ്ദത്തെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ പ്രളയ സമാന സാഹചര്യം. കേരളത്തിൽ ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 4. ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ ഇഷാ സിംഗിന് സ്വർണം. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ ഉണ്ടായ പോലീസ് നടപടിയെ ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. 2024 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനായാണ് ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും അടക്കമുള്ള കർശന ശിക്ഷാ വ്യവസ്ഥകൾ

0: ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനും വിചാരണയ്ക്കുമായി എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന് ബില്ലിൽ നിർദ്ദേശിക്കുന്നു. ബില്ലിനെക്കുറിച്ചുള്ള ചർച്ച കോൺഗ്രസും സഖ്യകക്ഷികളും ബോധപൂർവം തടസ്സപ്പെടുത്തുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു.
1: बहुत ही महत्वपूर्ण बच्चों के लिए, युवाओं के लिए, छात्रों का जिंदगी के लिए ये महत्वपूर्ण बिल है. सब बोलने वाले वक्ता भी तैयार है, फिर भी जानबूझ करके कांग्रेस पार्टी और उसके कुछ साथी जानबूझ करके आज इतना महत्वपूर्ण बिल पे चर्चा होने नहीं दे रहे हैं. मैं बहुत दुखी मन के साथ कह रहा हूँ. पहले दिन तो वो कह रहे थे कि चर्चा करना चाहिए, एग्जाम का मामला है, बच्चों का मामला है. अब
0: വൈകുന്നേരം സഭ വീണ്ടും ചേർന്നപ്പോൾ ബിൽ ചർച്ചയ്ക്കെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത FIR പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ സഭ പിരിയുകയായിരുന്നു. നാളെ രാവിലെ 11 മണിക്ക് സഭ വീണ്ടും ചേരും. നീറ്റ് വിഷയത്തിൽ രാജ്യസഭയിലും ബഹളം. വൈകുന്നേരം സഭ വീണ്ടും ചേർന്നപ്പോൾ ദേശീയ ബഹുമതികളോടുള്ള അവഹേളനം തടയൽ ഭേദഗതി ബിൽ 2026 ചർച്ചയ്ക്കെടുക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. നാളെ രാവിലെ 11 മണിക്ക് സഭ വീണ്ടും ചേരും. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവന തുകയിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം അന്വേഷിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഒരു ഫോറൻസിക് ഓഡിറ്ററെ കൂടി ഉൾപ്പെടുത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് ചെയ്യാൻ കോടതി SIT നിർദ്ദേശിച്ചു. രാമക്ഷേത്രത്തിലെ സംഭാവനകളിലെ ക്രമക്കേട് ആരോപണങ്ങളിൽ CBI അന്വേഷണം നടത്തണമെന്നും ക്ഷേത്ര ട്രസ്റ്റിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഓഡിറ്റിംഗ് വേണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മറുപടി നൽകാൻ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഡൽഹി ഹൈക്കോടതി 3 ആഴ്ചത്തെ സമയം അനുവദിച്ചു. ഇരുവർക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിൽ മറുപടി നൽകാനാണ് കോടതി 3 ആഴ്ചത്തെ സമയം അനുവദിച്ചത്. കേസ് പരിഗണിക്കുന്നത് September 10 മാറ്റിവെച്ചു. ഒമോർ ഫി ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയിലെ യുക്രൈൻ അംബാസഡറെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം. സംഭവത്തിൽ കടുത്ത ആശങ്കയറിയിച്ച മന്ത്രാലയം ഇത്തരം ആക്രമണങ്ങളെ അപലപിച്ചു. സമുദ്രസഞ്ചാരത്തിന്റെ സുരക്ഷ, അന്താരാഷ്ട്ര വാണിജ്യം എന്നിവയെ ഇത്തരം ആക്രമണങ്ങൾ പ്രതികൂലമായി ബാധിക്കുമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഇൻക്രെഡിബിൾ ഇന്ത്യ ബ്രാൻഡിന് കീഴിൽ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി രാജ്യത്തെ ഉയർത്തിക്കാട്ടുന്നതിനായി എയർ ഇന്ത്യയുമായി കൈകോർത്ത് ടൂറിസം മന്ത്രാലയം. എയർ ഇന്ത്യയുടെ വിപുലമായ ആഗോള ശൃംഖലയും രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര സാധ്യതകളും പ്രയോജനപ്പെടുത്തി പ്രധാന അന്താരാഷ്ട്ര വിപണികളിൽ രാജ്യത്തിന്റെ സാന്നിധ്യം ശക്തമാക്കാൻ ഈ പങ്കാളിത്തം സഹായിക്കുമെന്ന് സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമായി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർ ഘർ തിരംഗ പരിപാടി ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. August 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം മൻ കി ബാത്തിലൂടെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദത്തെ തുടർന്ന് ഒഡീഷ, ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നാളെ വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
3: ഒഡീഷയിലുടനീളം പ്രളയ സമാനമായ സാഹചര്യമാണ്. 8 ജില്ലകളിൽ അതിശക്തമായ മഴയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മഹാനദിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കാർഷിക വിളകൾക്ക് വ്യാപക നാശമാണ് ഉണ്ടായത്. ആന്ധ്രാതീരം, കർണാടക, കിഴക്കൻ മധ്യപ്രദേശ്, ഗുജറാത്ത്, ഹരിയാന, ചണ്ഡിഗഡ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഝാർഖണ്ഡ്, മാഹി, പഞ്ചാബ്, വിദർഭ, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥയായിരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. അതേസമയം കാലവർഷത്തെ തുടർന്ന് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നാഗാലാന്റിൽ ഇന്ത്യൻ വ്യോമസേന രക്ഷാപ്രവർത്തനം തുടരുന്നു. ലോങ്ലെങ് ജില്ലയിൽ ഒറ്റപ്പെട്ടുപോയ 42 പേരെ വ്യോമസേന

0: ഇന്ന് രക്ഷപ്പെടുത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം നാലായി. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ രാജമുത്തുപാണ്ഡി ഇന്ന് വെള്ളി മെഡൽ നേടി. നീന്തലിൽ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ മലയാളി താരം സജൻ പ്രകാശ് ഫൈനലിൽ കടന്നു. ഇന്ന് രാത്രിയാണ് ഫൈനൽ. മലയാളി ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കറും ഫൈനലിൽ ഇടം തേടിയിട്ടുണ്ട്. ചൈനയിൽ നടക്കുന്ന ISSF ലോകകപ്പ് ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ ഇഷ സിംഗ് സ്വർണം നേടി. വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ ഇനത്തിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് മനു ഭാക്കറെ പിന്നിലാക്കിയാണ് 21-കാരിയായ ഇഷ സ്വർണം നേടിയത്. മനു ഭാക്കറിന് വെങ്കലം ലഭിച്ചു. സിക്കിമിലെ നാഥുല പാസ് അടുത്ത മാസം 1-ാം തീയതി തുറക്കും. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശമായ നാഥുല പാസ് കോവിഡ് മഹാമാരിയെ തുടർന്ന് 2020 താൽക്കാലികമായി അടച്ചത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വാണിജ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ നാഥുല പാസ് തുറക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഇന്ത്യയിലെ ശ്രീലങ്കൻ ഹൈക്കമ്മീഷണറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇൻക്ലൂസീവ് ഡെമോക്രസി ആൻഡ് ഇലക്ടറൽ മാനേജ്മെന്റ് 2026 അന്താരാഷ്ട്ര സമ്മേളനത്തിൽ രൂപീകരിച്ച അജണ്ട യാഥാർത്ഥ്യമാക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ചർച്ചയിൽ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലും ഇലക്ഷൻ ഉദ്യോഗസ്ഥരുടെ പരിശീലനത്തിലും സഹകരണം വർദ്ധിപ്പിക്കാനും ഇരുരാജ്യങ്ങളും ധാരണയായി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 776 പോയിന്റ് ഉയർന്ന 76,835 നിഫ്റ്റി 228 പോയിന്റ് നേട്ടത്തിൽ 23,995 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 680 രൂപ കൂടി 1,06,960 രൂപയും ഗ്രാമിന് 13,370 രൂപയുമാണ് ഇന്നത്തെ വില. ജമ്മുകാശ്മീരിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടെത്തി. സാംബ രജൌരി ജില്ലകളിലെ അന്താരാഷ്ട്ര അതിർത്തിക്കും LOC സമീപമുള്ള പ്രദേശങ്ങളിലുമാണ് ഇന്നലെ രാത്രി പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടെത്തിയത്. സുരക്ഷാ സേനാ പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടിയെ ചൊല്ലി പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. സാമൂഹിക ശുചിത്വം പൌരന്റെ ഉത്തരവാദിത്വമാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ന്യൂനമർദ്ദത്തെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ പ്രളയ സമാന സാഹചര്യം. കേരളത്തിൽ ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം നാലായി. ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ ഇഷ സിംഗിന് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: നമ്മുടെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ നടത്തില്ലേ?
1: പ്രമുഖ ബ്രാൻഡുകളുടെ എസികൾക്കൊപ്പം ഫ്രീ എയർ ഫ്രയർ അല്ലെങ്കിൽ 2500 ക്യാഷ് ബാക്ക്,
0: സ്റ്റെബിലൈസർ, ഫ്രീ ഇൻസ്റ്റലേഷൻ, ഗ്രീൻ എക്സ്ചേഞ്ച്, 000 ഓഫർ.
2: 28-29 കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: ഷോപ്പിക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
4: ഷോപ്പിക വെഡിംഗ്സ്,
5: കോഴിക്കോട് കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: പഴയ ലാപ്ടോപ്പ് ഇനി മാറ്റിക്കൊള്ളൂ.
1: മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ. ലാപ്ടോപ്പുകൾക്ക് സ്പെഷ്യൽ പ്രൈസ്. സ്റ്റഡി, ഓഫീസ്, ഗെയിമിംഗ് എല്ലാത്തിനും കിടിലൻ ഓഫറുകൾ.
0: രാത്രി 12 മണി വരെ ഷോപ്പ് ചെയ്യാം. പ്രിന്ററിലും സ്പെഷ്യൽ ഓഫർ.
2: 28-29 കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിലിൽ ഉറപ്പ് ക്യാഷ് ബാക്ക് വൗച്ചർ.
1: 10,000 രൂപ മുതൽ 100,000 മുകളിൽ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്കൊപ്പം 22,500 രൂപ വരെ ക്യാഷ് ബാക്ക്.
0: 28-29 കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ
1: ഷോപ്പ് ചെയ്യാം രാത്രി 12 വരെ.
2: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
5: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: രാത്രി 12 മണിക്കും സ്മാർട്ട് ഫോൺ വാങ്ങണം.
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവേഴ്സിൽ ഐഫോൺ, സാംസങ്, ഓപ്പോ, വിവോ തുടങ്ങി പ്രമുഖ ബ്രാൻഡുകൾക്ക് മറ്റെങ്ങുമില്ലാത്ത കുറഞ്ഞ പ്രൈസ്,
0: കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് യു പി ഐ ഓഫറുകളും.
1: 28-29 കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: FM പ്രധാന വാർത്തകൾ. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടിയെച്ചൊല്ലി പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. സാമൂഹിക ശുചിത്വം പൗരന്റെ ഉത്തരവാദിത്തമാക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. ന്യൂനമർദ്ദത്തെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ പ്രളയസമാന സാഹചര്യം. കേരളത്തിൽ ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കൈക്കൂലിക്കേസിൽ തൊടുപുഴ നഗരസഭ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MB ജോസ് പിടിയിൽ. കെട്ടിട നിർമ്മാണ അനുമതിയുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. അടുത്ത മാസം 2 നടക്കുന്ന സെറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ഇത് തപാൽ മാർഗം ലഭിക്കുന്നതല്ല. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 4. ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ ഇഷാസിംഗിന് സ്വർണം. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: ശക്തമായ ഒരു കാലത്തെ രേഖപ്പെടുത്തും. ക്യാമറ കണ്ണിലൂടെ തന്റെ കാഴ്ചകളെ പകർത്തുന്ന ഫോട്ടോഗ്രാഫറാണ് റാഫി കൊല്ലം. ആ ഫ്രെയിമുകളിൽ രാഷ്ട്രീയത്തിന്റെ ചൂടും ചലച്ചിത്രത്തിന്റെ നിറങ്ങളും മനുഷ്യജീവിതത്തിന്റെ സ്വാഭാവിക നിമിഷങ്ങളും എല്ലാം അടങ്ങിയിരിക്കുന്നു. പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫിയിലും സിനിമ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിലും തന്റേതായ ഇടം കണ്ടെത്തിയ റാഫി കൊല്ലത്തിന് ഫോട്ടോഗ്രാഫി ഒരു തൊഴിൽ മാത്രമല്ല, വലിയൊരു അഭിനിവേശം കൂടിയാണ്. ക്യാമറയുമായുള്ള തന്റെ യാത്ര, ഓർമ്മയിൽ നിൽക്കുന്ന ചിത്രങ്ങൾ, അവയ്ക്കു പിന്നിലെ കഥകൾ, തന്റെ അനുഭവങ്ങൾ പങ്കുവച്ച് യുവ ഫോട്ടോഗ്രാഫർ റാഫി കൊല്ലം ആർട്ട് കഫേയിൽ ചേരുന്നു. കൂടെ ഫഹദ് റാസ.
1: ഫോട്ടോഗ്രാഫിയിൽ വ്യത്യസ്ത മേഖലകളിൽ ശ്രദ്ധയൂന്നി കരിയർ ഡെവലപ്പ് ചെയ്ത ആളുകളുണ്ട്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി, ഫാഷൻ ഫോട്ടോഗ്രാഫി, ഇങ്ങനെ പല തലങ്ങളുണ്ട്. എച്ച് ആർ മേഖലയിൽ ചെയ്തിരുന്ന ജോലി രാജിവെച്ച് ഫോട്ടോഗ്രാഫിയിലേക്ക് തിരിഞ്ഞ വ്യക്തിയാണ് റാഫി കൊല്ലം. നമസ്കാരം.
2: നമസ്കാരം.
1: ഫിലിമിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ, പ്രധാന രാഷ്ട്രീയ നേതാക്കളുടെയും രാഷ്ട്രീയ സംഭവങ്ങളുടെയും എല്ലാം ചിത്രങ്ങൾ പകർത്തുന്ന പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫർ എന്നീ നിലകളിലാണ് താങ്കൾ ഇന്ന് കൂടുതലായിട്ട് ശ്രദ്ധ നൽകുന്നത്. ഈ പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫി എന്നത് ഇന്ന് എത്രത്തോളം വികസിച്ചിട്ടുണ്ട്? അതിൻ്റെ ഒരു പ്രാധാന്യം താങ്കൾ മനസ്സിലാക്കി അതിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്?
2: നിലവിലെ ലോകത്ത് തന്നെ പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫിക്ക് അതിനൂതനമായ വിദ്യയിലൂടെ കൂടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ. അതായത് വലിയ വലിയ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ സ്പെസിഫൈ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് ഇന്ത്യയിൽ എത്രമാത്രം പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫി മുന്നോട്ട് പോകുന്നു എന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഏകദേശം അത് കേരളത്തിലെ മനോരമയുടെ ഉണ്ടായിരുന്ന മുസ്തഫ സാറാണ് എൻ്റെ എക്സ്പീരിയൻസിലെ ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുള്ളൊരു മനുഷ്യൻ. കാരണം കഴിഞ്ഞു പോയിട്ടുള്ള 5 പ്രധാനമന്ത്രിമാരുടെ ചിത്രങ്ങൾ പകർത്താൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പം നിലവിലുള്ള നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉൾപ്പെടെ. അപ്പോൾ അദ്ദേഹത്തിലൂടെയാണ് പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫിയിലേക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ രാജ്യത്തും കേരളത്തിലുമൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഞാൻ പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫിയിലേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പം വളരെ വ്യത്യസ്തമായ ഒരു തലമാണ്, രാജ്യത്തുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ സംസ്ഥാനത്തിനകത്തുള്ള ജനങ്ങളെല്ലാം തന്നെയും ഓരോ രാഷ്ട്രീയ നേതാക്കന്മാർ എന്ത് ചെയ്യുന്നു എന്ന് കണ്ണം നട്ടിരിക്കുന്നൊരു സന്ദർഭം നമുക്ക് ചുറ്റുപാടുമുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹവുമായി ചർച്ച ചെയ്യുകയും ഒപ്പം തന്നെ എൻ്റെ ട്യൂട്ടറായിരുന്ന ചന്ദ്രമോഹൻ സാറും ഒക്കെ സപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫിയിൽ കൂടുതൽ ഊന്നൽ നൽകി. വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുള്ള പ്രധാനമന്ത്രി, അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി, ഇപ്പം നിലവിലുള്ള മുഖ്യമന്ത്രി, അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ വ്യത്യസ്തമായ ചിത്രങ്ങൾ പകർത്താൻ അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇന്നത്തെ പുതിയ തലമായിരിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ വളരെ ജനങ്ങളിലേക്ക് അതിവേഗം എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഇവിടെ വന്നിരിക്കാൻ ഒരു അവസരം ഉണ്ടായതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും ഇപ്പം നിലവിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം പോലും ഡൽഹിയിൽ പോയി പകർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് വ്യത്യസ്തമായൊരു മൊമെന്റിലാണ് പകർത്തുന്നതും, അതും ആ ഒരു സമയത്ത് ട്രെൻഡായ ഒരു ചിത്രമായിരുന്നു.
1: ഇപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ എല്ലാം ചിത്രം പകർത്തുമ്പോൾ, താങ്കളിപ്പോൾ ഫോട്ടോഗ്രാഫറായിരുന്ന മുസ്തഫയുടെ അനുഭവം പറഞ്ഞു, അദ്ദേഹം ദീർഘകാലം ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനായിരുന്നു അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആയിരുന്ന സമയത്താണ് അത് ചെയ്തിരുന്നത്. അപ്പോൾ താങ്കൾ കേരളത്തിലിരുന്നു കൊണ്ട് ചെയ്യുമ്പോൾ അതിന് കേരളത്തിൻ്റെ ഒരു ലൊക്കാലിറ്റിയിലേക്ക് ഒതുങ്ങുന്നതിൻ്റെ ഒരു പ്രശ്നമില്ലേ?
2: തീർച്ചയായും കേരളത്തിലേക്ക് ഒതുങ്ങുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ നമ്മുടെ മുന്നിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ കേരളം മാത്രമാണ്. അത് ഒരുപക്ഷെ ചിലപ്പോൾ നാഷണൽ ലെവലിലേക്ക് നമുക്കൊരു അവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരമാവധി ശ്രമിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഇതിലുള്ള എൻ്റെ നിലപാട്.
1: ഇപ്പോൾ നമ്മൾ ഈ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പറയുമ്പോൾ അതൊരു പെർട്ടിക്കുലർ മൊമെന്റിനെ ക്യാപ്ചർ ചെയ്യുന്ന ഒരു സ്കില്ലാണല്ലോ.
2: അതെ.
1: അപ്പോൾ വളരെ പ്ലാൻഡ് ആയിട്ട് നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കണം ചില നിമിഷങ്ങൾ കിട്ടുന്നത് അല്ലേ?
2: അതെ, തീർച്ചയായും.
1: അങ്ങനെ എടുത്തു പറയാവുന്ന, ഇപ്പോൾ താങ്കൾ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ എടുത്തു എന്നുള്ളത്, ആ ഒരു മൊമെന്റ് താങ്കൾക്ക് എങ്ങനെയാണ് ഓർത്തെടുക്കാൻ കഴിയുന്നത്?
2: അതൊരു പ്രൈവറ്റ് ഫംഗ്ഷൻ ആയിരുന്നു യഥാർത്ഥത്തിൽ, എന്നാൽ സെക്യൂരിറ്റി റീസൺസ് ഉണ്ടായിരുന്ന ഒരു ഫംഗ്ഷൻ കൂടിയായിരുന്നു. എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അസംബ്ലി ആയിരിക്കുന്ന കൊല്ലം ജില്ലയിലെ എൻ കെ പ്രേമചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു. ആ റിസപ്ഷനിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരു മൊമെന്റ് ആയിരുന്നു ആ ഒരു സന്ദർഭം എനിക്ക് പകർത്താൻ പറ്റിയത്. ആദ്യത്തെ ചിത്രമാണത്. അപ്പോൾ സെക്യൂരിറ്റി റീസൺസ് ഉണ്ടായാൽ പോലും ഈ പറഞ്ഞ പോലെ മൊമെന്റ് എന്ന് പറയുന്ന സാധനം, അത് രാഷ്ട്രീയമായിക്കോട്ടെ, വൈൽഡ് ലൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്പോർട്സ് ആയിക്കോട്ടെ, ഏത് മൊമെന്റ് ആയാലും ശരി, നമ്മളെപ്പോഴും ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് മുന്നേ ചിന്തിച്ച് വേണം ഒരു ഫോട്ടോഗ്രാഫർ എപ്പോഴും ഒരു ചിത്രം പകർത്തേണ്ടത്. സ്വാഭാവികമായി ഇത്രയും വലിയ സെക്യൂരിറ്റിയായിട്ട് പ്രധാനമന്ത്രി എൻട്രി ചെയ്യുന്നു. ആ എൻട്രി ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു ഫ്രെയിം ഉണ്ടായിരുന്നു, അദ്ദേഹം എൻട്രി ചെയ്യുന്നതിനൊപ്പം തന്നെ സെക്യൂരിറ്റികൾക്കിടയിലൂടെ തന്നെ ഒരു ചിത്രം എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ ഷാർപ്പ് ചെയ്തൊരു ചിത്രം പകർത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. അതും ഏറെ ദൂരെ നിന്നുകൊണ്ടാണ് പകർത്തുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഒരു 2 സെക്കൻഡ് മുന്നേ ഞാൻ ചിന്തിച്ചിരുന്നു ഇന്ന ഒരു സ്പോട്ടിൽ കൃത്യമായി അദ്ദേഹം എത്തും എന്നുള്ളൊരു എൻ്റെ ഒരു ടാർഗറ്റിലാണ് ഞാൻ ആ ഒരു പിക്ചർ ക്ലിക്ക് ചെയ്യുന്നത്. അത് എന്താ പറയുക, നമ്മളുടെ കൃത്യമായ സമയം, ആ സമയം എനിക്ക് മുന്നിൽ കൃത്യമായി ലഭിച്ചതുകൊണ്ട് ഈ പറയുന്ന പോലെ ചുറ്റുമുള്ള സെക്യൂരിറ്റി ഗാർഡ്സിനൊപ്പം ഉള്ളൊരു ചിത്രമായിരുന്നു അത്. അത് അത്യാവശ്യത്തിലധികം ജനങ്ങളിലേക്ക് എത്തിയിരുന്നു ആ ഒരു സമയത്ത്. ഏകദേശം ഇപ്പം 7-8 വർഷത്തിലധികമായി ആ ഒരു ചിത്രം പകർത്തിയത്.
1: വിദഗ്ധരായിട്ടുള്ള ഫോട്ടോഗ്രാഫർമാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ ഒരുപാട് നേരം, മേ ബി മണിക്കൂറുകൾ ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി, ആ ഒരു മൊമെന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറുണ്ടെന്ന്.
2: അതെ.
1: അങ്ങനെ താങ്കൾ കാത്തിരുന്ന് കൃത്യമായ ഒരു ഫ്രെയിമിലേക്ക് കിട്ടിയ ഏതെങ്കിലും ഒരു ഫോട്ടോ ഓർത്തെടുക്കാൻ കഴിയുമോ?
2: അതെ, കാത്തിരുന്ന് കിട്ടിയ ഒരു ചിത്രം എന്ന് പറയുന്നത് ഇന്ത്യയൊട്ടാകെ വൈറലായ ഒരു ചിത്രം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ആയിരുന്നു. കേരളത്തിലൊരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കടന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ ആരെയും അറിയിക്കാതെ പലയിടത്തും പെട്ടെന്ന് എത്തിപ്പെടുന്ന ഒരു ഒരു ക്യാരക്ടറുള്ള മനുഷ്യനായതുകൊണ്ട് ഇദ്ദേഹം എൻ്റെ നാട്ടിലാണ് വന്നത്, കൊല്ലത്താണ് എത്തുന്നത്. അവിടെ നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾക്കൊപ്പം കടലിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതറിയുന്നത് ഞാൻ ഏകദേശം രാത്രി 2 മണിക്കാണ്. അപ്പം എൻ്റെ സുഹൃത്തുക്കൾ അവിടുത്തെ പത്രമാധ്യമ ഫോട്ടോ ജേർണലിസ്റ്റുകളാണ്. അപ്പോൾ അവരെന്നെ ആ സമയത്ത് വിവരം അറിയിച്ചു, 2 മണിക്കാണ് അറിയുന്നത്. പക്ഷേ ഇതിനു മുന്നേ നമുക്ക് പ്രിക്കോഷൻസ് ഒന്നുമില്ല, നമുക്ക് കടലിലേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല, ബോട്ടില്ല, ഒന്നുമില്ല. ആ സംവിധാനങ്ങളൊന്നും ഇല്ലാതിരിക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ആ പ്രദേശത്തുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോ ജേർണലിസ്റ്റുകൾ അവരോടൊപ്പം യാത്ര ചെയ്യാൻ പറ്റി. അത് മറ്റൊരു ബോട്ടിലായിരുന്നു. എങ്കിൽ പോലും അവർക്കൊന്നും ലഭിക്കാത്തൊരു ചിത്രം എനിക്ക് ലഭിച്ചു എന്ന് പറയുന്നത്, ഏകദേശം 4 മണിക്ക് ഞാൻ ഈ പറയുന്ന നമ്മുടെ ബീച്ച് സൈഡിലേക്ക് ചെല്ലുന്നു. ബീച്ച് സൈഡിൽ ചെന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഏകദേശം 6 ആകുമ്പോഴാണ് അദ്ദേഹം കടലിൽ നിന്നും തിരിച്ചു വരുന്നത് ഈ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം. ആ ഒരു മൊമെന്റിൽ വളരെ ദൂരെ നിന്നുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ചിത്രം എങ്ങനെയാണോ പകർത്തിയത് അതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്തെത്താൻ പറ്റുന്നതിന് ആ ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ, സെക്യൂരിറ്റി റീസൺസ്. ഓരോ സെക്കൻഡ്സിനും വിലയുണ്ട് എന്ന് എനിക്ക് തോന്നിയ നിമിഷങ്ങളാണത്. ഇദ്ദേഹം ബോട്ടിൽ നിന്നും ജമ്പ് ചെയ്യുകയാണ്. 2 സെക്കൻഡ് ഞാൻ മുന്നേ ചിന്തിച്ചു, ഇദ്ദേഹം ഒരു മാർഷൽ ആർട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണല്ലോ, അപ്പൊ സ്വാഭാവികമായി ഇദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു സാധനം വരാൻ സാധ്യത ഉണ്ട് എന്ന് വെയിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ക്ലിക്ക് ചെയ്യാൻ റെഡി ആയിരുന്നു. അറ്റേ ടൈമിൽ ക്ലിക്ക് ചെയ്യുന്നു, ഈ ബോട്ടിൽ നിന്ന് ഇദ്ദേഹം ജമ്പ് ചെയ്യുന്നൊരു ഒറ്റ കൈ കൊണ്ട് ജസ്റ്റ് ഒരു വിരല് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ജമ്പ് ചെയ്യുന്ന രീതിയിലാണ് ജമ്പ് ചെയ്തത്. ആ ജമ്പിലടിച്ച ക്ലിക്കാണ് ഇന്ത്യയിലൊട്ടാകെ വലിയൊരു വൈറലായി മാറി. അത് 2 രീതിയിലും.
1: താങ്കൾ അത് എടുത്തത് എവിടുന്നായിരുന്നു?
2: ഞാൻ അത് അദ്ദേഹത്തിൽ നിന്ന് ഏകദേശം 50 മീറ്റർ ദൂരെ മാറി നിൽക്കുകയാണ്.
1: ഒരു കരയിലാണ്,
2: കരയിലാണ്, ഞാൻ കരയിലാണ്. അദ്ദേഹം കരയിലേക്ക് എൻട്രി ചെയ്യുന്ന സമയം ബോട്ട് കയറുന്നതിനനുസരിച്ച് തന്നെ ഇദ്ദേഹം ഇതിൽ നിന്ന് ജമ്പ് ചെയ്യുകയാണ്. അത് ജമ്പ് ചെയ്യുന്നു, നേരെ വെള്ളത്തിലേക്കാണ് ജമ്പ് ചെയ്യുന്നത്. ആ ഒരു ചിത്രമാണ് വൈറലായത്.
1: അപ്പോൾ ഇത് അവരിലേക്ക് എത്താറുണ്ടോ?
2: അവരിലേക്ക് എത്തിയിരുന്നു ആ ചിത്രം. കാരണം പൊളിറ്റിക്കലായിട്ടുള്ള ചിത്രം വളരെ വൈഡായിട്ട് പോകുന്നതുകൊണ്ടും ആ ഒരു ചിത്രം ആരെടുത്തു എന്നുള്ള അന്വേഷണം പല ഭാഗത്തു നിന്നും വന്നിരുന്നു. ആ ഒരു സമയത്ത് ഞാനായിരുന്നു എന്നുള്ള കാര്യം അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയാണ് അവരെ അറിയിക്കുന്നത്, അവരുടെ ഓഫീസിലെയാണ് അറിയിക്കുന്നത്. അതിനുശേഷം ഈ ചിത്രം ഞാൻ അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു.
1: ആ രീതിയിലുള്ള നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും.
2: അതെ അതെ അതെ. കാരണം പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോഴത്തേക്ക് വ്യത്യസ്തമായ ലീഡേഴ്സിനെ അവരുടെ ഒരു സോൾ ആയിട്ടൊരു സാധനം ഉണ്ടാവും. ആ സോൾ എപ്പോഴും ജനങ്ങളിലേക്ക് എത്തിക്കുക. എല്ലാവരെയും നമ്മൾ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇപ്പം പ്രധാനമന്ത്രി ആയാലും ശരി, പ്രതിപക്ഷ നേതാവിനായാലും ശരി, എല്ലാവരെയും വിമർശനം ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക് അവരുടെ ഒരു സോൾ സംഭവം ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവരുടെ നന്മ അത് കൃത്യമായി നമ്മൾ എത്തിക്കാം. ഇപ്പം വിഷ്വൽ മീഡിയ ആയാലും ശരി, ഇപ്പറഞ്ഞ പോലെ സ്റ്റിൽസ് ആയാലും ശരി, അവരുടെ കൃത്യമായ ക്യാരക്ടർ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഉത്തരവാദിത്തം ഫോട്ടോഗ്രാഫേഴ്സിനും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു ഫോട്ടോഗ്രാഫറിന് ഒരു ലീഡറിനെ വളർത്താനും തളർത്താനും കഴിയും എന്നുള്ളതാണ് സത്യം.
1: ഈ പറഞ്ഞ ഫോട്ടോകളെല്ലാം താങ്കൾ എടുത്തിട്ടുള്ളത് അവരുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലൈഫിന്റെ ഭാഗമായിരിക്കുന്ന സമയത്ത് താങ്കൾ ആ മൊമെന്റിനെ ക്യാപ്ചർ ചെയ്യാണ് ചെയ്യുന്നത്.
2: അതെ.
1: ഇതിന് പുറമേയുള്ള മറ്റൊരു കാര്യമാണല്ലോ അവരുടെ പ്രൊഫൈലിംഗ്. പല ആളുകളും ചെയ്യാറുണ്ട്, പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുടെയൊക്കെ വീട്ടിൽ ചെന്ന് അവരുടെ ഒരു ദിവസം ക്യാപ്ചർ ചെയ്യുന്ന രീതിയിലുള്ള ഫോട്ടോസ് ഉണ്ട്. അതിന് താങ്കൾ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ടോ?
2: അങ്ങനൊരു അവസരം നിലവിൽ ലഭിച്ചിട്ടില്ല. എനിക്കൊരു വലിയൊരു ആഗ്രഹമുണ്ട്, പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ ലൈഫ് ക്യാപ്ചർ ചെയ്യാൻ ആഗ്രഹമുണ്ട്. കാരണം ഇത്രയും വർഷങ്ങളോളം ഇരിക്കുന്ന ഒരു പ്രധാനമന്ത്രി എന്നുള്ളത് വെച്ചിട്ടാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് സഞ്ചരിച്ചു പോകുന്നത് എന്നുള്ളത് ക്യാപ്ചർ ചെയ്യാൻ വളരെ കൗതുകമാണ്. കാരണം ഇന്നേവരെയും നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ദിവസത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ വിഷയിലൂടെ മാത്രമേ കാണുന്നത്, ഒരു ചിത്രമായി കണ്ടിട്ടില്ല ഇതുവരെ. അതൊരു ഡോക്യുമെൻ്റായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെയും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്.
1: ഈ പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫിക്ക് പുറമെ താങ്കൾ ഏറ്റവും ഫോക്കസ് ചെയ്തിട്ടുള്ള മറ്റൊന്ന് ഫിലിമിലാണ്.
2: അതെ.
1: 3 സിനിമകളിൽ താങ്കൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു.
2: അതെ.
1: ആ ഒരു അനുഭവങ്ങൾ ഏതൊക്കെയായിരുന്നു? സിനിമകൾ
2: മലയാള സിനിമകൾ തന്നെ ആയിരുന്നു. ആദ്യം അമല പോളിന്റെ ദ ടീച്ചർ എന്ന് പറയുന്ന ഒരു ചിത്രം, അതിനുശേഷം മോഹൻലാൽ സാറിൻ്റെ മലക്കോട്ടെ വാലിബൻ, അതിനുശേഷം പെപ്പയുടെ ഒരു മറ്റൊരു ചിത്രം ദാവീദ് എന്ന് പറഞ്ഞിട്ട്. ഇതിലെല്ലാം തന്നെയും വ്യത്യസ്തമായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫി ലൈഫിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് മലൈക്കോട്ടെ വാലിബൻ എന്നുള്ള ചിത്രം. അതിൻ്റെ DOP സെക്ഷൻ

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: ഒരു ചിത്രം ചിലപ്പോൾ ദീർഘമായ കുറിപ്പുകളെ

0: എന്ന് പറയുമ്പോഴത്തേക്ക് അതിഗംഭീരമായിട്ടുള്ള വർക്കാണ് നടന്നിട്ടുള്ളത്. അന്ന് എനിക്ക് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം ലാൽ സാറിൽ നിന്ന് തന്നെ ഉണ്ടായി. ഒരു ഫൈറ്റ് സീനിൻ്റെ സമയത്ത് മൂന്ന് ക്യാമറാസ് ഓൾറെഡി റണ്ണിങ്ങിലിരിക്കെ തന്നെ വ്യത്യസ്തമായ ഒരു ആംഗിളിൽ നിന്ന് ഞാനൊരു ചിത്രം പകർത്തിയിരുന്നു. അന്നുണ്ടായിരുന്ന ഫൈറ്റ് മാസ്റ്റർ എൻ്റെ ആ ഒരു ആംഗിള് വെച്ചിട്ട് അദ്ദേഹം കാണുകയും ആ ഒരു ആംഗിളിൽ നിന്നും ക്യാമറ ഫിക്സ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറ്റ് എ ടൈമിൽ ഒരു ഷോട്ട് കഴിഞ്ഞ് അടുത്ത ഷോട്ടിലേക്ക് നടന്നു വന്നിരുന്ന ലാൽ സാറ് എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുന്നല്ലോ എന്നുള്ള രീതിയിൽ വളരെ നമ്മളെ തമാശ രൂപേണ അദ്ദേഹം അടുത്തു വരികയും എന്താണെന്ന് ഫൈറ്റ് മാസ്റ്ററോട് ചോദിക്കേണ്ടായി. ഫൈറ്റ് മാസ്റ്റർ ഇപ്പോൾ പറഞ്ഞ് വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു ആംഗിളുണ്ട് സാർ, ഇത് നമുക്ക് യൂസ് ചെയ്യാം, റാഫി എടുത്തിട്ടുള്ള ആംഗിളാണ്, ഇവിടെ ക്യാമറ ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ വെറും സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്. ഇതിനകത്ത് മൂന്ന് സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉള്ള സമയത്താണ് ഞാനും ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് ലാൽ സാറ് ഒപ്പം തന്നെ ഞാൻ താഴെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം എന്നെ കൈ വലിച്ചു പൊക്കിയിട്ട് നീ വന്നേന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വലിച്ചെടുത്തുകൊണ്ട് അദ്ദേഹം ലിജോ സാറിൻ്റെ അടുത്തേക്ക് പോയി. ഡയറക്ടറാണല്ലോ ലിജോ സാറ്, എൻ്റെ ക്യാമറ വാങ്ങിയിട്ട് ഇത് റാഫി എടുത്തൊരു ആംഗിളാണ്, എനിക്ക് അവിടെ ഒരു ആംഗിളിൽ ഒരു ക്യാമറ വെച്ച് ഒരു ഫ്രെയിം കൂടി സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഡി ഒ പി വളരെ സീനിയർ ആയിട്ടുള്ള മധുസാറാണ്. ആക്ച്വലി മധുസാറിൻ്റെ ആംഗിൾസാണ് അവിടെ ഏറ്റവും വിലയുള്ളത്. എന്നെ പോലുള്ള സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ചിത്രം പകർത്തു എന്നുള്ളതേ ഉള്ളൂ. ഡി ഒ പിയുടെ ഒരു വർക്കും നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഡി ഒ പി മധുസാറ് അപ്രൂവൽ ചെയ്തു. അപ്പം തന്നെ അവിടെ ക്യാമറ വെച്ചു. അത് വളരെ വ്യത്യസ്തമായൊരു അനുഭവമാണ്. ഒരിക്കലും ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സിന് അങ്ങനെ ഒരു അനുഭവം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് എൻ്റെ ലൈഫിലെ ഏറ്റവും ഭയങ്കര ഒരു പ്രഷ്യസ് മൊമെന്റ് ആയിട്ട് ഞാൻ കാണുന്നു.
1: കാരണം ആ ഫ്രെയിം കണ്ടെത്തിയത് താങ്കളാണല്ലോ.
0: അതെ.
2: യുവ ഫോട്ടോഗ്രാഫർ റാഫി കൊല്ലവുമായി ഫഹദ്രാസ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം നാളെ ആർട്ട് കഫേയിൽ കേൾക്കാം.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: അടുക്കള പുത്തനാക്കാൻ ഇതിലും മികച്ചൊരു അവസരമില്ല.
5: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ എത്തി.
4: ചോപ്പർ, മിക്സർ ഗ്രൈൻഡർ, എയർ ഫ്രൈയർ, ഇലക്ട്രിക് കെറ്റിൽ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, ഗ്യാസ് സ്റ്റവ് തുടങ്ങി കിച്ചൺ അപ്ലയൻസുകൾക്ക് വമ്പൻ ഓഫറുകൾ.
5: 28-29 കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
6: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: സുവർണ മലരുകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ സുവർണ മലരുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനത്തോടെ ആരംഭിക്കാം. രചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രഘുകുമാർ ഈണമിട്ട് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം താളവട്ടം.

0: ഒരു ബ്ലൂടൂത്ത് ഇയർഫോണിൽ 86% അപ്പൊ ഷോപ്പിംഗ് വിട്ടുകളയാൻ പറ്റില്ലല്ലോ.
1: വിട്ടുകളയരുത്, രാത്രി 12 മണി വരെ സമയമുണ്ട്.
0: സ്മാർട്ട് വാച്ച്, ഹെഡ്ഫോൺ, സൗണ്ട് ബാർ, സ്പീക്കർ തുടങ്ങി എല്ലാത്തിനും ഹെവി ഡിസ്കൗണ്ട്.
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ.
0: 28-29 കോഴിക്കോട് മൈ ജി ഫീച്ചർ ഷോറൂമുകളിൽ.

0: സുവർണ മലരുകൾ.
1: ഗാനരചന വയലാർ മാധവൻകുട്ടി, സംഗീതം മുരളി സിതാര, ഗായകൻ യേശുദാസ്, ചിത്രം മാൻമിഴിയാൽ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.

സുവർണ മലരുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ആലോലം എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ഇളയരാജ.

0: നമ്മുടെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മൈജി നോൺ സ്റ്റോപ്പ് 48 hour സെയിൽ നടത്തില്ലേ?
1: പ്രമുഖ ബ്രാൻഡുകളുടെ എസികൾക്കൊപ്പം ഫ്രീ എയർ ഫ്രയർ അല്ലെങ്കിൽ 2500 ക്യാഷ് ബാക്ക്,
0: സ്റ്റെബിലൈസർ, ഫ്രീ ഇൻസ്റ്റലേഷൻ, ഗ്രീൻ എക്സ്ചേഞ്ച്, 000 ഓഫർ.
2: 28, 29
1: കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.

0: സുവർണ മലരുകൾ.
1: യേശുദാസും ജാനകിയും സംഘവും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ആരംഭം. രചന പൂച്ചൽ ഖാദർ, സംഗീതം എ ടി ഉമ്മാർ.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: രചന പി ഭാസ്കരൻ, സംഗീതം ജോൺസൺ. എസ് ജാനകി പാടിയ ഈ ഗാനം ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിൽ നിന്നും.

0: സുവർണ മലരുകൾ.
1: കള്ളിമുള്ള എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. രചന പൂജൽ ഖാദർ, സംഗീതം മുഹമ്മദ് സുബൈർ.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: ഗാനരചന ദേവദാസ്, സംഗീതം ജോൺസൺ. മാർക്കോസ്, ജെൻസി എന്നിവർ പാടിയ ഈ ഗാനം കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തിൽ നിന്നും.

0: പഴയ ലാപ്ടോപ്പ് ഇനി മാറ്റിക്കൊള്ളൂ.
1: മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ. ലാപ്ടോപ്പുകൾക്ക് സ്പെഷ്യൽ പ്രൈസ്. സ്റ്റഡി, ഓഫീസ്, ഗെയിമിംഗ് എല്ലാത്തിനും കിടിലൻ ഓഫറുകൾ.
0: രാത്രി 12 മണി വരെ ഷോപ്പ് ചെയ്യാം. പ്രിന്ററിലും സ്പെഷ്യൽ ഓഫർ.
2: 28-29 കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: ഇന്നത്തെ സുവർണമലരുകളിൽ അവസാനമായി മൗനം വാചാലം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ONV കുറുപ്പ്, സംഗീതം MB ശ്രീനിവാസൻ.

0: വായന ഒരിക്കലും ഒരൊറ്റ അഗ്രത്തിലൂടെ മാത്രം നീങ്ങുന്ന ഒരു വൺ വേ ട്രാഫിക് അല്ല. അത് ഒരു ഹൈവേ പോലെ നീളുന്നതല്ല, ഒരു ഗ്രാമീണ പാത പോലെ, ഒരു ഉൾനാടൻ പാത പോലെയാണ് എപ്പോഴും ഒരു വായനയുടെ സ്വഭാവം.
1: ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് നിരൂപകനും എഴുത്തുകാരനുമായ ഡോക്ടർ പി കെ രാജശേഖരൻ തന്റെ ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവച്ചതിന്റെ ആദ്യ ഭാഗം ശ്രോതാക്കൾ കഴിഞ്ഞ ആഴ്ച കേട്ടിരിക്കുമല്ലോ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
0: എന്റെ വായനയുടെ എങ്കിലും, കാരണം ഈ വഴിയിൽ നിന്ന് അനേകം വഴികൾ പിരിഞ്ഞു പോവുകയും ഒരുപാട് വഴികൾ വന്നു ചേരുകയും ഒക്കെ ചെല്ലുന്ന ആകെ ബഹളം നിറഞ്ഞ ഒരു ഒരു ഒരു രീതിയുണ്ട് വായനയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രധാനപ്പെട്ട സാഹിത്യ സിദ്ധാന്തങ്ങളോ ക്ലാസിക്കുകളോ മാത്രമല്ല, അതേസമയം തന്നെ എന്നെ ആകർഷിച്ചുകൊണ്ടിരുന്ന അനേകം നോൺ ഫിക്ഷൻ എന്ന് പറയുന്ന പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളുടെ വായനയാണ് എന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ അപ്ഡേറ്റിംഗ് എനിക്ക് എന്നെ സംബന്ധിച്ച് ആവശ്യം. പിന്നീട് ഞാൻ എൻ്റെ ഗവേഷണം ഒക്കെ കഴിഞ്ഞ് ഞാൻ പത്രപ്രവർത്തനം ഒരു തൊഴിലായി സ്വീകരിച്ചപ്പോൾ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് എന്നെ നിരന്തരം അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ ഒരു അക്കാഡമിക് വശം അതാണ്. അപ്പോൾ രാഷ്ട്രീയം, ചരിത്രം നിരന്തരമായി വരുന്ന ഈ ഭൗമരാഷ്ട്രീയത്തിലെയും ലോകരാഷ്ട്രീയത്തിലെയും പരിവർത്തനങ്ങൾ, ദേശീയ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ, ഭരണഘടന, ചരിത്രവും രാഷ്ട്രീയവും ഒരു പ്രധാന വായനാ വസ്തുവായി എനിക്ക് മാറിയിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മുടെ താല്പര്യങ്ങൾ പല വഴിക്ക് നീങ്ങിപ്പോകുമല്ലോ. അങ്ങനെ എൻ്റെ ഇൻട്രസ്റ്റുകൾ പലതിൻ്റെ സാഹിത്യ ഗവേഷണത്തിൻ്റെയും പഠനത്തിൻ്റെയും ഭാഗമായിട്ട് പത്രപ്രവർത്തനേതരമായ താല്പര്യങ്ങളിൽ ഈ വായന, പുസ്തകം എന്ന് പറഞ്ഞ ഒരു വസ്തു എന്നെ ആകർഷിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചും കേരളത്തിലെ പുസ്തകത്തിൻ്റെ ചരിത്രം, എങ്ങനെയാണ് ആദ്യകാല അച്ചടി നടന്നത്, നമ്മുടെ ടൈപ്പ്ഫേസസ് അല്ലെങ്കിൽ അച്ചുകൾ എങ്ങനെ വികസിച്ചു വന്നു, ഈ ഡിസൈനുകൾ എങ്ങനെ ഉണ്ടായി, നമ്മൾ ആദ്യകാല പ്രസാധകർ ആരായിരുന്നു, അവർ എന്തുമാതിരി കഷ്ടപ്പാട് സഹിച്ചായിരിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്തത്, ഇങ്ങനെ നിരന്തരമായി ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ട് പിൽക്കാലത്ത് ഞാൻ ബുക്സ്റ്റാൾജിയ എന്ന് പറഞ്ഞ് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ഒരു പുസ്തക വായനക്കാരൻ്റെ ഗൃഹാതുരത്വങ്ങളെന്നൊരു സബ് ടൈറ്റിലോട് കൂടിയ ഒരു പുസ്തകമാണ്. അതിനകത്ത് സാധാരണ ആരും പുസ്തകങ്ങളായി പരിഗണിക്കാത്ത പുസ്തകങ്ങൾ, അതായത് പാഠപുസ്തകങ്ങൾ, ലഘുലേഖകൾ, അല്ലെങ്കിൽ വലിയ ലൈബ്രറികളിലോ ഗവേഷണ സ്ഥാപനങ്ങളോ സർവകലാശാലകളോ ഒന്നും സൂക്ഷിച്ചു വയ്ക്കാത്ത മന്ത്രവാദ ഗ്രന്ഥങ്ങൾ, പോപ്പുലർ ലിറ്ററേച്ചർ, ഡിറ്റക്റ്റീവ് നോവലുകൾ, ഇങ്ങനെയുള്ള പുസ്തകങ്ങളെക്കുറിച്ചും അവയുടെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ അന്വേഷിക്കുന്ന ലേഖനങ്ങളാണ് അതിനകത്തുണ്ടായിരുന്നത്. അതിന് പുറമേ നമ്മുടെ ആദ്യകാലത്തെ പ്രിന്റർമാർ, അച്ചുകൊത്തികൾ, ആദ്യകാല പ്രസാധകർ, ഇവരുടെ ഒരിടവും രേഖപ്പെടുത്താത്ത ചരിത്രങ്ങളും രേഖപ്പെടുത്താനുള്ള ഒരു ശ്രമം ആ പുസ്തകത്തിലുണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ അത് എൻ്റെ വായനയുടെ ഒരു ഹിസ്റ്റോറിയോഗ്രഫി ആയിട്ടാണ് ഞാൻ ആ പുസ്തകത്തെ കാണുന്നത്. നമ്മുടെ വായനയെ വായിച്ച് ആസ്വദിച്ച് നമുക്കുണ്ടാകുന്ന മാനസികാനുഭൂതി, ആനന്ദം മാത്രമല്ല

വായനയ്ക്ക് അങ്ങനെ ഒരു ലിംഗ്വിസ്റ്റിക് വശം, അല്ലാതെ ഭാഷാപരമായ അല്ലെങ്കിൽ സൗന്ദര്യാത്മകമായ വശമല്ലാതെ പുസ്തകത്തെ ഒരു ഭൗതിക വസ്തുവായി കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെ കാണുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ അതിൻ്റെ അച്ചടിയിലേക്കും അച്ചുകളുടെ ചരിത്രത്തിലേക്കും ഒക്കെ നീങ്ങിയത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കഠിനമായി അധ്വാനിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം കുറച്ച് ആശ്വാസവും വേണമല്ലോ. എല്ലായ്പ്പോഴും വലിയ തടിച്ച സൈദ്ധാന്തിക പുസ്തകങ്ങൾ വായിക്കുകയും ദസ്തയേവ്സ്കിയുടേതുപോലുള്ള അല്ലെങ്കിൽ തോമസ് മന്നിൻ്റേതുപോലുള്ള വലിയ ഗഹനങ്ങളായ നോവൽ വായിക്കുകയും ചെയ്തുകൊണ്ട് മാത്രം ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞായറാഴ്ച ഒരു വിശ്രമം വേണമെന്നാണല്ലോ പണ്ടേ തന്നെ സങ്കല്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ആശ്വാസ വായന ആവശ്യമുണ്ട്. ഈ ആശ്വാസ വായന എനിക്ക് കുട്ടിക്കാലം മുതൽ തുടങ്ങിയിട്ടുണ്ട്. അത് ക്രൈം നോവലുകളിലാണ് ഞാൻ എൻ്റെ, അല്ലെങ്കിൽ അവസർപ്പക നോവലുകൾ എന്ന് നമ്മൾ പറയുമല്ലോ, ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ഇതെല്ലാം ചേർത്ത് പറയാവുന്ന വാക്കാണ് ക്രൈം ഫിക്ഷൻ അല്ലെങ്കിൽ കുറ്റാന്വേഷണ നോവൽ. ഈ ക്രൈം ഫിക്ഷൻ പോപ്പുലർ ലിറ്ററേച്ചറിൻ്റെ ഏറ്റവും ഉന്നത രൂപം എന്ന് പറയാവുന്ന അതാണ് ഈ ക്രൈം ഫിക്ഷൻ. ക്രൈം ഫിക്ഷൻ എന്നെ എന്നും ആകർഷിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് നമ്മളെല്ലാവരും ഈ നാട്ടിൻപുറത്ത് വായനശാലയിൽ നിന്ന് വായിക്കുന്നവർ അവസാനത്തെ പേജില്ലാത്ത ക്രൈം നോവൽ വായിച്ചാണല്ലോ വായിച്ച് വരിക. ഒരു ക്രൈം നോവലിനെ സംബന്ധിച്ച് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൈം അതിൻ്റെ അവസാനത്തെ പേജ് നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ്. ഈ നമുക്ക് കഥാന്ത്യത്തെക്കുറിച്ചുള്ള ആകാംക്ഷയാണല്ലോ ക്രൈം നോവലുകളെയൊക്കെ എല്ലാ വായനക്കാരെയും പിടിച്ചു നിർത്തുന്നത്. അത് നാട്ടിൻപുറത്തെ വായനശാലയിലെ പുസ്തകത്തിൽ മിക്കവാറും അവസാനത്തെ പേജ് നിരന്തരം ആളുകൾ വായിച്ച് വായിച്ച് ഇളകിപ്പോയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ആകാംക്ഷയെ സംബന്ധിച്ച ഒരു വലിയ ചുഴി തന്നെ പെട്ട് വായിച്ച് വളരുകയാണ് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് ആ മലയാളത്തിലുള്ള ക്രൈം ഫിക്ഷനുള്ള താല്പര്യം എനിക്ക് നഷ്ടപ്പെട്ടു. കാരണം പിന്നീട് ഇംഗ്ലീഷിൽ ഞാൻ ഉയർന്ന നിലവാരമുള്ള ആളുകൾ എഴുതുന്ന ക്രൈം നോവലുകൾ വായിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് മലയാളത്തിൽ വളരെ ശരാശരിയിലും താഴെ നിലവാരമുള്ള കൃതികൾ മാത്രമേ എഴുതപ്പെടുന്നുള്ളൂ. ഏതാണ്ട് മലയാളത്തിലെ അവസ്ഥ ഇന്നും വ്യത്യസ്തമൊന്നും അല്ല. യൂറോപ്യൻ ഭാഷകളിൽ വിശേഷിച്ച് ഇംഗ്ലീഷിലും സ്പാനിഷിലും ഫ്രഞ്ചിലുമൊക്കെ ക്രൈം ഫിക്ഷൻ രംഗത്ത്, ഈ ഭാഷകളിലൊക്കെ ക്രൈം ഫിക്ഷൻ വളരെ വൈകിയാണ് ഉദിച്ചത്. ഇംഗ്ലീഷിൽ മാത്രമേ ക്രൈം ഫിക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇംഗ്ലീഷ് കഴിഞ്ഞ ഫ്രഞ്ചിൽ മാത്രമാണ് യൂറോപ്യൻ ഭാഷയിൽ ക്രൈം ഫിക്ഷൻ ഉണ്ടായിരുന്നത്. ഈ പല യൂറോപ്യൻ ഭാഷകളിലും ഈ അടുത്ത സമയത്താണ് ക്രൈം ഫിക്ഷൻ വലിയ തരംഗമായിട്ട് വികസിച്ചു വരുന്നത്. പക്ഷെ ഇപ്പോഴും ഈ ഭാഷകളിലെ കുറ്റാന്വേഷണ നോവൽ സാഹിത്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ നിരന്തരമായ വികാസങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോഴും എൻ്റെ രാത്രി വായനകൾ ഞാൻ ക്രൈം ഫിക്ഷന് വേണ്ടിയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. രാത്രി കിടക്കാൻ നേരത്ത് വായിക്കുമ്പോൾ ക്രൈം ഫിക്ഷൻ വായിച്ചിരിക്കുക എന്നുള്ളതാണ്. കാരണം ഒരു ശാന്തമായി വായിക്കാനുള്ള, നമ്മൾ പഠനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ കുറെ കൂടി ഗൗരവമുള്ള സാഹിത്യ ചിന്തയ്ക്ക് വേണ്ടിയോ സാഹിത്യാസ്വാദനത്തിന് വേണ്ടിയോ അല്ലാത്ത ആശ്വാസ വായന എന്ന് പറയുന്നത് പ്രദാനം ചെയ്യാനായിട്ട് ഈ ക്രൈം ഫിക്ഷന് കഴിയും. അത് ഈ പുസ്തകങ്ങളിൽ നിന്ന് ഞാൻ പതുക്കെ ഈ ബുക്കിലേക്ക് മാറിക്കഴിഞ്ഞു. കാരണം കിടന്നുകൊണ്ട് വായിക്കുമ്പോൾ ലൈറ്റ് അണയ്ക്കുക എന്നുള്ള ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഈ റീഡർ അണച്ചു വെച്ചാൽ മതി, അതിനകത്ത് ലൈറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ടാബ്ലറ്റിൽ വായിക്കുക. ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ വലിയ വിലയെ പേടിക്കുകയും വേണ്ട, കാരണം ഈ ബുക്കിന് വില കുറവാണ്. അതുകൊണ്ട് എൻ്റെ ആശ്വാസ വായനയ്ക്ക് വേണ്ടി ഞാൻ പതുക്കെ പുസ്തകത്തിൽ നിന്ന്, അച്ചടിച്ച പുസ്തകത്തിൽ നിന്ന്, കടലാസിൽ നിന്ന് ഈ ബുക്കിലേക്ക് മാറിയിരിക്കുന്നു. അത് എനിക്ക് ഈ ബുക്കിലേക്ക് മാറാൻ പ്രത്യേകിച്ച് ആഗ്രഹം ഉണ്ടായിട്ടല്ല. കടലാസിനോടും ആ കടലാസിൻ്റെ മഷിയുടെ മണത്തോടും, പുതിയ പുസ്തകം കിട്ടിയാൽ ഇപ്പോഴും മണത്തു പോകുന്ന ഒരു സ്കൂൾ കുട്ടി എൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അത് എല്ലാ വായനക്കാരുടെ ഉള്ളിലും ആ മഷിയുടെ മന്ദാരഗന്ധത്തോടുള്ള ഒരാഗ്രഹം ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്ന കൗതുകം. അതിൽ നിന്ന് കാലം അല്ലെങ്കിൽ സാങ്കേതികവിദ്യയുടെ മാറ്റം പതുക്കെ ഈ റീഡിങ്ങിലേക്ക്, ഈ ബുക്കിലേക്ക് നമ്മളെ എല്ലാവരെയും മാറ്റിക്കൊണ്ടുവരികയാണ്. അച്ചടിച്ച പുസ്തകം എത്ര കാലം നിലനിൽക്കും എന്നുള്ള ആശങ്കകൾ ലോകത്ത് വളരെ സജീവമായിട്ടുണ്ട്. കാരണം പണ്ട് നമ്മൾ സ്ലേറ്റിലാണല്ലോ എഴുതി പഠിച്ചത്, അതൊരു ടാബ്ലറ്റായിരുന്നു. ആ ടാബ്ലറ്റ് എന്നാണ് ആ കളിമൺ പലകകളെ, ക്യൂണിഫോമൊക്കെ എഴുതിയിരുന്ന കളിമൺ പലക പറയുന്നത്. സത്യത്തിൽ ഇന്നും നമ്മൾ വായിക്കുന്നതും കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ഒരു ടാബ്ലറ്റിൽ ആണത്. ഡിജിറ്റലാണ് അതിൻ്റെ സ്ക്രീൻ എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ടാബ്ലറ്റിലോ അക്ഷരമാലയിലോ മാറിയിട്ടില്ല. കടലാസ് എന്ന മാധ്യമം മാറുന്നു. ഒരു പക്ഷേ നാളെ കടലാസ് പതുക്കെ പതുക്കെ അദൃശ്യമാവും. എങ്കിലും അച്ചടിച്ച പുസ്തകം വായിക്കുക എന്നുള്ളതാണ് ഇപ്പോഴും എൻ്റെ ഏറ്റവും ഗാഢമായ മോഹം. കാരണം വായനയാണ് എൻ്റെ അസ്ത്യം. ഈ വായനയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നൊരാൾ ഒരുപക്ഷെ വോട്ടേഴ്സ് ലിസ്റ്റിലെ പേരായിട്ടോ കരം തീർക്കുന്ന ഒരാളായിട്ടോ ഒക്കെ ജീവിച്ച് മരിച്ചു പോകുമായിരുന്നു. പക്ഷേ ഞാൻ ജീവിച്ചു എന്നുള്ളത് അർത്ഥവത്തായിത്തീരുന്നത് ഞാനിതുവരെ വായിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എൻ്റെ അസ്തിത്വത്തെ നിർവചിക്കുന്നത് ഞാൻ വായിച്ചു, വായനയിൽ നിന്ന് ഞാൻ പല ലോകങ്ങൾ കണ്ടു എന്നുള്ളതാണ് എന്നാണ് ഞാൻ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. വായനയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പൊതുവേ ചോദിച്ചു കേൾക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകങ്ങൾ? സത്യത്തിൽ ഇതിന് ഉത്തരം പറയുക വളരെ ബുദ്ധിമുട്ടാണ്. ഒരു വായനക്കാരനെ സംബന്ധിച്ച് എല്ലാ പുസ്തകങ്ങളും പ്രിയപ്പെട്ടതാണ്. നോവലോ കഥയോ സാഹിത്യമോ ചരിത്രമോ ട്രാവലോഗോ അതുപോലുള്ള അനേകം ജനസുകളുണ്ട്. ചില ജനസിലെ മറ്റൊരു പുസ്തകം ഇല്ലെങ്കിൽ ഒരൊറ്റ പുസ്തകം മാത്രം പ്രിയപ്പെട്ടതായി തീരും. ചിലപ്പോൾ നമ്മൾ നിത്യവായനയുടെ അല്ലെങ്കിൽ സാഹിത്യ വായനയുടെ അല്ലെങ്കിൽ വിനോദത്തിന് വേണ്ടിയുള്ള വായനയുടെ ഭാഗമല്ലാത്ത ബൈബിളോ മഹാഭാരതമോ പോലുള്ള പുസ്തകങ്ങൾ അത് നമുക്ക് പ്രിയപ്പെട്ടതായി തീരാം. ഇതൊന്നുമല്ലാതെ വിചിത്രങ്ങളായ ചില പുസ്തകങ്ങളുണ്ട്.

0: എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളിൽ ഒന്ന് എൻ്റെ പാഠപുസ്തകങ്ങളായിരുന്നു, കേരള പാഠാവലികൾ. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ച പാഠപുസ്തകത്തിലാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ സുരേഷ് ഉണ്ടായിരുന്നത്. അതിപ്പോഴും നമ്മുടെ പോപ്പുലർ ഇമാജിനേഷൻ്റെ ഭാഗമായിട്ട് തുടരുന്ന ക്രൂ ക്രൂ ക്ര ക്ര സുരേഷ് തിരിഞ്ഞു നോക്കി, അതാ മുറ്റത്തൊരു മൈന എന്ന് പറഞ്ഞൊരു പാഠഭാഗം ഉണ്ടായിരുന്നു. പോപ്പുലർ സിനിമയിൽ ഉൾപ്പെടെ ഈ പാഠത്തിൻ്റെ ഭാഗം റെഫറൻസ് വരാറുണ്ട്. ആ 3ാം ക്ലാസ്സിലെ പാഠങ്ങൾ എന്നെ അത്രയധികം ആകർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പാഠപുസ്തകങ്ങളോട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ട്.
1: നിരൂപകനും എഴുത്തുകാരനുമായ ഡോക്ടർ പി കെ രാജശേഖരനാണ് ഇതുവരെ സംസാരിച്ചത്. ഞാൻ എന്റെ വായന സമാപിക്കുന്നു.
2: ₹10,000 മുതൽ 1,00,000 മുകളിൽ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്കൊപ്പം 22,500 വരെ ക്യാഷ് ബാക്ക്.
3: 28-29 കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ
2: ഷോപ്പ് ചെയ്യാം രാത്രി 12 വരെ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഉത്തമൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കാബൂളിവാല. ഗാനശില്പികൾ ബിച്ചു തിരുമല, എസ് പി വെങ്കടേഷ്.

0: രാത്രി 12 മണിക്കും സ്മാർട്ട് ഫോൺ വാങ്ങണോ?
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവേഴ്സിൽ ഐഫോൺ, സാംസങ്, ഓപ്പോ, വിവോ തുടങ്ങി പ്രമുഖ ബ്രാൻഡുകൾക്ക് മറ്റെങ്ങുമില്ലാത്ത കുറഞ്ഞ പ്രൈസ്,
0: കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് യു പി ഐ ഓഫറുകളും.
1: 28-29 കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജ ഈണമിട്ട് യേശുദാസും ഒപ്പം ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ജാക്ക്പോട്ട്.

മേലേപ്പറമ്പിൽ ആൺവീട്. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും മിൻമിനിയും പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

ഇനി യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താര ഈണമിട്ട് ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം വർണ്ണക്കാഴ്ചകൾ.

ഇനി ഉസ്താദ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ആകാശവാണി 103.6 റിയൽ എഫ്എം. സമയം 10 മണി. എഫ്എം പ്രധാന വാർത്തകൾ. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടിയെച്ചൊല്ലി പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. കണ്ണൂർ ജില്ലയിലെ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള KSRTC ഗ്രാമവണ്ടി സർവീസ് തുടങ്ങി. മന്ത്രി N. ശംസുദ്ദീൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. താമരശ്ശേരി ചുരം മാലിന്യമുക്തമാക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന അഴകോടെ ചുരം 2026 ശുചീകരണ യജ്ഞം നാളെ നടക്കും. കൊയിലാണ്ടി കുഞ്ഞോറമലയിൽ ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണിടിച്ചിലുണ്ടായെന്ന പരാതിയിൽ ദേശീയപാത അതോറിറ്റി ആരംഭിച്ച സംരക്ഷണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള നടപടികൾ ജില്ലാ കളക്ടർ വിലയിരുത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സമൂഹമാധ്യമങ്ങളിലൂടെയും SMS, വ്യാജ വെബ്സൈറ്റുകൾ എന്നിവ വഴിയും വ്യാജ വായ്പാ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകി. ജല അതോറിറ്റിയുടെ കുണ്ടമൺകടവ് പമ്പ് ഹൗസിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തിരുവനന്തപുരം നഗരത്തിൽ നാളെയും മറ്റന്നാളും ജലവിതരണം തടസ്സപ്പെടും. തിരുമല കരമന സെക്ഷനുകളുടെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലാണ് ജലവിതരണം പൂർണ്ണമായും മുടങ്ങുന്നത്. അടുത്ത മാസം 2 നടക്കുന്ന സെറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് LBSCenter.Kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ഇത് തപാൽ മാർഗം ലഭിക്കുന്നതല്ല. കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹന മത്സരത്തിൽ ഇന്ത്യയുടെ ജ്ഞാനേശ്വരി യാദവിനും രാജാമുത്തു പാണ്ഡിക്കും വെള്ളി മെഡൽ. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

0: രാത്രി 12 മണിക്കും സ്മാർട്ട് ഫോൺ വാങ്ങണോ?
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ. ഐഫോൺ, സാംസങ് ഓപ്പോ, വിവോ തുടങ്ങി പ്രമുഖ ബ്രാൻഡുകൾക്ക് മറ്റെങ്ങുമില്ലാത്ത കുറഞ്ഞ പ്രൈസ്,
0: കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് UPI ഓഫറുകളും.
1: 28-29 കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.

0: രഞ്ജിനി.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ രഞ്ജിനിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാം. അയക്കേണ്ട നമ്പർ 9400224440, 9400224440. 11 മണിവരെയാണ് സമയം. ആദ്യ ഗാനം കേൾക്കാം. മേഘം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

ഇനി കേൾക്കാം നരിവേട്ട എന്ന ചിത്രത്തിനു വേണ്ടി സിദ് ശ്രീറാം, സിതാര കൃഷ്ണകുമാർ എന്നിവർ പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം ജേക്സ് ബിജോയ്. ഈ ഗാനം ആവശ്യപ്പെട്ടത് മൃണാൽ പ്രവീഷിനു വേണ്ടി പ്രജിത് വട്ടക്കിണാർ.

0: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിലിൽ ഉറപ്പ് ക്യാഷ് ബാക്ക് വൗച്ചർ.
1: 10,000 രൂപ മുതൽ 100,000 മുകളിൽ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്കൊപ്പം 22,500 രൂപ വരെ ക്യാഷ് ബാക്ക്.
0: 28-29 കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ
1: ഷോപ്പ് ചെയ്യാം രാത്രി 12 വരെ.
2: ഇനി ബോംബെ രവിയുടെ ഇണത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം മയൂഖം.

0: രഞ്ജിനി.
1: രഞ്ജിനിയിൽ ഇനി കേൾക്കാം ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് ഭാനുമതി, അനു, അഞ്ജു, പനായി.

0: അടുക്കള പുത്തനാക്കാൻ ഇതിലും മികച്ചൊരു അവസരമില്ല.
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ എത്തി.
0: ചോപ്പർ, മിക്സർ ഗ്രൈൻഡർ, എയർ ഫ്രൈയർ, ഇലക്ട്രിക് കെറ്റിൽ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, ഗ്യാസ് സ്റ്റവ് തുടങ്ങി കിച്ചൺ അപ്ലയൻസുകൾക്ക് വമ്പൻ ഓഫറുകൾ.
1: 28-29 കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.

0: രഞ്ജിനി.
1: ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി രഞ്ജിനിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാം. അയക്കേണ്ട നമ്പർ 9400024440, 9400224440. 11 മണിവരെയാണ് സമയം. അടുത്ത ഗാനം കേൾക്കാം. കൈതപ്പുറം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയത് കളിയാട്ടം എന്ന ചിത്രത്തിൽ നിന്നും. ആവശ്യപ്പെട്ടത് ഉഷ തൊട്ടിൽപാലം.

0: 93.6 റിയൽ എഫ്എം.
1: ഇനി യേശുദാസും ഒപ്പം ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം നിന്നിഷ്ടം എന്നിഷ്ടം. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. സംഗീതം കണ്ണൂർ രാജൻ. സജീഷ് തേജസ് ടൈലറിംഗിന് വേണ്ടി കെ ആർ വേലായുധൻ ആവശ്യപ്പെട്ടത്.

0: രാത്രി 12 മണിക്കും സ്മാർട്ട് ഫോൺ വാങ്ങണോ?
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവേഴ്സിൽ ഐഫോൺ, സാംസങ്, ഓപ്പോ, വിവോ തുടങ്ങി പ്രമുഖ ബ്രാൻഡുകൾക്ക് മറ്റെങ്ങുമില്ലാത്ത കുറഞ്ഞ പ്രൈസ്,
0: കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് UPI ഓഫറുകളും.
1: 28-29 കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.

0: രഞ്ജിനി.
1: പാലക്കാട് നിന്ന് മുഹമ്മദ് കുട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു, രേവതിക്കൊരു പാവക്കുട്ടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനശില്പികൾ ബിച്ചു തിരുമല, ശ്യാം.

0: മൈ ജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിലിൽ ഉറപ്പ് ക്യാഷ് ബാക്ക് വൗച്ചർ.
1: 10,000 രൂപ മുതൽ 100,000 മുകളിൽ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്കൊപ്പം 22,500 രൂപ വരെ ക്യാഷ് ബാക്ക്.
0: 28-29 കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ
1: ഷോപ്പ് ചെയ്യാം രാത്രി 12 വരെ.
2: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ബോംബെ രവി ഈണമിട്ട് ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം വൈശാലി. ആവശ്യപ്പെട്ടത് രമേശ്, ബിജിത, മനോജ് കുമാർ, ശ്യാമ, സ്മിത, മാവൂർ.

0: പഴയ ലാപ്ടോപ്പ് ഇനി മാറ്റിക്കൊള്ളൂ.
1: മജി നോൺ സ്റ്റോപ്പ് 48 hour സെയിൽ. ലാപ്ടോപ്പുകൾക്ക് സ്പെഷ്യൽ പ്രൈസ്, സ്റ്റഡി, ഓഫീസ്, ഗെയിമിംഗ് എല്ലാത്തിനും കിടിലൻ ഓഫറുകൾ.
0: രാത്രി 12 o'clock വരെ ഷോപ്പ് ചെയ്യാം. പ്രിന്ററിലും സ്പെഷ്യൽ ഓഫർ.
2: 28-29 കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.

ഇന്നത്തെ രഞ്ജിനിയിൽ അവസാനമായി കാസർഗോഡ് ഹരിപുരത്തു നിന്നും ജയരാജൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത്, ഗാനശില്പി കൈതപ്രം.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാവുന്നു. ആകാശവാണി 103.6 റിയൽ FM. ഇനി നാളെ രാവിലെ 5:48 വരെ ഡൽഹി FM ഗോൾഡ് പരിപാടികളുടെ റിലേ കേൾക്കാം.
1: നമസ്കാർ, ആകാശവാണി സമാചാർ കെ സാത്ത് മേ സർഫിറോസി.